ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 16 2026 മെയ് 30 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശുഭചിന്തയിലേക്ക് സ്വാഗതം. സ്വന്തം കുറവുകൾ തിരിച്ചറിയാത്തവരോട് സംസാരിച്ച് സമയം കളയാതിരിക്കുക, താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതുന്നവരോട് ന്യായീകരിച്ച് നന്നാക്കാൻ ശ്രമിക്കാതിരിക്കുക, നിന്റെ പ്രയാസങ്ങളും വേദനകളും ചുറ്റുമുള്ളവരോട് വിളമ്പി സ്വയം അപഹാസ്യനാകാതിരിക്കുക, ദൈവത്തോട് കാര്യങ്ങൾ പറയുക, ചെയ്യേണ്ടവ ചെയ്യുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ആരിലും അമിത പ്രതീക്ഷ വെക്കാതിരിക്കുക, നന്മയെ മുറുകെ പിടിക്കുക, കരുണയെ കൈവിടാതിരിക്കുക, ചുറ്റുമുള്ളവരും നിന്നെപ്പോലെ മനുഷ്യരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് പുഞ്ചിരിക്കുക, സംസാരിക്കുക, പങ്കുവയ്ക്കുക. ദൈവാനുഗ്രഹം നിന്റെ മേൽ കവിഞ്ഞൊഴുകും. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഏവർക്കും ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 9 മണിക്ക് തൂവാനം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് ജേണി മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45, 7:25, ഉച്ചയ്ക്ക് 12:30, 12:50, വൈകുന്നേരം 6:30, 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്. ചരിത്രത്തിൽ ഇന്ന് May 30. ജർമ്മനി ഗ്രീസിലെ

ക്രീറ്റ് പിടിച്ചടക്കിയതും ശീതയുദ്ധത്തിൽ സ്പെയിൻ നേറ്റോയിൽ ചേർന്നതും നടൻ അമിതാഭ് ബച്ചന്റെ നേതൃത്വത്തിൽ ശൗചാലയ ഉപയോഗ ബോധവൽക്കരണ പ്രചാരണമായ ദർവാസ ബാൻഡ് ആരംഭിച്ചതുമൊക്കെ ഒരു മെയ് 30-നായിരുന്നു. മെയ് 30-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 30. അലക്സാണ്ടർ ഒന്നാമൻ ഗ്രീസിലെ രാജാവായത് 1917 മെയ് 30-നായിരുന്നു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചത് 1919 മെയ് 30-നായിരുന്നു. ജർമ്മനി ഗ്രീസിലെ ക്രീറ്റ് പിടിച്ചടക്കിയത് 1941 മെയ് ഇന്നേ ദിവസമായിരുന്നു. വയലാർ രവി ജനറൽ സെക്രട്ടറിയായി KSU രൂപീകരിച്ചത് 1957 മെയ് ഇന്നേ ദിവസമായിരുന്നു. 1975 മെയ് 30-നായിരുന്നു യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി സ്ഥാപിതമായത്. '1982 ശീതയുദ്ധത്തിൽ സ്പെയിൻ നാറ്റോയിൽ ചേർന്നത് മെയ് ഇന്നേ ദിവസമായിരുന്നു. 1977 നേതൃത്വത്തിൽ ശൗചാലയ ഉപയോഗ ബോധവൽക്കരണ പ്രചാരണ ദർവാസ് ബാൻഡ് ആരംഭിച്ചത് 2017 മെയ് 30-നായിരുന്നു. വിശ്വനാഥൻ ആനന്ദ് 5-ാമത്തെ തവണയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് 2012 മെയ് 30-നായിരുന്നു.

ചരിത്രത്തിൻ്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TV കുരുവള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയിൽ ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ LPG കരുതൽ ശേഖരമുണ്ടെന്നും എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അന്തർ മന്ത്രാലയ സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണിത്. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗുജറാത്തിലെ ഭുജിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ 2 ഔട്ട്പോസ്റ്റുകൾ ഉദ്ഘാടനം ചെയ്യവെ BSF ജവാന്മാരുമായി സംവദിക്കുകയായിരുന്നു അമിത്ഷാ. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. SSA, PM പോഷൺ, ഉല്ലാസ്, PM ശ്രീ അടക്കം പ്രധാന പദ്ധതികൾ സമഗ്ര സമീപനത്തിലൂടെ കേന്ദ്രീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ ഏകോപനത്തിനും ഫലപ്രാപ്തിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാൻ വിലയിരുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനും സഹകരണ ഫെഡറലിസം ഉറപ്പാക്കാനും ഊന്നൽ നൽകുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കുറിച്ചു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനം ആരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോക്ടർ സിംഗ് അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളടക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ 48,021 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 10,114 തട്ടിപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തിൽ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ എണ്ണം കുറഞ്ഞെങ്കിലും തട്ടിപ്പിന്റെ തുക വർദ്ധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയിൽ ആശുപത്രിയും കോളേജും ഓഫീസ് പരിസരവും ശുചീകരിക്കും. ഡ്രെയിനേജ് സംവിധാനവും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും വൃത്തിയാക്കാനും നടപടിയുണ്ടാകും.

0: മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസുനിയ വലിയപള്ളിയിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ടി യു കുരുവിള. 2006-ലും 2011-ലും കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. 2016-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006-ൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ടി യു കുരുവിളയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന സിപിഐഎം നേതാവുമായിരുന്ന ടി പി ദാസൻ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, കെ ടി ഡി സി ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 1967-ൽ സിപിഐഎം അംഗമായ ദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും കെ എസ് എഫ് ജില്ലാ സെക്രട്ടറിയായും ഡിവൈഎഫ്ഐ സ്ഥാപക പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായിരുന്ന കെ പി ധനബാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്തു. ഇതോടെ അവർ രണ്ടാം ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് 219 റൺസ് എടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് നാളെ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഫൈനൽ മത്സരത്തിൽ നേരിടും. വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും സാഹസിക കായികമേളയുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാം പതിപ്പ് ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോഴിക്കോട്ട് നടത്തും. മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. കാസർകോടിന്റെ മുഖഛായ മാറ്റാൻ 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമ കെയർ സൌകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണ്ണനാണയങ്ങളും സ്വർണ്ണക്കെട്ടുകളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ വൈരനാമമെന്ന വജ്രാഭരണവും വിളക്കും നഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയും അന്വേഷിക്കാതെയും വസ്തുതാവിരുദ്ധ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോക വീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവാണ്. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തോളം നീണ്ട പ്രശസ്ത സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാധ്യമ പുരസ്കാരവും വി ടി കുമാരൻ അവാർഡും ഇടച്ചേരി അവാർഡും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102-ാം ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെറുപ്പശ്ശേരിയിൽ ഇന്നലെ നടത്തി. കഥകളി മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെയെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം. രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്, നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക്. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: കേൾക്കാം ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാ ഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഖ്രയങ് ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. IPL ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഇന്ന് നടക്കുന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
3: 1961 പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിതരായ ശേഷം ദാമൻ ദിയുവിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ 1987 പ്രത്യേക സംസ്ഥാനമായി മാറിയത്. കൊങ്കണി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി ലഭിച്ചതും സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സുപ്രധാന ഘടകമായിരുന്നു. ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അവിടെയുള്ള ഗവേഷണ സാങ്കേതിക പ്രദർശനങ്ങൾ വീക്ഷിക്കുകയും ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതും അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ മേഖലകൾ ഏൽപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: BSF की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BSF के जवानों की तो प्रमुख जिम्मेदारी रहेगी ही रहेगी.
2: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഖ്രയങ് ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകുന്നേരം ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റ് ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വികസനം, പോഷകാഹാരം, കായികം, കല എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര ശിക്ഷാഭ്യാന്റെ കീഴിൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും അവലോകന യോഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം വികസിത ഭാരതത്തിന് ആവശ്യമായ മാനവ മൂലധനം കെട്ടിപ്പടുക്കുന്നതിലും ഈ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 134th പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. രാജ്യത്തെ ആദ്യത്തെ എഡ്ജ് AI സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതനമായ 12 nm ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രാജ്യത്ത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് തിരുവനന്തപുരത്ത്.

ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലം.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണന് വേണ്ടി പ്രഹസ്തനാണ് ഹനുമാനോട് ചോദ്യങ്ങൾ ചോദിച്ചതെങ്കിലും ഹനുമാൻ മറുപടി പറയുന്നത് രാവണനോട് തന്നെ നേർക്ക് നേർ മുഖത്ത് നോക്കി തന്നെയാണ്. ഹനുമാൻ ചോദിക്കുന്നു, നീ ചോദിച്ചല്ലോ എന്തിനാണ് ഈ പൂന്തോട്ടം തകർത്തതെന്ന്. ഞാൻ പറയാം, വാനര വംശ പ്രകൃതിശീലം വിഭോ, ഇത് ഞങ്ങൾ കുരങ്ങന്മാരുടെ ഒരു ജന്മ സ്വഭാവമാണ്, അതെനിക്കുണ്ട്, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുടെ ഒരു ജന്മ സ്വഭാവമാണ് ഈ കുരങ്ങൻ്റെ പൂമാല കിട്ടിയ പോലെ എന്നൊക്കെ പറയുമല്ലോ, പിച്ച് ചീന്തുന്നതൊക്കെ ഞങ്ങളുടെ ഒരു സ്വഭാവമാണ് എന്ന് കരുതിയാൽ മതി എന്ന് അല്പം പരിഹാസത്തിലും തമാശ രൂപത്തിലും പറഞ്ഞിട്ട് ഹനുമാൻ പറയുകയാണ്, ഇകലിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം യുദ്ധത്തിൽ നിശ്ചിചര വരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം. പിന്നീട് നീ എന്താണ് ചോദിച്ചത്, എന്തിനാണ് ഞാൻ നിന്റെ അനുയായികളെ രാക്ഷസന്മാരെ വധിച്ചതെന്ന്. അതിനുള്ള മറുപടി ഇതാണ്, അവരെന്നെ കൊല്ലാൻ വന്നു, ഞാൻ അവരെ കൊന്നു. അവരെന്റെ നേരെ ആക്രമണത്തിന് വന്നു, വധിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി വന്നു, വധിക്കാനായി തന്നെ വന്നു, ഞാൻ അവരെ എതിരിട്ടു, ഞാൻ അവരെ കൊന്നു. ഇതാണ് എന്റെ മറുപടി. മരണഭയം അകതളിരിലില്ല ഇല്ലയാതെ പോയി മറ്റൊരു ജന്തുക്കൾ ഇല്ലെന്ന നിർണയം. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ മരണഭയമില്ലാത്തവരായി ആരും തന്നെ ഇല്ല. അതേപോലെ എനിക്കും ഉണ്ട് മരണഭയം എന്ന് വേണമെങ്കിൽ നീ കൂട്ടിക്കോളൂ. എന്നെയാണ് അവർ ആക്രമിക്കാൻ വന്നത്. ദശവദന രാവണം സമരഭൂമി യുദ്ധക്കളത്തിൽ വെച്ച്, ഈ യുദ്ധഭൂമിയിൽ വെച്ച് ദേഹരക്ഷാർത്ഥമായി ത്വൽ ഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേൻ അഹം, നിന്റെ ഭൃത്യവർഗത്തെ, നിന്റെ കിങ്കരന്മാരായ രാക്ഷസന്മാരെ ഞാൻ വധിച്ചു എന്നുള്ളത് ശരിയാണ്. അത് പക്ഷേ ദേഹരക്ഷാർത്ഥമായിട്ടാണ്, പ്രാണരക്ഷാർത്ഥമാണ് ഞാൻ അത് ചെയ്തത്. എന്നെ അവർ വധിക്കാനായി വന്നതുകൊണ്ട് മാത്രമാണ്, എന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, പ്രാണരക്ഷാർത്ഥമാണ്, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യേണ്ടി വന്നത്. ദശനിയുത ശത വയസ്സി, 100 കോടി വയസ്സായാലും മനുഷ്യന്, 100 വയസ്സല്ല, 100 കോടി വയസ്സായെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും ആർക്കും തന്നെ ശരീരം വിട്ട് മരണത്തെ പുൽകാൻ ഇഷ്ടമില്ല. അങ്ങനെ ഒരു ലോക തത്വവും കൂടി ഹനുമാൻ രാവണനോട് പറയാണ്. പിന്നെയാണോ ഞാൻ ഈ ലോകത്തുള്ള ഒരു മനുഷ്യർക്കും എത്ര കാലം ജീവിച്ചാലും ശരി എന്നാണ് അതിന്റെ അർത്ഥം. 100 കോടി വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഹനുമാൻ ഉദ്ദേശിക്കുന്ന അതാണ്, എത്രമാത്രം കൂടുതൽ കാലം ജീവിച്ചിരുന്നാലും പിന്നെയും മരിക്കാനായി മനുഷ്യർക്ക് യാതൊരു താല്പര്യവുമില്ല. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ ജനിച്ച ആർക്കും തന്നെ യാതൊരു താല്പര്യവുമില്ല, അതേപോലെ തന്നെയാണ് ഞാനും എന്ന് രാവണൻ വേണമെങ്കിൽ കരുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ലോക തത്വം കൂടി ഹനുമാൻ ഇവിടെ പറയാണ്. ഈ പറയുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. ദേഹികൾക്കേറ്റം പ്രിയം ദേഹം ഓർക്ക നീ, ഒരു ശരീരത്തിൽ ജനിച്ചവർക്കെല്ലാം ആ ശരീരത്തോട് പ്രിയമാണ്, ഒരു വല്ലാത്ത ഇഷ്ടമാണ്, അതിനെ വിട്ടുപോകാൻ ആർക്കും തന്നെ മനസ്സില്ല. എനിക്കും അങ്ങനെ തന്നെ, എന്നെ കൊല്ലാൻ വന്നാൽ പിന്നെ നോക്കി നിൽക്കാൻ കഴിയുമോ, ഞാൻ അവരെ കൊന്നു, എന്നെ മരണത്തിൽ നിന്ന് ഞാൻ തന്നെ രക്ഷിച്ചു എന്ന് കരുതിയാൽ മതി. മാത്രമല്ല, നിന്റെ മകൻ ഇന്ദ്രജിത്ത് എന്റെ നേരെ ബ്രഹ്മാസ്ത്രമാണ് പ്രയോഗിച്ചത്, തത്ര ഞാൻ ബദ്ധനായേൻ ഒരു കാൽ നിമിഷം, ഒരു ചെറിയ നിമിഷാർദ്ധത്തിൽ ഞാൻ ബന്ധനസ്ഥനായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ആ സമയത്ത് ബ്രഹ്മാസ്ത്രമാണ് വരുന്നത്, ബ്രഹ്മാവ് നൽകിയതാണ്. ആ ബ്രഹ്മാവിനോടുള്ള ബഹുമാനം മൂലം ഒരു കാൽക്ഷണം ഞാൻ ബന്ധനസ്ഥനായി ആകാൻ ഞാൻ സമ്മതിച്ചു, അല്ലെങ്കിൽ ഞാൻ ആ ബന്ധനത്തിന് വിധേയനായി എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ നീ ഒരു കാര്യം ഓർക്കണം, ഇതേ ബ്രഹ്മാവിന്റെയും മറ്റ് ദേവന്മാരുടെയും വരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് ആ വരം? കായത്തിനേതുമേ പീഡയുണ്ടായി വരാ, കായം എന്ന് പറഞ്ഞ ശരീരം, എന്റെ ശരീരത്തിന് യാതൊരു വിധമായ പീഡകളും ഉണ്ടാകുകയില്ലെന്ന് ഈ ബ്രഹ്മാസ്ത്രം നിന്റെ മകന് നൽകിയിട്ടുള്ള ബ്രഹ്മാവ് തന്നെ എനിക്ക് വരം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു വരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്, എനിക്ക് മരണവും ഉണ്ടാകുകയില്ല, എന്നെ വധിക്കാനായി ആർക്കും തന്നെ സാധിക്കയില്ല എന്നുള്ളതാണ് പരമമായ സത്യം. പിന്നെ ഞാൻ ഇവിടെ എന്നെ ഇവിടെ കെട്ടിയിട്ട് നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ ഉത്തരം ഇതാണ്, ബദ്ധഭാവേന വന്നിടിനാൻ അത്ര ഞാൻ, എന്നെ ആർക്കും കെട്ടിയിടാനൊന്നും സാധിക്കുകയില്ല, ഞാനും കൂടെ വിചാരിക്കണം എന്നെ കെട്ടിയിടണമെങ്കിൽ. കെട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള ഭാവത്തിൽ, ഭാവേന ഭാവത്തിൽ ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്? അതിനും ഒരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം, കേട്ടുകൊള്ളുക. നിനക്ക് ഗുണകരമായ ഒരു കാര്യം പറയാനാണ്

0: നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്നെ കെട്ടിയിട്ട് പിടിച്ചു വെട്ടിക്കൊണ്ടു വന്നു എന്നൊന്നും ധരിക്കണ്ട. ആ ഭാവത്തിൽ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ എത്തി എന്ന് കരുതിയാൽ മതി. പക്ഷെ അങ്ങനെ ഞാൻ വന്ന് എന്ത് കാര്യത്തിന് ഒരു കാരണമുണ്ട്? ഇതിനും ഒരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്, അകതളിരിൽ അറിവ് കുറയുന്നവർക്ക് ഏറ്റം ഉള്ള അജ്ഞാനമൊക്കെ നീർക്കണം ബുധജനം. ബുധജനം എന്ന് പറഞ്ഞ ജ്ഞാനികൾ, വിദ്വാൻമാർ, അറിവുള്ളവർ. അകതളിരിൽ അറിവ് കുറയുന്നവർക്ക്, മനസ്സിൽ അജ്ഞാനമുള്ളവർക്ക്, മനസ്സ് അജ്ഞാനത്തിന്റെ അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവർക്ക്, അറിവില്ലാത്തവർക്ക്. രാവണനോട് മുഖത്ത് നോക്കി പറയാണ്, നിന്നെ പോലെ അറിവില്ലാത്തവർക്ക്, നിന്നെ പോലെ ജ്ഞാനമില്ലാത്ത ആൾക്കാർക്ക്, അവരുടെ അജ്ഞാനം നീക്കണം ബുധജനം. ഞാൻ ഒരു ജ്ഞാനിയാണ്, ജ്ഞാനിയായതുകൊണ്ട് എന്റെ കടമയാണത്, കർത്തവ്യമാണത്, ധർമ്മമാണത് അജ്ഞാനികളുടെ അറിവ് മാറ്റുക എന്നുള്ളത്, അവർക്ക് അറിവ് പകർന്നു കൊടുത്ത് അവരുടെ അജ്ഞാനത്തെ നീക്കുക എന്നുള്ളത് ജ്ഞാനികളുടെ ലക്ഷണമാണ്, അവരുടെ കടമയാണ്, കർത്തവ്യമാണ്, ധർമ്മമാണ് എന്നുള്ള പരമമായിട്ടുള്ള ജ്ഞാനവും ഹനുമാൻ രാമായണത്തിൽ നമുക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. അറിവ് എന്ന് പറയുന്നത് ഒരു ആഭരണമാക്കി കൊണ്ടു നടക്കാനായിട്ടുള്ളതല്ല, അറിവ് എന്നുള്ളത് ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കാനായിട്ടുള്ളതല്ല. അറിവില്ലാത്തവർക്ക് നമുക്കുള്ള അറിവ് പകർന്നു നൽകുക എന്നുള്ളതും അറിവുള്ളവരുടെ കർത്തവ്യമാണ്, ധർമ്മമാണ്. അപ്പൊ ആത്മോപദേശം നൽകി അജ്ഞാനികളെയും മുക്തിയിലേക്ക്, മോക്ഷത്തിലേക്ക് നയിക്കുക എന്നത് ജ്ഞാനികളുടെ, അറിവുള്ളവരുടെ ധർമ്മമാണ്. ആ ധർമ്മം നിറവേറ്റുന്നതിനാണ്, നിനക്ക് ആത്മോപദേശം പകർന്നു നൽകുന്നതിനാണ് ഞാൻ ജ്ഞാനിയായ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന് ഹനുമാൻ രാവണനോട് പറയുകയാണ്. എന്നിട്ട് രാവണനോട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭരിക്കുന്ന തെറ്റിദ്ധാരണകളെയൊക്കെ അകറ്റാനായിട്ടാണ് ഹനുമാൻ ഇവിടെ ശ്രമിക്കുന്നത്. വളരെ നയത്തിൽ തന്നെ ഹനുമാനോട് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നു. രാവണ, അങ്ങ് മോഹമാകുന്ന മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോകരുത്, അതിൽ ഭ്രമിച്ചിരിക്കുകയാണ്, പക്ഷെ അതിൽ മുങ്ങിപ്പോകരുത്. ത്യജ മനസ്സി ദശവദന, നിന്റെ മനസ്സിൽ നിന്ന് ഇതെല്ലാം ഉപേക്ഷിക്കുക. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? രാക്ഷസീം ബുദ്ധിയെ, ഈ രാക്ഷസന്മാരുടെ കുടില ബുദ്ധി ഉണ്ടല്ലോ, അതാണ് നിന്നെ ഭരിക്കുന്നത്. നീ ആ മായയാകുന്ന, ആ സംസാര മായയാവുന്ന മഹാസമുദ്രത്തിൽ നീ മുങ്ങിപ്പോകാൻ നിന്നെ ഈ രാക്ഷസ ബുദ്ധി ഒരു നിമിത്തമാകും. ഇവിടെ നിന്റെ മനസ്സിൽ നിന്ന് ഈ രാക്ഷസന്മാരുടെ ക്രൂരമായിട്ടുള്ള ബുദ്ധിയെ, കുടിലമായിട്ടുള്ള ബുദ്ധിയെ, ആ വക്രമായിട്ടുള്ള ബുദ്ധിയെ നീ നീക്കം ചെയ്യണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ദൈവീം ഗതിയെ സമാശ്രയിച്ചിരുന്നു. ദൈവമാർഗത്തെ, ദൈവീകമായ മാർഗത്തെയാണ് നീ ആശ്രയിക്കേണ്ടത്. ദൈവീകമായ മാർഗമാണ് നീ സ്വീകരിക്കേണ്ടത്. ഹനുമാൻ തന്റെ ഉപദേശം തുടരുന്നു അടുത്ത ക്യാപ്സൂളിൽ. അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹനുമാൻ രാവണനെ പ്രകോപിപ്പിക്കാനല്ല നോക്കുന്നത്, അദ്ദേഹം കൂടുതൽ ജ്ഞാനം രാവണന് പകർന്നു നൽകുകയാണ്. ദൈവീക മാർഗം സ്വീകരിക്കുന്നത് ജനന മരണ ദുഃഖങ്ങളെ ഇല്ലാതാക്കും. അതിനാൽ ദൈവീക മാർഗം സ്വീകരിക്കാൻ ഹനുമാൻ രാവണനോട് ആവശ്യപ്പെടുന്നിടത്താണ് കഴിഞ്ഞ ക്യാപ്സ്യൂൾ അവസാനിച്ചത്. ഹനുമാൻ തുടരുന്നു, അതെന്ന് പറഞ്ഞാൽ ദൈവീക മാർഗം, ജനന മരണ ഭയനാശിനി നിർണയം, അന്യയായുള്ളത് സംസാരകാരിണി. മറ്റുള്ള മാർഗങ്ങൾ, ദൈവിക മാർഗം ഒഴിച്ച് മറ്റുള്ള മാർഗങ്ങൾ, രാക്ഷസീയമായ മാർഗങ്ങൾ, അതായത് ഇപ്പോൾ രാവണൻ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ, സംസാര ദുഃഖത്തെ ക്ഷണിച്ചു വരുത്തും. സംസാര ദുഃഖം എന്നാണ് ഉദ്ദേശിക്കുന്നത് വീണ്ടും ജനനം, വീണ്ടും മരണം. ശങ്കരാചാര്യർ പറഞ്ഞ പോലെ പുനരഭി ജനനം, പുനരഭി മരണം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം, വീണ്ടും മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം എന്ന അവസ്ഥയിലോട്ട് രാക്ഷസീയ മാർഗങ്ങൾ ക്ഷണിച്ചു വരുത്തും. അതേസമയം രാവണനെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്, നീ ജനിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വംശത്തിലാണ്. നിനക്ക് പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, പരമാത്മജ്ഞാനം അഥവാ ആത്മസാക്ഷാത്കാരം നേടാൻ നല്ല അർഹതയുണ്ട് രാവണ, വളരെ നല്ല സാധ്യതയുണ്ട്. കമലഭവ സുത തനയ നന്ദനൻ ആണ് നീ. നീ സാക്ഷാൽ ബ്രഹ്മാവിന്റെ മകന്റെ മകനാണ്. നീ മഹാനായ വിശ്രവസിന്റെ മകനാണ്. പുലസ്ത്യ മഹർഷിയാണ് നിന്റെ പിതാമഹൻ. ഇങ്ങനെയുള്ള വംശ മഹാത്മ്യം ഹനുമാൻ രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, കർപ്പൂരഭാവം പരിഗ്രഹിയായിക നീ. നീ രാക്ഷസ സ്വഭാവം, കർപ്പൂര മാർഗം എന്നുള്ള വാക്കിന്റെ അർത്ഥം രാക്ഷസ സ്വഭാവം, നീ രാക്ഷസ സ്വഭാവം ഉപേക്ഷിക്കണം. പരബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് ഹനുമാൻ പകർന്നു നൽകുകയാണ്. പ്രാണദേഹങ്ങൾ ആത്മാവല്ല അറിയടോ. നീ ധരിച്ചിരിക്കുന്നത് ഈ ശരീരമാണ് എല്ലാം എന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ശരീരവും പ്രാണനും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ

0: ആത്മാവിന് അങ്ങനെയല്ല, ആത്മാവിന് യാതൊരു ബന്ധനവുമില്ല. ആത്മാവിനെ, പരമാത്മാവിനെ ഹനുമാൻ വർണ്ണിക്കുകയാണ്. നിരവധി പദങ്ങളാണ്, പര്യായ പദങ്ങൾ അല്ലെങ്കിൽ ഒരേ അർത്ഥമുള്ള നിരവധി പദങ്ങളാണ് ഹനുമാൻ ഇവിടെ രാവണനോട് പരമാത്മാവിനെ അല്ലെങ്കിൽ പരബ്രഹ്മത്തെ മനസ്സിലാക്കി കൊടുക്കാനായി ഉപദേശിക്കുന്നത്. അമൃതമയൻ, അജൻ, അമലൻ, അദ്വയൻ, അവ്യയൻ, ആനന്ദപൂർണൻ, ഏകൻ, പരൻ, കേവലൻ, നിരുപമൻ, അമേയൻ, അവ്യക്തൻ, നിരാകുലൻ, നിർഗുണൻ, നിഷ്കളൻ, നിർമമൻ, നിർമലൻ, അനന്തൻ, ആദ്യൻ, നിത്യം നിരാകരൻ. ഇങ്ങനെ ആത്മാ പരബ്രഹ്മം ഒരു 20-ൽ അധികം 21 വിശേഷണങ്ങളാണ് ഹനുമാന് ആത്മാവിനെ പറ്റി മനസ്സിലാക്കാനായി ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നു, വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും പോലും പരബ്രഹ്മത്തെ തിരിച്ചറിയാൻ പ്രയാസമാണ്. പിന്നെ അജ്ഞാനികൾക്ക് എങ്ങനെ കഴിയാനാണ്, അറിവില്ലാത്തവർക്ക് എങ്ങനെ കഴിയാനാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും രാവണനോട് പറയുകയാണ്, പരമഗതി വരുവതിന് പരം ഒരു ഉപദേശവും പാർത്ത് കേട്ടിയിടൂ, ചൊല്ലി തരുന്നുണ്ട് ഞാൻ. എന്തൊരു കമ്പാഷൻ ആണ്, അനുകമ്പയാണ്, അനുതാപമാണ് ഹനുമാൻ രാവണനോട് പ്രദർശിപ്പിക്കുന്നത് എന്ന് നോക്കുക. പരമഗതി വരുവതിന്, മോക്ഷം നേടുന്നതിന് ഞാൻ നിനക്ക് അതിനുള്ള മോക്ഷം നേടുന്നുള്ള മാർഗം ഞാൻ ഉപദേശിച്ചു തരാം, നീ അത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശത്രുവിനോട് ഹനുമാൻ, രാവണൻ ഇപ്പൊ ഹനുമാന്റെ ശത്രുവാണ്, ഹനുമാനെ ബന്ധനസ്ഥനാക്കി രാവണന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ശത്രുവിനോട് വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള സമീപനമല്ല ഹനുമാൻ സ്വീകരിക്കുന്നത്. ശത്രുവിന് നന്നാകാനായി, അവരവരുടെ ആ തെറ്റ് തിരിച്ചറിയാൻ, ആ ശത്രുവിനൊരു മാനസികമായ പരിവർത്തനം വരുത്താൻ ഒരു ശ്രമം നടത്തുകയാണ് ഹനുമാൻ. അത് ഫലിക്കുമോ ഇല്ലയോ എന്നത് അദ്ദേഹത്തിന്റെ വിഷയമല്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്ന ഭാവത്തിലാണ് ഹനുമാൻ. വേണമെങ്കിൽ സ്വീകരിക്കാം, ഞാൻ ഉപദേശിക്കാം, അത് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. എന്നാൽ ആൾക്കാർ അറിവില്ലായ്മ മൂലമാണ് തെറ്റുകൾ ചെയ്യുന്നത്. അവർക്ക് അറിവും നല്ല ബുദ്ധിയും തോന്നിപ്പിക്കാൻ സാധിച്ചാൽ അവർ ചിലപ്പോൾ നന്നാവാൻ സാധ്യതയുണ്ട്, അവർക്ക് മാനസികമായ പരിവർത്തനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോത്തിന്റെ ചെവിയിലാണോ വേദം ഓതുന്നതെന്നൊക്കെ ചിലർക്ക് തോന്നാം. അപ്പൊ ഇതാണ് ഹനുമാന്റെ ഉപദേശം. അനവരതം, ഹനുമാന്റെ ഉപദേശം ശ്രദ്ധിച്ചു കേൾക്കുക. മോക്ഷമാർഗത്തിനായിട്ടുള്ള അനവരതം അകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്ന് നിർണയം. അനവരതം ഇടവിടാതെ നിരന്തരമായ അകതളിരിൽ മനസ്സിൽ അമിത ഹരിഭക്തി, ഹരിയോടുള്ള ഭക്തി, ഭഗവാനോടുള്ള ഭക്തി അമിതമായ രീതിയിൽ, ഏറ്റവും കൂടിയ രീതിയിൽ അങ്ങനെ ഉണ്ടായാൽ, ഏറ്റവും വലിയ ഭക്തി ഭഗവാനോടുണ്ടായാൽ അത് ഇടവിടാതെ വേണം, കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ആത്മവിശുദ്ധി വരുമെന്ന് നിർണയം. ഇത് തീർച്ചയാണ്, ആത്മവിശുദ്ധി വരും, ആത്മശുദ്ധി ലഭിക്കും. അങ്ങനെ മനസ്സിന് ശുദ്ധി ലഭിക്കുമ്പോൾ തത്വജ്ഞാനം ഉണ്ടാകും. പരിശുദ്ധമായ മനസ്സുള്ളവർക്ക് ഭഗവാന്റെ തത്വം അറിയാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ തത്വം അറിഞ്ഞാൽ പിന്നെ അതിൽ വിശ്വസിക്കുക, അതിൽ ആനന്ദിക്കുക. ഇതാണ് ഹനുമാൻ പറയുന്നത്. പക്ഷെ ഇത് എങ്ങനെ നടപ്പിലാകും, ഇങ്ങനെ നടപ്പാകാം എന്നുള്ളതിന് പ്രായോഗികമായ ഒരു മാർഗം ഒരു മന്ത്രമാണ്. ആ മന്ത്രം ഹനുമാൻ ഉപദേശിക്കുന്നു അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹനുമാൻ രാവണന് ഒരു മന്ത്രം ഉപദേശിക്കാമെന്ന് കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ പറഞ്ഞിരുന്നു. ഇതാണ് ആ മന്ത്രം, രജനിചര വനദഹന മന്ത്രം. രജനിചരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാക്ഷസൻ. വനദഹന മന്ത്രം, അതായത് ഈ മന്ത്രം ജപിച്ചാൽ രാക്ഷസന്റെ മനസ്സുകളാകുന്ന വനത്തിൽ ഈ മന്ത്രം കാട്ടുതീ പോലെ പടർന്നു കയറും എന്നാണ് ഉദ്ദേശിക്കുക. അതാ ദഹന മന്ത്രം എന്ന്, വനദഹന മന്ത്രം എന്ന് പറയുന്നത്. എന്താണ് ആ മന്ത്രം എന്ന് പറയുന്നു, രാമ രാമ, ഇതാണ് ആ മന്ത്രം. മന്ത്രാക്ഷരദ്വയം, രണ്ട് നാമങ്ങൾ, രാമ രാമ എന്നിങ്ങനെ ജപിക്കുക. ഈ മന്ത്രം രാക്ഷസ മനസ്സുകളിൽ വനമാകുന്ന, വനം പോലെയുള്ള രാക്ഷസ മനസ്സുകളിൽ കാട്ടുതീ പോലെ, വനത്തിൽ കാട്ടുതീ പടർന്നു കയറുന്ന പോലെ മനസ്സുകളിലേക്ക് ഈ മന്ത്രം കടന്നു ചെല്ലും. രാമ രാമേതി സദൈവ ജപിക്കയും, ഹനുമാൻ രാവണനുള്ള ഉപദേശം തുടരുകയാണ്. എപ്പോഴും ഈ മന്ത്രം, രാമ രാമ രാമ രാമ എന്നുള്ള ഈ മന്ത്രം, രജനിച്ചര വനദഹന മന്ത്രം, അത് അല്ലെങ്കിൽ മന്ത്രാക്ഷരദ്വയം, അത് ജപിക്കണം. മാത്രമല്ല, ജപിച്ചാൽ മാത്രം പോരാ, ഈ ലൗകിക സുഖങ്ങളിലുള്ള, വിഷയങ്ങളിലുള്ള, ഭൗതികമായ സുഖഭോഗങ്ങൾ

0: കാര്യങ്ങളിലുള്ള നിന്റെ ഈ ആസക്തി ഉണ്ടല്ലോ, ആ ആസക്തി ഹൃദയത്തിൽ നിന്നും നീ ഉപേക്ഷിക്കണം, അത് വേണ്ടെന്ന് വെക്കണം. അതിന് പകരം എന്താണ് ചെയ്യേണ്ടത്? രാമപദ ധ്യാനം ഉള്ളിൽ ഉറക്കി, ഉള്ളിൽ ഇങ്ങനെ രാമനാമങ്ങൾ, രാമന്റെ പാദങ്ങൾ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കണം. ആ ഉറപ്പിച്ചിട്ട് രാമപാദങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അതിന്മേൽ ധ്യാനം ചെയ്യണം. രാമന്റെ പാദ ശ്രീരാമ പാദങ്ങളെ കുറിച്ചും ഹനുമാൻ പറയുന്നു, ഭാനുകോടി പ്രഭം വിഷ്ണു പാദാംബുജം, വിഷ്ണു പാദങ്ങൾക്ക് 100 കോടി സൂര്യന്മാരുടെ ശോഭയാണ്, പ്രകാശമാണ് ഉള്ളത് എന്നാണ് ഹനുമാൻ പറയുന്നത്. ആ പാദങ്ങളെ ഭജിക്കുക, ആ പാദങ്ങളിൽ അഭയം തേടുക. മനസ്സിലുള്ള ഇതും പറയുന്നുണ്ട്, മനസ്സിലുള്ള മൗഢ്യങ്ങളെയും കുസൃതികളെയും, എന്റെ മനസ്സിൽ കുറച്ച് മണ്ടത്തരങ്ങളുണ്ട്, കുറച്ച് കുരുത്തക്കേടുകളുണ്ട് എന്ന് സാധാരണ ഭാഷയിൽ പറയാം. ഇങ്ങനത്തെ ചില കുനിഷ്ടകളുണ്ടെന്നൊക്കെ വേണമെങ്കിൽ സാധാരണ ഭാഷയിൽ പറയാം. ഇതൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് കളയണം. ഇങ്ങനെ കളഞ്ഞാൽ മാത്രമേ നിനക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവൂ എന്നിട്ട് പറയുന്നു, ഇങ്ങനെ കളഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കും? വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ. വൈകുണ്ഠലോകം ഗമിക്കുന്ന മഹാവിഷ്ണുവോട് എന്റെ വൈകുണ്ഠത്തിൽ ചെന്ന് ചേരാനായിട്ടുള്ള മാർഗം, അതിനുള്ള വഴി നോക്കുന്നത്, അതിനുള്ള മാർഗം നീ കണ്ടുപിടിക്കുക. അതിന്റെ അർത്ഥം, ഒറ്റ വാക്കിൽ എന്റെ അർത്ഥം എന്താണ്? മോക്ഷപ്രാപ്തി, ഈ ജന്മത്തിൽ തന്നെ മോക്ഷപ്രാപ്തി ലഭിക്കാനായി നീ ശ്രമിക്കുക. അതിന് പകരം നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നും ഹനുമാൻ ഓർമ്മിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം രാമരാമ എന്ന് ഭജിക്കുകയും ശ്രീരാമന്റെ പാദങ്ങളെ മനസ്സാ സ്മരിച്ചുകൊണ്ട് ധ്യാനിക്കുകയും മനസ്സിലുള്ള മൗഢ്യങ്ങളും കുസൃതികളും ഒക്കെ മാറ്റി വെച്ചിട്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതാണ് ശരിയായ മാർഗം. അതിന് പകരം രാവണൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നും ഹനുമാൻ പറയുന്നു. പരധന കളത്ര മോഹേന നിത്യം വൃഥ പാപമാർജിച്ച് കീഴ്പോട്ട് വീണിടലാ. നിനക്ക് ഇപ്പൊ എന്താണ്? മറ്റുള്ളവരുടെ ധനം വേണം, മറ്റുള്ളവരുടെ ഭാര്യയെ വേണം, ഇതിനെയൊക്കെ അപഹരിച്ചെടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ വെറുതെ ഇങ്ങനെ പാപം പിടിച്ചു വാങ്ങിക്കുകയാണ്, പിടിച്ചു വാങ്ങി ഇങ്ങനെ കൂട്ടി വെക്കുകയാണ്. ഇങ്ങനെ നീ പാപം കീഴ്പോട്ട് വീണിടലാന്നുള്ള ഉദ്ദേശിക്കുന്നത് വെറുതെ നരകത്തിൽ പോകരുത്, മറ്റുള്ളവരുടെ ധനത്തെ അപഹരിച്ച്, മറ്റുള്ളവരുടെ ഭാര്യമാരെ അപഹരിച്ച് ഇങ്ങനത്തെ അധാർമികമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് വെറുതെ നരകത്തിന്റെ പടുകുഴിയിൽ ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്ത് നീ ചെന്ന് വീണ് കൊടുക്കരുത് രാവണ എന്ന് ഹനുമാൻ പറയുന്നു. നിനക്ക് ശ്രീരാമനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, ശ്രീരാമൻ ശരണാഗത വത്സലാണ്, ശരണം പ്രാപിക്കുന്നവരെ, അഭയം പ്രാപിക്കുന്നവരെ അദ്ദേഹം കൈവിടുകയില്ല. ശ്രീരാമൻ പരമപുരുഷനാണ് എന്നും ഹനുമാൻ പറയുന്നു. സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ശ്രീരാമൻ. അദ്ദേഹത്തെ ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം, അദ്ദേഹത്തെ സേവിക്കുക ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി, ശരണാഗതിയോടുകൂടി, സമർപ്പണത്തോടുകൂടി അദ്ദേഹത്തെ സേവിക്കുക. അങ്ങനെ സേവിക്കുക, അതോടൊപ്പം എന്താണ് ചെയ്യേണ്ടത്? ശരണം ഇഹ ചരണ കമലേ പതിച്ചിടൂ, ആ പതിക്കുക, ആ ചരണ കമലത്തിൽ പാദാരവിന്ദങ്ങളിൽ ചെന്ന് വീഴുക, വീണിട്ട് അഭയം തേടുക, ശരണം പ്രാപിക്കുക. അതോടൊപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നിനക്ക് എന്താണ് ശ്രീരാമനോടുള്ള നിന്റെ മനോഭാവം എന്നെനിക്കറിയാം. നിനക്കൊരു ശത്രുതാ മനോഭാവമാണ് ശ്രീരാമനോട്. അപ്പൊ ശത്രുഭാവത്തെ ത്യജിക്കുക എന്നും ഹനുമാൻ പറയുന്നു. ശ്രീരാമൻ നിന്റെ ശത്രുവല്ല, അദ്ദേഹത്തോട് നീ വെറുതെ ശത്രുത വെച്ച് പുലർത്തരുത്. അതിനുപകരം നീ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തെ പൂജിക്കുക. അദ്ദേഹത്തെ പൂജിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. നിനക്ക് ശ്രീരാമനെ അറിയാത്തത് കൊണ്ടാണ്. കാരുണ്യം ഈ വണ്ണം ഇല്ല മറ്റാർക്കും, ഈ ലോകത്ത് മറ്റാർക്കും ശ്രീരാമനെ പോലെ ഇത്രമാത്രം കാരുണ്യം എന്ന് പറയുന്ന ഗുണം, സ്വഭാവവിശേഷമില്ല. കരുണാമയനാണ് ശ്രീരാമൻ, അത് നീ അറിയുന്നില്ല, നീ തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ള രഘുപതിയെ, ശ്രീരാമനെ മനസ്സിൽ കരുതുകിൽ, നീ മനസ്സിൽ കരുതിയാൽ, മനസ്സിൽ ധ്യാനിച്ചാൽ അവന് ഭൂതലെ രണ്ടാമത് ഉണ്ടാകയില്ല ജന്മം സഖേ. അവിടെ അത് പറയുമ്പോൾ ഹനുമാൻ വളരെ സൗഹൃദ ഭാവത്തിലാണ് രാവണനോട് പറയുന്നത്. സഖേ, സഖാവേ, സുഹൃത്തെ എന്നാണ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. നീ ഇത് ഇപ്പോഴത്തെ ഈ ചീത്ത സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കുക, അതെല്ലാം കളഞ്ഞിട്ട് ഒരേ ഒരു ലക്ഷ്യം മോക്ഷപ്രാപ്തി. അതിനായിട്ട് നീ എന്ത് ചെയ്യുക? രഘുപതിയെ, ശ്രീരാമനെ നീ മനസ്സാ ധ്യാനിക്കുക. അങ്ങനെ ചെയ്യുന്ന ആരായാലും, രാവണനല്ല, ആരായാലും ശരി, നമ്മളായാലും ശരി, ആർക്കുമുള്ള ഉപദേശമാണ്. അങ്ങനെ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നവന് ഭൂതലെ, ഈ ഭൂമിയിൽ രണ്ടാമത് ഒരു ജന്മം ഉണ്ടാകുകയില്ല, ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടും, ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തി ലഭിക്കും. ഹനുമാൻ ഇത് പറയുന്നത് രാവണനോടാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇത് വാൽമീകി അല്ലെങ്കിൽ എഴുത്തച്ഛൻ രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ്, നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടി കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ നമുക്ക് ധരിക്കാം. ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെയും രാവണൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അല്ല അതിനു മുമ്പ് ഒരു കൂടി പറയും, രണ്ടാമത് ജന്മം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ പറയുന്നുണ്ട്, ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഞാനൊരു വാനനാണ്, അതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വലിയ വിലയില്ല, വില നീ കൽപ്പിക്കുന്നില്ല എങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സനകമുഖമുനികൾ വചനങ്ങൾ ഇത് ഓർക്കടോ, ഇത് ഞാൻ മാത്രം പറയുന്നല്ല, സനകമുനി പോലെയുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ ജ്ഞാനിയായിട്ടുള്ള സനകമുനിയെ പോലെയുള്ള ജ്ഞാനികൾ, സന്യാസി ശ്രേഷ്ഠന്മാർ, മുനിവര്യന്മാരൊക്കെ ഈ സത്യത്തെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വെച്ചാണ് ഞാൻ പറയുന്നത്, അല്ല ഞാൻ പറയുന്നത് കൊണ്ട് നീ അതിന് വില കൽപ്പിക്കാതിരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം, സത്യമാണ് ഞാൻ, സത്യം മയോക്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം സത്യമാണ് ഞാൻ പറയുന്നത്, പരമമായ സത്യമാണ് ഞാൻ പറയുന്നത്. ഇത് വെറുതെ ഞാൻ പറയുന്നല്ല, സനകനെ പോലുള്ള മുനികൾ മാത്രമല്ല, വിരിഞ്ചാതി സമ്മതം, വിരിഞ്ചാതി എന്ന് പറഞ്ഞാൽ, വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്, ബ്രഹ്മാവ് മുതലുള്ള എല്ലാവരും തന്നെ അത് പൂർണ്ണമായിട്ടും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇപ്പൊ ഹനുമാന്റെ ഈ വചനങ്ങളെ രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത് അമൃത സമ വചനം എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ക്യാപ്സുകളിലും ഈ ക്യാപ്സുകളിലും ഇനി വരാൻ പോകുന്ന ക്യാപ്സുകളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അമൃത സമ വചനമാണ്, അമൃതിന് തുല്യമായിട്ടുള്ള വചനങ്ങളാണ്. പക്ഷെ ഇതൊന്നും തന്നെ ഇത്രയും അമൃതിന് സമമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഹനുമാന്റെ ഈ പ്രഭാഷണം, ഈ സംഭാഷണം, അദ്ദേഹത്തിന്റെ ആ സംവാദം, അത് രാവണനെ ബാധിക്കുന്നില്ല. രാവണൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല, രാവണന്റെ കർമ്മദോഷമാണെന്ന് പറയാം, രാവണൻ ആ നല്ല കാര്യങ്ങളെ കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. അതിന് പകരം രാവണൻ എന്താണ് ഉണ്ടായത്, കോപം, ക്രൗര്യം, ദേഷ്യം, അദ്ദേഹം ക്രുദ്ധനായി, അദ്ദേഹത്തിന് രോഷമുണ്ടായി എന്നാണ് പറയുന്നത്. രോഷമുണ്ടായിട്ട് അത് വെറുതെ രോഷമുണ്ടാവുകയല്ല, അത് പ്രതിഫലിക്കുന്നുണ്ട്. എങ്ങനെ, നയനം ഇരുപതിലും അഥ കനൽ ചിതറുമാറുടൻ നന്നായി ഉരുട്ടി മിഴിച്ചു. രാവണന് എത്ര കണ്ണുകളുണ്ട്, 20 കണ്ണുകളുണ്ട്, 10 ശിരസ്സുണ്ട്, അതുകൊണ്ട് തന്നെ 20 കണ്ണുകളുണ്ട്. ഈ 20 കണ്ണുകളിൽ നിന്നും തീ പാറി എന്നാണ് പറയുന്നത്. കനൽ ചിതറുമാറുടൻ, അഗ്നി ഇങ്ങനെ ചിതറുകയാണ്, കണ്ണിങ്ങനെ കണ്ണു ഉരുട്ടുകയാണ്, കണ്ണ് മിഴിക്കുകയാണ്, വളരെ ഒരു ക്രുദ്ധനാവുകയാണ്, ഒരു വളരെ കോപാകുലനാവുകയാണ്. 20 കണ്ണുകളിൽ നിന്നും രോഷത്തിന്റെ അഗ്നി, രോഷാഗ്നി ജ്വലിച്ചു, കനൽ ചിതറി തെറിച്ചു, കണ്ണുകൾ ഉരുട്ടി തുറച്ചു നോക്കി മിഴിച്ചു. എന്നിട്ട് രാവണൻ പറയുന്നു, തില സദൃശം ഇവനെ വെട്ടി നുറുക്കുവിൻ. ആരെവിടെ എന്ന് ചോദിക്കുകയാണ് രാവണൻ ആ രാജസദസ്സിൽ, ആരെവിടെ, ഇവിടെ ആരുമില്ലേ, തില സദൃശം, തിലം എന്ന് പറഞ്ഞാൽ എള്ള്, ഒരു എള്ളിന്റെ അത്രയും വലിപ്പത്തിലാക്കി ഇവനെ നുറുക്കണം, ഇവനെ വെട്ടി നുറുക്കണം, തില സദൃശം ഇവനെ വെട്ടി നുറുക്കുവിൻ, എള്ളുപോലെ ഈ വാനരനെ, ഈ കുരങ്ങനെ വെട്ടി നുറുക്കാൻ ഈ രാജസഭയിൽ ആരുമില്ലേ, ആരെവിടെ. എന്നിട്ട് എന്താണ് കാര്യം എന്ന് പറയുന്നത്, ധിക്കാരം ഇത്ര കണ്ടിയില്ല മറ്റാർക്കുമേ, ഇത്രയധികം ധിക്കാരം ഞാൻ ഇതേവരെ എന്റെ ജീവിതത്തിൽ ഒരാൾക്കും കണ്ടില്ല, ഈ വാനരനുള്ളത് പോലെ ഒരു ധിക്കാരം ആയ സ്വഭാവം, പെരുമാറ്റം, വർത്തമാനം ഞാൻ മറ്റ് ആരിലും ഞാൻ കണ്ടു. രാവണൻ, രാക്ഷസ രാജാവായ രാവണനായ എന്റെ മുഖത്ത് നോക്കി എന്ത് ധിക്കാരമാണ് ഇവൻ പറയുന്നത്, ഇവനെ എള്ളിന് പോയ എള്ളിന്റെ വലിപ്പത്തിൽ വെട്ടി നുറുക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുന്ന ഭാഗത്താണ് ഈ ക്യാപ്സൂൾ അവസാനിക്കുന്നത്. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: എടുക്കണം. പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ പൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: സ്വാഗതം തൂവാനം 57-ാം ദളത്തിലേക്ക്. മുൻതലത്തിൽ കൽദകി ക്ഷേത്രത്തിൽ വച്ച് പിടികൂടിയ ഫക്കിയെ വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. കൂടെ രുസ്തം എന്ന ഒരു യുവാവുമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ കലാപത്തിലേർപ്പെട്ടു എന്നതായിരുന്നു അവൻ്റെ കുറ്റവും. തൂവാനം തുടരുന്നു. മാ തുച്ഛേ സലാം 18-ാം ഭാഗം.

ഇരുളിൽ വെളുത്ത പൂപ്പലായി മരക്കസേരകളിലും മേശയിലും വിചാരണക്കൂടുകളിലും പറ്റിപ്പിടിച്ച് കനച്ച് വാടവെച്ചു. ഇതിനിടയിലാണ് ഏതോ പൊട്ടിയ ചില്ലിലൂടെ ഒരു കുഞ്ഞു പ്രകാശം കോടതിയിലേക്ക് കടന്നുകൂടിയത്. തറയോടിൻ്റെ പരുപരുപ്പിൽ അതിനായുസ് കുറേ നഷ്ടപ്പെട്ടെങ്കിലും ഇഴഞ്ഞിഴഞ്ഞ് അത് നീങ്ങി പ്രതിക്കൂട്ടിൽ നിവർന്നു നിന്ന ഫട്കിയുടെ കാലുകളെ ചുംബിച്ചു. അത് കണ്ട് വിരളി പൂണ്ട പഴയ നാഴികമണി പരുപരുത്തുവച്ചയിൽ 10 വട്ടം മുട്ടി അതിനോട്

0: അത് പോയില്ല. അച്ചടക്കരാഹിത്യത്തെപ്പറ്റി സംസാരിച്ച അഭിഭാഷകർ ശബ്ദത്തിൻ്റെ പല പല കുരിച്ചിലുകളായി കോടതിയിൽ കൂമിഞ്ഞു. ആരെയോ തൂക്കിക്കൊല്ലാനുള്ള ദേഷ്യത്തിൽ ജഡ്ജി മരത്തിൻ്റെ കൊട്ടുവടി ആഞ്ഞടിച്ചതോ കോടതി ശബ്ദം പറ്റിയ ഒരു പാഴ്ക്കിണറായി. വളരെ പ്രായം ചെന്ന ഒരഭിഭാഷകൻ മാത്രം ഇടം വലം തല വെട്ടിച്ച് ഒരു മരംകുത്തിയെ പോലെ ആ പാഴ്ക്കിണറിന് മുകളിലെത്തി പാളി നോക്കി നീണ്ടുനിന്ന നിശബ്ദതയുടെ ആനന്ദം പുളിച്ച് തികട്ടി വന്നത് പുറത്ത് കളയാതെ ഇറക്കി ജഡ്ജി പല്ലിൻ്റെ ഇട കുത്തിക്കൊണ്ടിരുന്നു. പല്ലിൻ്റെ ഇടയിൽ പറ്റിയിരുന്ന പദാർത്ഥം പുറത്തെടുത്ത് ജഡ്ജി ഫട്കി ഒന്ന് നോക്കി. അത് വിചാരണയുടെ അവസാന ദിവസമായിരുന്നു. തൻ്റെ നഖത്തിൽ പറ്റിയിരിക്കുന്നത് അന്ന് രാവിലത്തെയോ തലേന്നത്തെയോ അവശിഷ്ടമെന്ന കാര്യത്തിൽ ജഡ്ജിക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയില്ല. അതിൽ ഒരന്തിമ വിധിയിലേക്ക് കടക്കാതെ അയാൾ പ്രതിക്കൂട്ടിലേക്ക് നോക്കി. ഫക്കിയുടെ പിന്നിൽ തല കുമ്പിട്ട് ഒരു ഭ്രാന്തനെ പോലെ നിൽക്കുന്ന രുസ്തത്തിൻ്റെ ചേഷ്ടകൾ കണ്ട് ജഡ്ജി ഒരട്ടയോർത്തു. മരണം സുനിശ്ചിതമെന്നറിയുമ്പോൾ ഇഴയണോ ചുരുളണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ശങ്കിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരട്ട ജഡ്ജി ഓർത്തു. നെടുനീളത്തിൽ പടർന്നു കിടക്കുന്ന പഴയ വീടിൻ്റെ തെക്കേപ്പുറത്ത് മൊച്ചിക്കാടുകൾക്കിടയിലെ വരണ്ട മൺകെട്ടുകൾക്കടുത്താണ് കൊച്ചുനാളിൽ വിളിച്ചിരിക്കാൻ പോവുക. ആരും കാണാതെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ആ സുഖസ്മരണയിൽ ജഡ്ജി ആന വലിപ്പമുള്ള തടിക്കസേരിയിലൊന്ന് ചാഞ്ഞിരുന്നു. വിളിച്ചിരിക്കാൻ പോയൊരു ഉച്ച മയങ്ങിയ നേരത്താണ് ആ അട്ടയെ കണ്ടത്. അത് സാധുവും പരോപകാരിയുമായ ഒരട്ടയായിരുന്നു. ഭയം വരുമ്പോൾ ചുരുണ്ടും, അല്ലാത്തപ്പോൾ ആരെയും പിന്നിലാക്കാതെയും അത് ഇഴഞ്ഞു പോന്നു. കുഞ്ഞുനാളത്തെ ആ കുത്തിയിരുപ്പിൽ നിന്ന് മുന്നോട്ടായുമ്പോൾ അന്ന് വീണു പോകാതെ താഴെ വീണുണങ്ങിയ ഒരു നൊച്ചിക്കവരൻ കയ്യിലെടുത്തു. അതിൻ്റെ കൂർത്ത മുന അട്ടയുടെ ദേഹത്തേക്ക് അങ്ങോട്ട് കുത്തിയിറക്കി മുകളിലേക്ക് ഉയർത്തിയപ്പോൾ അതിൻ്റെ ഒരു പിടച്ചിൽ. അതോർത്ത് ജഡ്ജിക്ക് ആനന്ദം വീണ്ടും തികട്ടി. പെട്ടെന്ന് കോടതിയിലും അട്ടിവെച്ച പഴയ ബുക്കുകളിലും വക്കീലന്മാരുടെ കറുത്ത കുപ്പായങ്ങളിലും ഒരു അമേദ്യ ഗന്ധം പരക്കുന്നതറിഞ്ഞ് ജഡ്ജി ഇടത് കൈകൊണ്ട് മൂക്കുപൊത്തി. പിന്നെ ഫക്കീയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു,
1: വാദം പൂർത്തിയായിരിക്കുകയാണ്, പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കാൻ ആരുമില്ലല്ലോ?
0: പോയ ദിവസങ്ങളിലൊന്നും ഒരൊറ്റ വക്കീലന്മാരും ഫക്കീയുടെ കേസ് വാദിക്കാനുണ്ടായിരുന്നില്ല. അവസാനത്തെ ആണിയും തറഞ്ഞു കയറിയ ക്രിസ്തുവിനെ പോലെ ഫട്കെ ചിരിച്ചു. കുരിശിലേക്കുള്ള വഴിയിൽ ഇരുട്ട് നിറഞ്ഞു നിന്നു. ഒരു നിഴൽ പോലും അടുത്തുണ്ടായിരുന്നില്ല. നിശബ്ദതയുടെ വെള്ളത്തുണി മൂടി കോടതി മരിച്ചു കിടന്നു. പെട്ടെന്നാണ് പുറത്തൊരാ

0: Acaba bu yarın adı. കുപിതരായ കുറെ ചെറുപ്പക്കാരെ കോടതി ഗേറ്റിൽ വെച്ച് ഗാർഡുകൾ തടയുന്നു. പ്രതിഷേധം സഹിക്കട്ടപ്പോ അതിനിടയിൽ നിന്ന് ഒരാളെ മാത്രം അകത്തേക്ക് കയറ്റിവിട്ടു. ഒത്ത പൊക്കവും കുനിയാത്ത ശിരസ്സുമുള്ള ഒരഭിഭാഷകൻ. കാറ്റത്ത് വിടർന്ന കറുത്ത ചിറകുകളുമായി അയാൾ കോടതിയുടെ നടക്കല്ലുകൾ കയറി ജഡ്ജിയുടെ മുന്നിലെത്തി.
1: യുവർ ഓണർ, ഞാൻ തയ്യാറാണ് പ്രതിക്ക് വേണ്ടി വാദിക്കാൻ.
0: സാർവജനിക്കാക്ക, തിരിച്ചു കിട്ടിയ നാവുകൾ കൊണ്ട് കോടതി അടക്കി പറഞ്ഞു. പൂന സാർവജനിക് സഭയുടെ അമരക്കാരൻ ഗണേഷ് വാസുദേവ ജോഷി എന്ന സാർവജനിക്കാക്ക മഹാദേവ് ഗോവിന്ദ റാണയുടെ വഴികളിൽ സഞ്ചരിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിക്കാൻ തയ്യാറായവൻ. ഒരു മരംകുത്തിയുടെ ഭാവചേഷ്ടകളുള്ള കോടതിയിലെ പ്രായം ചെന്ന അഭിഭാഷകൻ രാത്തോട് എഴുന്നേറ്റ് ജോഷിയുടെ ചുമലിലൊന്ന് തൊട്ടു. പിന്നെ പൂടിനുള്ളിലെ ഇരയെ കൊത്തിയെടുക്കാൻ പോകുന്നതിന് മുൻപ് ആ മരം കൊത്തി ഇടം വലം തലയൊന്ന് വെട്ടിച്ചു. വെള്ളെടുത്ത് കണ്ണടയിലൂടെ കണ്ണു കൂർപ്പിച്ച് ജോഷിയുടെ കാതിയോട് ചുണ്ടുമുട്ടിച്ച് ചോദിച്ചു,
2: എന്തിനാ വെറുതെ നമ്മൾ ബ്രിട്ടീഷുകാരുടെ നോട്ടപ്പുള്ളിയാവുന്നേ?
0: നികൃഷ്ടമായ ആ മരം കൊത്തിയെ നോക്കി സാർവജനിക്കാക്ക ഉറക്കെയാണ് ചോദിച്ചത്.
1: ഈ മണ്ണിൽ ചവിട്ടിക്കൊണ്ട് ഇത് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ല.
0: മരം കുത്തിയൊന്ന് ചൂട് ആരെങ്കിലും കേട്ടോ എന്ന് തല വെട്ടിച്ചു നോക്കി.
1: നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പേരക്കുട്ടികൾക്കും അവരുടെ തലമുറകൾക്കും വേണ്ടിയാണ് ഇവർ കൊലക്കയർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത്.
0: അത്തോട് പിന്നെ അവിടെ നിന്നില്ല, പിറകിലേക്ക് മാറി കസേരയിൽ അങ്ങിരുന്നു. പിന്നെ പഴക്കമുള്ള മേശയിലേക്ക് മുഖം താഴ്ത്തി തലങ്ങും വിലങ്ങും കൊട്ടി,
1: ഫട്കയുടെ കേസ് ഞാൻ ഏറ്റെടുക്കുന്നു.
0: ആ സ്വരം വീണ്ടും ഉയർന്നു. പെരിച്ച കൊലക്കയർ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നത് പോലെ തോന്നി ജഡ്ജിക്ക്. 1877 ഡൽഹി ദർബാറിൽ മുഴങ്ങിയ സ്വരം മഹാരാജാക്കന്മാരും നൈസാമം ഇരിക്കുന്ന സദസ്സിൽ വെച്ചാണ് സാക്ഷാൽ വൈസ്രോയിയോട് ഗണേഷ് വാസുദേവ ജോഷി ഇങ്ങനെ ചോദിച്ചത്.
1: എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല ബ്രിട്ടീഷ് പ്രജകൾ ആസ്വദിക്കുന്ന ആ രാഷ്ട്രീയ സാമൂഹ്യ പദവി?
0: വെള്ളഖാദി വസ്ത്രം ധരിച്ച ആ ചെറുപ്പക്കാരന്റെ ചോദ്യത്തിൽ ദർബാർ ഞടുങ്ങി.

0: വാസുദേവ ജോഷിയുടെ മുന്നിൽ കീഴടങ്ങിയ ജഡ്ജി ഒരു പോത്തിനെ പോലെ കഴുത്തൊന്ന് വിറപ്പിച്ചു, മുക്രയിട്ട് പിന്നെ തല താഴ്ത്തി. കേസ് വാദിക്കാൻ ദേഷ്യത്തോട് അനുവാദം കൊടുത്തു. അങ്ങനെ ഫക്കിയുടെ വിചാരണ വീണ്ടും ആരംഭിച്ചു. വാദം കൊടുമ്പിരി കൊണ്ട ദിനങ്ങൾ നിരത്തിലെ ആരവും കൂടിക്കൊണ്ടേയിരുന്നു. ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഫക്കിയെ കാണാൻ ഗ്രാമീണർ എത്തിക്കൊണ്ടേയിരുന്നു. വലിയ ഒരു ക്ഷാമത്തിൻ്റെ കയത്തിൽ നിന്നും ഫക്കിയെ രക്ഷപ്പെടുത്തിയ നിരവധി കർഷകർ സെമീന്ദാറിൽ പണയം വെച്ച ജീവിതത്തെ ഫക്കിയിലൂടെ തിരിച്ചു കിട്ടിയ എത്രയെത്ര കർഷകർ. കൂട്ടം പെരുകുകയായിരുന്നു. ഫക്കിയെ കൊലമരത്തിലയക്കാൻ കാത്തിരുന്നവർക്ക് അത് കണ്ട് വിരളി പിടിച്ചു. അവർ രാത്രിയുടെ മട്ടുപ്പാവിൽ പലവട്ടം കൂടി.
1: ഇക്കണ്ട കർഷകരെല്ലാം കൂടി പൂനെയിൽ വീണ്ടും ഒരു കലാപം. ബുൾഷിറ്റ്.
0: കൈകൾ കൂട്ടിത്തിരുമേ ധ്വര വേവലാതിപ്പെട്ടു. വെള്ളക്കാരുടെ രമ്യഹർമ്മികൾ പലതുണ്ടായിരുന്നു ആ നഗരത്തിൽ. അതിൽ പറ്റിപ്പടർന്നേക്കാവുന്ന തീയിൽ ധ്വരയുടെ ഉള്ളുവെന്തു. തീ പടരുന്ന കുതിരവണ്ടികൾ, തീ പടരുന്ന നിലവിളികൾ. തിരക്കിട്ട് രാത്രിയുടെ പടിയിറങ്ങി സായിപ്പ് ഇരുളിൽ ലയിച്ചു. വീണ്ടും വിചാരം നഷ്ടപ്പെട്ട ജഡ്ജി രക്ഷപ്പെടാനുള്ള കോണിപ്പടി മറന്നുപോയതുകൊണ്ട് ഇരുട്ടിൻ്റെ ആ മട്ടുപ്പാവിൽ ഒറ്റയ്ക്കായി. തൂവാനം തുടരുന്നു അടുത്ത നിലത്തിൽ.
2: കമ്മ്യൂണിറ്റി റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഓണിയർ സീറ്റിൽ ഞാൻ ശ്രീലക്ഷ്മി. എന്നോടൊപ്പം ആരാണ്?
1: ഞാൻ രജനി ഗിരീഷ് ആണ്.
0: അതെ, അപ്പൊ നല്ലൊരു മഴ. ഇപ്പൊ നമ്മൾ എല്ലാ ലൈവിലും കയറുമ്പോൾ മഴയുടെ കാര്യം പറയുന്നുണ്ട്. കാരണം പലപ്പോഴും മഴ നനഞ്ഞ് തണുത്ത് വിറച്ചാണ് ഇങ്ങനെ വരുന്നത്. കാരണം നല്ല മഴയാണ് അല്ലെ? ഇങ്ങനെ നമുക്കിങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മഴ തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ്.
1: തലച്ചു പെയ്യുന്ന മഴയാണ്. അപ്പൊ നമ്മുടെ ഉദയസൂര്യന്റെ തഴുകി തലോടൽ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന ഒരു പനിനീർ പോലെയാണെന്നൊക്കെ പറയും. അപ്പൊ മനോഹരമാകട്ടെ ഓരോ സുപ്രഭാതങ്ങളും എന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ആശംസിക്കാം. അപ്പോൾ ഇന്ന് ഇന്നീ ദിനത്തിൽ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. അപ്പം ഒരുപാട് തണുത്തുറഞ്ഞ പ്രഭാതങ്ങളുടെ ഒരു തുടക്കമാണോ ഈ മഴയെന്നൊക്കെ നമുക്ക് തോന്നാമല്ലേ. ഞങ്ങൾ അങ്ങനെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പുറത്തെ ആ ഒരു മഴ ഞങ്ങൾക്കുള്ളിൽ നമുക്കറിയാം അല്ലേ.
0: അതെ, നമ്മളിങ്ങനെ ആ മഴ കണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾ അടച്ചു എല്ലാം
1: മായ്ച്ചു കളയുന്നില്ല, കണ്ണുകളിൽ മഴയാണ്,
0: കണ്ണുകളിലും നമ്മുടെ മനസ്സിലും ആ ഒരു മഴ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളുടെ നാട്ടിൽ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ട് കൊല്ലം മുഴുവനും മഴയാണെന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ സ്ഥലത്തും വളരെ വ്യത്യസ്തമായിട്ട് ചെറിയൊരു ചാറ്റൽ മഴയാണെങ്കിലും

0: പല സ്ഥലങ്ങളിലും ആർത്തുളച്ച് മഴ പെയ്യുന്നു, ചിലയിടത്ത് മഴയേ ഇല്ല.
1: ചിലയിടങ്ങളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ് മഴയ്ക്ക് സാധ്യതയെന്നാണ് ഒരു മുന്നറിയിപ്പ്. അതുപോലെ ഇടിമിന്നലിനും കാറ്റിനും ഒക്കെ ശക്തമായ സാധ്യതകളുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് അവിടെയും ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. മത്സ്യബന്ധനത്തിന് വിലക്കില്ല എങ്കിലും ഒരു സൂക്ഷ്മതയും ജാഗ്രതയും ഒക്കെ നല്ലതാണ് അല്ലേ ശ്രീലക്ഷ്മി? അപ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവരെയും നമ്മൾ നമ്മുടെ ഇത്രയും നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നീ മഴ ദിനത്തിൽ അല്ലേ ശ്രീലക്ഷ്മി? അപ്പം നമുക്ക് ഒരു ശുഭചിന്തയൊക്കെ പങ്കുവെച്ച് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ?
0: അതെ. അപ്പോൾ നമുക്ക് അതിന് മുൻപേ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പറയാനായിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ ഒന്ന് പറയാം അല്ലേ? അപ്പോൾ നമ്മുടെ നമ്പർ ഇതാണ് 8848585. അപ്പോൾ നമുക്ക് ആ ഒരു ശുഭചിന്ത കേട്ടിട്ട് ശുഭചിന്തയോടുകൂടി ഇന്നത്തെ ആ ഒരു ലൈവ് അങ്ങോട്ട് ആരംഭിക്കാം.
1: അതെ അതെ, നമ്മുടെ മനസ്സും കാതും കണ്ണുകളും ഒക്കെ കുളിർപ്പിക്കുന്ന ആവട്ടെ ഒരു ശുഭചിന്ത. നമുക്ക് നമുക്ക് വേണ്ടത് കൊടുക്കുക എന്നൊരു ചിന്ത, എന്താണ് ഒരു വ്യക്തിക്ക് വേണ്ടത് അല്ലേ, ആ വേണ്ടത് കൊടുക്കാം എന്ന ഒരു കോട്ടോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യം ആരംഭിക്കുന്നത്. വേണ്ട രീതിയിൽ സ്നേഹിക്കാതെ വരുന്നിടത്താണ് സ്നേഹം പരാജയപ്പെടുന്നത് എന്നൊരു ചിന്ത എപ്പോഴും വരാറുണ്ട്. അപ്പം ഉള്ളത് കൊടുക്കുന്നതല്ല, വേണ്ടത് കൊടുക്കുന്നതാണ് സ്നേഹം എന്നാണ്. സ്നേഹിക്കുന്നവർ അറിയേണ്ട രണ്ട് അടിസ്ഥാന കാര്യങ്ങളുണ്ട്. എന്താണെന്നോ, സ്നേഹിക്കുന്നവരെ ഒന്ന്, നമ്മളെ സ്നേഹിക്കുന്നവരെ ഒന്നറിയുക, അവർക്ക് വേണ്ടത് എന്താണെന്ന് നാം ഒന്നറിയുക അല്ലേ?
0: അതത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പല ശുഭചിന്തകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ പലതും നമ്മുടെ ഒരു ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? പലപ്പോഴും നമ്മൾ ഈ ചില കാര്യങ്ങൾ വിട്ടുപോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നീടാകട്ടെ എന്ന് മാറ്റി വെക്കുന്നത് കൊണ്ടോ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പിന്നീട് വലിയ വലിയ വിപത്തുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ വേണ്ടത് കൊടുക്കുക എന്നുള്ളതിന് ഒരുപാട് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടത് വേണ്ടത് തന്നെയാണ്. അവിടെ പല വെർഷൻസ് വരും, നമ്മൾ അർഹിക്കുന്നത്, അർഹിക്കപ്പെടാത്തത്, അങ്ങനെയൊക്കെ കുറെ കുറെ കാര്യങ്ങളുണ്ട്.
1: നമുക്ക് വേണ്ടത് എന്താണോ അത് തരുന്നിടത്താണ് നമ്മൾ നമ്മളെ അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം കിട്ടുന്നത്. അപ്പം നമ്മളെ പല സ്നേഹബന്ധങ്ങളും തകരുന്നവർ അതിൻ്റെ യഥാർത്ഥ രൂപം അവർക്കുള്ളത് അവർക്ക് എന്താണ് വേണ്ടത് അത് വീതം വെച്ച് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല. അപ്പം എനിക്ക് വേണ്ടത് എനിക്ക് തന്നെ വേണം എന്നുള്ളത് സ്നേഹത്തിലാണ്. ആ സ്നേഹം എന്ന പരമാർത്ഥ സത്യത്തിൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഓരോരുത്തർക്കും വേണ്ടത് ഓരോന്നാണ്. ചിലർക്ക് സാമീപ്യമാകാം, ചിലർക്ക് സംസാരമാകാം, ചിലർക്കാണെങ്കിൽ കൃത്യമായ ഇടവേളകളിലെ സന്ദർശനവും സുഖാന്വേഷണവും ഒക്കെ ആഗ്രഹിക്കുന്ന അവരൊക്കെ ഉണ്ടാകാം. ആഗ്രഹിക്കുന്നത് നൽകുന്നവർക്ക് അത് നാം ആഗ്രഹിക്കുന്നത് ഒരാൾ തരുമ്പോൾ അതിന് നമ്മൾ അധിക വില കൊടുക്കും അല്ലേ?
0: അങ്ങനെ നമ്മളുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് അവിടെ ഒരു സ്നേഹത്തിന്റെ വളരെ വലിയൊരു ഒരു ഘടകം അല്ലേ അവിടെ അത് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരാളോട് ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയാതെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ പിന്നീട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഇങ്ങനെ ഒരു എനിക്കൊരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മുടെ ടീച്ചർ ഇത് മൊത്തത്തിൽ പറയട്ടെ, എന്തിനു ശേഷം ഞാൻ
1: അതെ ശ്രീലക്ഷ്മി എന്തോ എന്നോട് ചോദിക്കാനായിട്ട് കാത്തു വെച്ചിരിക്കുന്നു ഞാൻ ആ കണ്ണുകളിൽ കാണുന്ന. നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് അടുത്തൊരു ശ്രീലക്ഷ്മിയുടെ ചോദ്യത്തിനുള്ള ആൻസർ കൊടുക്കാം. ആഗ്രഹമില്ലാത്തതെല്ലാം തന്നെ നാം ഒരാൾക്ക് എത്രയധികം നൽകിയാലും അതെല്ലാം തന്നെ അവഗണിക്കപ്പെട്ട് കിടക്കുകയുള്ളൂ. അപ്പം നൽകുന്നവർക്കെല്ലാം ചില തെറ്റിദ്ധാരണകളുണ്ട്. വില കൂടിയതെല്ലാമാണ് വിശിഷ്ടം. അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണിച്ചാൽ ആളുകൾ എളുപ്പം ഇഷ്ടപ്പെടും. പിന്നെ ആവശ്യത്തിനൊക്കെ പണം നൽകുമ്പോൾ അവർ കൃതാർത്ഥരാകും. പിന്നെ മറ്റാർക്കും നൽകാൻ കഴിയാത്തവ നൽകിയാൽ സംതൃപ്തരാക്കാം. എന്നിങ്ങനെ സാങ്കല്പിക ലോകത്തെ ഒരു ഇഷ്ടനിർമ്മാണമാണ് ഭൂരിഭാഗം പേരും ചെയ്യുന്നത്. അത് നമ്മൾ വേണ്ടതൊന്നും നൽകുന്നില്ല, വേണ്ടാത്തതെല്ലാം വാരി വിതറുന്നു എന്നതാണ് സ്നേഹത്തെ ഒരു സമാന്തര രേഖയാക്കി മാറ്റുന്നത്. അപ്പം പ്രിയപ്പെട്ടവർ ഓർക്കാനുള്ളത് എന്താച്ചാൽ, നമുക്ക് നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മെ ആഗ്രഹിക്കുന്ന നമ്മുടെ സാമീപ്യം, സംസാരം, നമ്മുടെ ഒരു ചെറു പുഞ്ചിരി, ഒരു തലോടൽ, ഒരു സ്പർശമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് വേണ്ടത് എന്താണോ അത് അറിഞ്ഞു കൊടുക്കുന്നിടത്താണ് ബന്ധങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഊഷ്മളമാകട്ടെ എല്ലാ ബന്ധങ്ങളും, നമ്മുടെ എല്ലാ ജീവിതങ്ങളും. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഇങ്ങനൊരു നല്ലൊരു ചിന്ത പങ്കുവെച്ച് കൊണ്ടാണ് ഞാൻ ശ്രീലക്ഷ്മിയും ഇത്രയും നേരം ഒത്തിരി കാര്യത്തിലിരിക്കുന്നത്. അപ്പൊ ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ ആകാംക്ഷപൂർവ്വം ഇരിക്കുകയാണ് എന്നോട്
0: ഇങ്ങനെ നമ്മൾ ഇതിനെ പറ്റി പറയുമ്പോൾ എന്തായാലും അതൊന്ന് ചോദിക്കണം എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ, അപ്പൊ നമുക്കിതൊരു ചിന്തിക്കാനും കൂടിയുള്ളൊരു വസ്തുതയാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ വിഷമിക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ഒരു വിഷമിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ആ ഒരു പക്ഷെ നമ്മളുടെ കരച്ചിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സങ്കടം കാണുമ്പോഴോ ഒരു സാമീപ്യത്തിൽ നല്ല ഒരു സാന്ത്വനമായിട്ട് അല്ലെങ്കിൽ ഒരു സമാധാനത്തോടെ പറയാറുണ്ട്, പോട്ടെ സാരമില്ല കരയണ്ട എന്നൊക്കെ പറയാറുണ്ട് അല്ലേ,
1: വിഷമിക്കണ്ട
0: വിഷമിക്കണ്ട എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ വാക്കുകൾ ശരിയാണ്, ചിലപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ചില അവസരങ്ങളിൽ ഈ കരയണ്ട എന്നൊക്കെ പറയുന്നത് അതിനങ്ങനെ അത് അങ്ങനെ പറയുന്നത് എത്രമാത്രം ഔചിത്യമാണ് എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്താ നമ്മൾക്കിപ്പോൾ ഒരുപാട് സങ്കടമുണ്ട്, അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വരുന്ന സമയത്ത് നമുക്കത് പറയണം, അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് വിങ്ങാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മളുടെ കരച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിഷമം കൊണ്ടോ ആയിരിക്കും അത് അവിടെ സ്റ്റോപ്പ് ആവപ്പെടും. അത് പോട്ടെ സാരമില്ല പോട്ടെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ എന്താണ് എനിക്ക് പറയാനുള്ളത് എന്നുള്ളത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇത് ആരോടെങ്കിലും പറയണം, പക്ഷേ അത് ഏറ്റവും വിശ്വാസമുള്ളൊരു വ്യക്തിയോടായിരിക്കണം. അപ്പോൾ അവിടെ ആ ഒരു പറയേണ്ട വ്യക്തിയുടെ ആ ഒരു എന്താ ഒരു മാനസികാവസ്ഥ ഒരു പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത്
1: ഉണ്ടാകണമെന്നില്ല.
0: അതെ, അപ്പൊ ആ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അത് കരയുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അതേപോലെ തന്നെ ചില നമ്മളിങ്ങനെ മരണ വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ആ മരണപ്പെട്ടത് ഒരിക്കലും നികത്താൻ, ജീവിതത്തിൽ ഒരിക്കലും നികത്താൻ പറ്റത്തില്ല. നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടു പോകുന്നത് അത് അതൊരു സത്യമാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ അത് കുറച്ച് സമയമെടുക്കും എന്നുള്ളത് നമുക്കിതെല്ലാം അറിയാം. എല്ലാവരെയും ലോകം വിട്ട് ഒരു ദിവസം പോകേണ്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോൾ അത് നമുക്ക് അറിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ആൾക്കാർ വന്ന് പറയാണ് ഇത് തെറ്റാണ് എന്നല്ല, ഇതെൻ്റെ ഒരു സംശയമാണ്, കരയണ്ട കരയണ്ട അല്ലെങ്കിൽ പോട്ടെ വിഷമിക്കേണ്ട എന്നൊക്കെ നമ്മളടുത്ത് പറയാറുണ്ടല്ലേ. പക്ഷേ ഇത് എത്ര മാത്രം ഒരു വ്യക്തി എങ്ങനെ അത് നമുക്കതെങ്ങനെ എടുക്കാൻ സാധിക്കും? കാരണം ആ ഒരു വ്യക്തിക്ക് ആ നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഒരു പക്ഷെ അയാളുടെ ഒരു ലോകമായിരിക്കാം, സന്തോഷമായിരിക്കാം, ജീവിതമായിരിക്കാം. ചിലപ്പോൾ ആ ഒരു അവിടെ ഒരു സ്നേഹം എന്നുള്ളത് നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല. ചിലപ്പോൾ അടിയും വഴക്കും ഒക്കെ കാണും, പക്ഷെ അവരുടെ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ചെന്ന് പറയുമ്പോൾ കരയണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ അതങ്ങനെ അങ്ങനെ തന്നെ പറയുന്നത് അത് ഉചിതമാണോ? കാരണം ആ ഒരു വ്യക്തി കരഞ്ഞ് ആ ഒരു ഉള്ളിലെ ദുഃഖമെല്ലാം എന്താ പുറത്തേക്ക് ഒഴുക്കി അപ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു കരച്ചിലെല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു വിഷമം അതെല്ലാം അങ്ങനെ അത് അതിനെ കൂടെ അങ്ങ് പോവുകയാണ് അല്ലേ. മറിച്ച് നമുക്ക് കരയണ്ട എന്ന് പറയുന്നതിന് പകരം നമ്മൾക്കൊന്ന് ചേർത്ത് പിടിക്കുന്നതിനോടാണ് എനിക്ക്, കാരണം ആ ഒരു വ്യക്തി
1: ശ്രീലക്ഷ്മി ഇത്രയും ഞാനിങ്ങനെ സാഹോദരൻ ശ്രീലക്ഷ്മിയെ കേട്ടിരുന്നത് കാരണം നന്നായിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. കാരണം നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതാണ് നമ്മുടെ വികാരങ്ങൾ, മാനസിക വികാരങ്ങളാണ് ഉന്മാദം, സന്തോഷം, കരച്ചിൽ, ഒറ്റപ്പെടൽ, ഏകാന്തത, നിരാശ, ഇതൊക്കെ നമ്മുടെ മനുഷ്യ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് ഓരോ നിമിഷവും നാം ഒക്കെ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇതെല്ലാം. പക്ഷേ ശ്രീലക്ഷ്മി പറഞ്ഞതിൽ ഒരു വലിയ കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ കരയരുത് എന്ന് എന്നോട് പറയുകയാണ്, പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആ വിങ്കലുകൾ മൊത്തവും മുഴുവനായും ആവാഹിച്ചുള്ളിലിങ്ങനെ നിറച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ എനിക്ക് ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ അതെല്ലാം മാറുമെങ്കിൽ തീർച്ചയായും ആ വ്യക്തി, ചിലവർ പറയും അവൾ കുറച്ച് കരഞ്ഞോട്ടെ അല്ലെങ്കിൽ അവൻ കുറച്ച് അവനെ വെറുതെ വിടൂ, അവൾ ഏകാന്തമായി ഇരിക്കുന്നിടത്ത് പോയി ശല്യപ്പെടുത്താതിരിക്കുക, അവർ കുറച്ച് ചിലർ പറയും അവൾ കുറച്ച് വിഷമിക്കട്ടെ എന്ന് പറയത്തില്ലേ. വിഷമിക്കുമ്പോഴും നമുക്ക് ഒരിക്കലും ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ നികത്താനാവാത്ത നഷ്ടങ്ങളാണ് ജീവിതത്തിൽ ചില ഇടങ്ങളിൽ ചില വ്യക്തികളില്ലാതാകുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ അവൾ ആ വിഷമം, പക്ഷേ ഒരു പക്ഷേ ഈ എത്തുന്ന നമുക്ക്, നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് പറയാൻ മറ്റൊന്നില്ല. നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിഷമിക്കുമ്പോൾ, ഒരാൾ ഇല്ലാതാകുമ്പോൾ, അവരുടെ പ്രിയപ്പെട്ടവർ കരയുമ്പോഴൊക്കെ നമുക്ക് ഒന്ന്, എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രിയമേറിയത് നാം ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ അടുത്തെത്തി നമ്മോടൊപ്പം ഒന്നുമിണ്ടാതെ ഒന്ന് ചേർന്ന് നിന്ന് ഒരു സ്പർശനം, ഒരു തലോടൽ, ഒരു കയ്യിൽ നാം ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ നമ്മുടെ കൈ ചേർത്ത് പിടിക്കുന്ന ആ ഒരു സ്പർശനത്തിലുണ്ടെല്ലാം എന്ന് ചിന്തിക്കും. അപ്പം അവളെ വിഷമിക്കേണ്ട, അതിൽ മാനുഷിക സഹജമാണ്. കരച്ചിലിനെ ഒതുക്കാൻ വേണ്ടി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമെന്ന് പറയും, പോട്ടെ ഇതൊക്കെ നൈമിഷികമാണ്, ജീവിതം ഇങ്ങനെയാണ്, നഷ്ടപ്പെടലുകളാണ്, ജീവിതം എപ്പോഴും വേർപിരിയലാണ്, എപ്പോഴും നമ്മുടെ ജീവിതത്തിലുടനീളം നാം ഇങ്ങനെ ഓരോരുത്തരിൽ നിന്ന് ഓരോന്നായി വേർപിരിയുന്നതാണെന്നൊക്കെ നമ്മളോട് പറയുമെങ്കിലും, പക്ഷേ ശ്രീലക്ഷ്മി പറഞ്ഞ ഈ കാര്യമില്ലേ, അത് തികച്ചും യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. അവൾ കുറച്ച് വിഷമിക്കട്ടെ, അവൾ കുറച്ച് കരയുടെ ആ കരച്ചിലൂടെ, ആ വിഷമത്തിലൂടെ ഇങ്ങനെ നേർത്ത് നേർത്ത് അലിഞ്ഞില്ലാതായി അവർ ജീവിതവുമായി വീണ്ടും ഒരു അതിലേക്കൊക്കെ തിരിച്ചു വരുന്ന ഒരിതാണ് നാം ഒക്കെ കാണുന്നത്. വളരെ നമ്മുടെ ജീവിതത്തിലൊക്കെ വേണ്ടപ്പെട്ട വിലപ്പെട്ട ചില

0: വാക്കുകളാണ് ഞാനും ശ്രീലക്ഷ്മിയും ഇങ്ങനെ തിരുനേരം ഒത്തിരി കാര്യത്തിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ.
1: അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് നമുക്കൊന്നും വാക്കുകൾ കിട്ടാറില്ല. ചിലപ്പോൾ അവിടെ പോയി നമ്മളിങ്ങനെ മിണ്ടാതെ നിൽക്കുക, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമേ, ഞാനിപ്പോൾ എനിക്ക് അങ്ങനെയാണ് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ, കാരണം അവിടെ വാക്കുകൾക്ക് ഒന്നിനും ഒരു
0: പ്രസക്തിയില്ല
1: എന്നുള്ളതൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്നേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി രാവിലെ വന്നിട്ട് കരച്ചിലിന്റെയൊക്കെ കാര്യം പറയുകയാണോ എന്നും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിചാരിക്കണ്ട.
0: നമ്മുടെ ഒരു ശുഭചിന്ത പങ്കുവെച്ച കൂട്ടത്തില് ഇങ്ങനെ, അതായത് എപ്പോഴും നമ്മൾ ദാർശനികതയും നമ്മുടെ മനുഷ്യന്റെ മൗലിക ബോധത്തെ ഉണർത്തുന്ന ചില ചിന്തകളൊക്കെ രാവിലെ ഇങ്ങനെ പങ്കുവയ്ക്കുന്നു. നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ ഇന്നും പറയാനുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരെണ്ണം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങള്, നല്ല ദേ മഴയാണ്, പുറത്ത് മഴയാണെന്ന് തോന്നുന്നു, നല്ല കുറേ അധികം അറിവുകളുമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അല്ലേ ശ്രീലക്ഷ്മി.
1: അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സമയം 10:17 ആയിരിക്കുകയാണ്. അപ്പൊ ഒരു ചെറിയ പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. അപ്പൊ ഒരു നല്ലൊരു ഒരു സൂത്തിങ് സോങ് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷാണ്.
0: അതെ, അപ്പോൾ നമ്മളിങ്ങനെ മനോഹരമായൊരു പാട്ടൊക്കെ കേട്ട് ആ ഒരു മഴയുടെ താളത്തിലൊക്കെ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നാളായി രജനി ചേച്ചി നമ്മളോടൊപ്പം ലൈവിൽ ഇരുന്നിട്ട്, അപ്പോൾ നമ്മുടെ പ്രിയ ചോദിക്കുകയാണ്, ഒരു കവിതയൊക്കെ ഒന്ന് പാടിത്തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രജനി മാമിനോടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നോട് ചോദിക്കാത്തതുകൊണ്ട് ചെറിയൊരു നീരസമൊക്കെ ഉണ്ടെങ്കിലും ഞാനത് നമ്മുടെ രജനി ചേച്ചിയോട് പറയുകയാണ്. ഒരു കവിത നമ്മുടെ പ്രിയയ്ക്ക് വേണ്ടിയിട്ട് പാടിത്തരുമോ എന്ന് ഞാനൊന്ന് ചോദിക്കുകയാണ്. ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു കവിത ഒന്ന് പാടാമോ?
1: തീർച്ചയായും. ഓക്കെ, ത്രോട്ട് കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്, എന്നാലും എന്നെ സഹിക്കുമെന്ന് വിചാരിക്കുന്നു.
0: പ്രിയയാണ് ചോദിച്ചത്. അപ്പോൾ പ്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പാട്ട് എന്താ ചേച്ചിയെ കൊണ്ട് പാടിക്കുകയാണ്.
1: കവിത.
0: അതെ.
1: അപ്പം രാമ രഘുരാമനാമിനിയും നടക്കാം രാവിന്നു മുൻപേ കനൽ കാടു താണ്ടാം.

ാം രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിന്നു മുൻപേ കനൽ കാടു താണ്ടാം, നോവിന്ദ ശോ

0: വളരെ മനോഹരമായിട്ട് നല്ലൊരു കവിതയാണ് രാവിലെ കേട്ടത് അല്ലേ. അപ്പൊ നമ്മുടെ പ്രിയ പറഞ്ഞിട്ടാണ് ആ ഒരു പാട്ട് അല്ല കവിത ഇങ്ങനെ നമ്മുടെ രജനി ചേച്ചിയെ കൊണ്ട് പാടിച്ചത്. അപ്പോൾ ചെറിയ ത്രോട്ടിൻ്റെ ഒക്കെ ഇച്ചിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് പാട്ട് പാടി തന്നു. നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പാട്ടൊക്കെ പാടി തന്നു. അപ്പൊ ഇപ്പോൾ സമയം 10:24 പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒക്കെ പോരട്ടെ. 8848558785 എന്നതാണ് നമ്മളുടെ വാട്സപ്പ് നമ്പർ. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പെട്ടെന്ന് മെസ്സേജ് പോരട്ടെ അല്ലേ.
1: ശ്രീലക്ഷ്മി, ഇന്ന് അംഗനവാടികളിൽ പ്രവേശനോത്സവമാണ്. അപ്പം കൂട്ടപ്പാട്ട് കൂട്ടുപാട്ട് ഇങ്ങനെയൊക്കെ വരുന്നു. ഇപ്പം നമ്മൾ കവിത ചൊല്ലിയില്ലേ, അപ്പം നമുക്ക് കൂട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ കവിത ചൊല്ലി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു വരിയൊക്കെ ഒരു ഗ്യാതറിങ്ങിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്നിരിക്കുക, ഒരു പാട്ടൊക്കെ പാടുക, അതൊക്കെ ഭയങ്കര രസകരമായ കാര്യമാണ്. അപ്പം അംഗനവാടികളിൽ ഇന്ന് പ്രവേശനോത്സവമാണ്. അപ്പം ഒരുപാട് അംഗനവാടികൾ നമ്മളെ ഇന്ന് അതിശയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അംഗനവാടിയിൽ എത്തുന്ന കുഞ്ഞുങ്ങളെ രക്ഷാകർത്താക്കൾക്ക് വീട്ടിലിരുന്ന് കാണാനുള്ള സംവിധാനമൊക്കെ പുനലൂർ നഗരസഭയിലെ ഒരു പവർ ഹൗസ് വാർഡിലാണ് ഒരുക്കിയത്. അതൊരുക്കിയത് അവിടുത്തെ വാർഡ് മെമ്പർ, വാർഡ് കൗൺസിലർ ഒരു ജി ജയപ്രകാശാണ് വിഭാവനം ചെയ്ത ഒരാശയമാണ്. എത്ര ആത്മാർത്ഥമായിട്ടാണ് ആ ഒരു ജനപ്രതിനിധി ആ ഒരു കാര്യം വിഭാവനം ചെയ്തത്. പുനലൂരിലെ ലൈവായിട്ട് നമ്മുടെ കൊച്ചുങ്ങളെ നമുക്ക് കാണാം, എന്തൊക്കെയാണ് എടുക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പം അങ്കൺ ലൈവ് എന്ന ആശയം നടപ്പിലാക്കിയിരിക്കുകയാണ് പുനലൂർ നഗരസഭയിലെ പവർ ഹൗസ് വാർഡിലാണ്. മുഴുവൻ സമയവും നമുക്ക് രക്ഷിതാക്കൾക്ക് ക്യാമറ ദൃശ്യങ്ങൾ വഴി മൊബൈൽ ഫോണിൽ കാണാൻ കഴിയും. ഈ പവർ ഹൗസ് വാർഡിലെ കരിക്കത്തിൽ പ്രസേനൻ മെമ്മോറിയൽ അംഗണവാടിയിലാണ് ഈ പദ്ധതിയൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പം 3 വയസ്സൊക്കെ മാത്രം പ്രായമുള്ള നമ്മുടെ കുരുന്നുകളെ അംഗണവാടിയിൽ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരുടെ രക്ഷിതാക്കൾ പലരും ഒക്കെ ആശങ്കയിലാണ്. അപ്പം അവർ ശാഠ്യം പിടിച്ച് കരയുകയാണോ അതോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാനൊന്നും നമുക്ക് കഴിയത്തില്ല. അപ്പം ഈ ഇൻ്റർനെറ്റ് ഈ ഒരു ക്യാമറ വെച്ച് രക്ഷിതാക്കളുടെ ഫോൺ വഴി എപ്പോൾ വേണമെങ്കിലും. അപ്പം

0: ശ്രീലക്ഷ്മിക്ക് ഞാൻ അങ്കണവാടി സ്റ്റുഡൻ്റ് ആയിട്ടുണ്ട്, പണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. പക്ഷെ ശ്രീലക്ഷ്മി, എന്താണ് അങ്കണവാടി അനുഭവങ്ങളും അങ്കണവാടിയിലെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാം നമുക്ക്?
1: അയ്യോ അല്ല, എനിക്ക് നമുക്ക് എങ്ങനെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയില്ല. പക്ഷെ ഇന്നത്തെ അങ്കണവാടിയൊക്കെ എത്ര ഹൈടെക് ആയി എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പണ്ട് നമ്മളിങ്ങനെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഇങ്ങനെ എഴുത്തിനിരുത്താൻ കൊണ്ടൊക്കെ പോകും, എഴുത്തിനിരുത്താം, അത് മുമ്പ് നിലത്തെഴുത്ത് എന്നൊക്കെ ഒരു അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആശാനും ആശാട്ടിയും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ പോയിട്ടില്ല. എനിക്ക് എന്റെ ചേച്ചിയൊക്കെ അങ്ങനെ ആശാന്റെ അടുത്ത് പോയി, ആശാൻ പള്ളിക്കൂടം എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെയൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പക്ഷെ ഞാൻ നമ്മുടെ എന്താ ദേവി നേഴ്സറി എന്ന് പറഞ്ഞൊരു നേഴ്സറി സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് കുഞ്ഞുനാളിലത്തെ ഓരോ കുരുത്തക്കേടുകൾ നമ്മൾ എപ്പോഴും നല്ല ഓർത്ത് വെക്കും അല്ലെ, അടുത്തിരിക്കുന്ന കുട്ടിയെ കടിക്കുക എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ. കുറെ
0: പ്രത്യേക കാര്യം ശ്രീലക്ഷ്മി പറഞ്ഞതിലുണ്ട്. കാരണം ഈ നിലത്തെഴുത്ത് എന്ന് പറയുമ്പോൾ ആശാനിങ്ങനെ മണല് ചൂടു മണലായിരിക്കും, അപ്പം നമ്മുടെ കൈവിരൽ ഇങ്ങനെ പിടിച്ച് അമർത്തിയാണ് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഈ അമർത്തൽ കൈ ഒരയാം, കൈ പൊട്ടാം, സോഫ്റ്റ് അല്ലേ നമ്മുടെ നെയിലിൻ്റെ കുഞ്ഞു വിരലുകൾ. അപ്പം അതൊക്കെ ഒരു അനുഭവമാക്കുക. അതുപോലെ ഞാനും നിലത്തെഴുത്തും അങ്കണവാടിയും ഒക്കെ ശീലമാക്കി. ആദ്യമായിട്ട് എന്നെ അങ്കണവാടിയിലേക്ക് അമ്മ തള്ളിയിട്ട് തിരിഞ്ഞ് വേഗതയിൽ നടന്നു പോയ ആ ദൃശ്യമൊക്കെ നമ്മുടെ കണ്ണിൽ ഒരിക്കലും മായാതെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അത് പറയുന്ന രാവിലെ എല്ലാവരെയും വിഷമിക്കല്ല, ഞാൻ എപ്പോഴും അമ്മ പോയ വഴികളിലൊക്കെ പോകണമെന്ന് വാശി പിടിച്ച ഒരാളാണ് ഞാൻ. അമ്മ എവിടെയൊക്കെ, എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ പിറകെ പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എൻ്റെ മാത്രം അനുഭവമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കെല്ലാം തന്നെ അങ്ങനെയാണ്. അമ്മമാരുടെ സാമീപ്യം എപ്പോഴും നമ്മൾ കൊതിക്കുന്ന ഒന്നാണ്
1: അല്ലേ, സമയമാണ്. എപ്പോഴും നമ്മൾ അത് ആഗ്രഹിക്കാറുണ്ട് അല്ലേ. നമ്മൾ എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിൽ പോലും അമ്മയുടെ മടിയിൽ ഒന്ന് കിടന്നുറങ്ങാൻ ഒരു കിട്ടുന്നൊരു സുഖമുണ്ട്.
0: തീർച്ചയായും അമ്മയൊന്ന് വന്നെങ്കിൽ, അമ്മയൊന്ന് അടുത്തിരുന്നെങ്കിൽ എന്ന് ശരിക്കും. അതെ അതെ, അങ്ങനെ ചെയ്യും. ഞാൻ ഒരു രാവിലെ തന്നെ വിഷമം പറയല്ലോ, പക്ഷെ എൻ്റെ അമ്മ എന്നിൽ നിന്ന് പോയപ്പോഴാണ് അമ്മയുടെ അവസാന യാത്രയുടെ ആ ദിവസം, മരണത്തിൻ്റെ അന്ന് ദിവസം അമ്മയെ പടി ഇറക്കി കൊണ്ടുപോകുമ്പോൾ ശ്മശാനത്തിലേക്കുള്ള അമ്മയുടെ യാത്രയിലും അമ്മയോടൊപ്പം പോകണമെന്ന് വാശി പിടിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പം ഭയങ്കരമായിട്ട് അത് എന്നെ ഇന്നും ഹണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഈ അങ്കണവാടികളിലെ അനുഭവം പറയുമ്പോൾ അവിടെ ആർത്തലച്ചാണ് കുട്ടികളിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ആ കരച്ചിൽ നമുക്ക് കാണുമ്പോൾ അച്ചൂടാ, നമുക്ക് ഭയങ്കര വിഷമം
1: തോന്നാറുണ്ട്. ചിലരിങ്ങനെ നിർവികാരായിട്ട് ഇങ്ങനെ ഇരിക്കും, ചിലർ നോക്കി ചിരിക്കും, ചിലർ അത് കണ്ടുവരെയും. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അന്നൊക്കെ മറ്റേ വളരെയധികം നമുക്ക് ഈ സ്ലേറ്റിലൊക്കെ എഴുതുന്ന സമയത്ത് കളർ പെൻസിലൊക്കെ കിട്ടുമ്പോൾ, അതായത് ഈ ചോക്ക് തന്നെ പല കളറിലുള്ള ചോക്കുകളുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടുമ്പോൾ വളരെയധികം കൗതുകമാണ്. അപ്പൊ ഒരാൾ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ശകലമെങ്കിലും കഷ്ണം, പക്ഷെ ആ കഷ്ണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി നീളമൊന്നും നമ്മൾ വിചാരിക്കരുത്, അതിൻ്റെ അതിന് പൊട്ടിച്ചിങ്ങനെ തരും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ മാത്രമേ സാധിക്കൂ.
0: അപ്പൊ
1: അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അങ്കണവാടി ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത്.
0: അങ്കണവാടികളെ കുരുന്നുകളെ സ്വീകരിക്കുന്ന പ്രവേശനോത്സവം ഇന്നാണ്. ഈ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും കുട്ടികൾക്കായുള്ള ശിശു വികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞൂസ് കാർഡ് അങ്ങനെയൊന്നുണ്ട്. ഇന്ന് കുഞ്ഞൂസ് കാർഡ് വിതരണം ഒക്കെ ഇന്ന് രാവിലെ 10:30 സി കേശവൻ സ്മാരക ഹാളിലാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും, മേയറുടെ അധ്യക്ഷത വഹിക്കും. ബലൂണുകളും പൂക്കളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചാണ് ഭൂരിഭാഗം അങ്കണവാടികളും ഇന്ന് തയ്യാറെടുക്കുന്നത്. സദ്യയും പായസവും ഒക്കെ ഒരുക്കുന്നവരുണ്ട് അല്ലേ. അപ്പം സാധാരണ കളിപ്പാട്ടങ്ങൾക്ക് അപ്പുറം ഡിജിറ്റൽ കളിപ്പാട്ടങ്ങളും റെഡിയാണ്. ജില്ലയിലെ പകുതിയോളം അങ്കണവാടികളിൽ ഇന്ന് വാടക കെട്ടിടത്തിലൊക്കെ ആണെങ്കിലും പ്രവേശനോത്സവത്തിന്റെ ഫോട്ടോയും ആ വീഡിയോകളും ഒക്കെ സ്റ്റാറ്റസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. മിക്കവരും കുട്ടികളെ ആകർഷിക്കാനാണ്. വനിതാ ശിശു വികസന വകുപ്പിന്റെ ഡയറക്ടറൊക്കെയാണ് ഇത് നൽകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു അങ്കണവാടി ഉത്സവത്തിന്, ഈ അങ്കണവാടി പ്രവേശന ഉത്സവത്തിന് നമുക്കും നമ്മുടെ ഓർമ്മകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പറയാനുണ്ടാകും. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകുന്നേ, അതൊക്കെ ഇതേ പെട്ടെന്ന് ഇങ്ങനെ, ഈ സമയം ഇനി കുറവാണ് അല്ലേ ശ്രീലക്ഷ്മി. അപ്പം അങ്കണവാടി ഓർമ്മകളും എല്ലാം ഇങ്ങോട്ട് പോരട്ടെ അല്ലേ. ശ്രീലക്ഷ്മി അങ്കണവാടിയിൽ പോയിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും. അങ്കണവാടി പോവാത്തൊരു ബാല്യം ആർക്കാണുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇത്തരത്തിലുള്ള അങ്കണവാടികൾക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് മുൻപ് കഴിഞ്ഞ വർഷവും മറ്റോ ആണ് നല്ല ബിർണാണി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു വീഡിയോ ഒക്കെ നമ്മളൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ തന്നെ കുട്ടികൾ തന്നെ അവരുടെ ആവശ്യങ്ങൾ പറയുകയാണ്. എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ്, അവരൊക്കെ അതിനെക്കുറിച്ച് ബോധേഡായി തുടങ്ങി എന്നുള്ളതാണ്.
0: അതെ അതെ.
1: അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ അങ്കണവാടിക്ക് വന്നിട്ടുണ്ട്.
0: അതെ അതെ അതെ, ചില അങ്കണവാടികളൊക്കെ തന്നെ ശ്രീലക്ഷ്മി എ സി ആണ്, എ സി അങ്കണവാടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കൊട്ടാരക്കരയിൽ ഉണ്ട് ഒരു എയർ കണ്ടീഷനിങ് അങ്കണവാടി പ്രവർത്തിക്കുന്ന രണ്ട് നില കെട്ടിടത്തിൽ എല്ലാ സൗകര്യമുള്ള ഈ അങ്കണവാടിക്ക് 2020 നമ്മുടെ മുൻ എം എൽ എ ആയ ആയിഷ പൂറ്റി ഈ കെട്ടിടം നിർമ്മിച്ച് നൽകിയത്. ഇതോടൊപ്പം നാട്ടുകാരുടെ സഹായം ഒക്കെ ചേർന്നുകൊണ്ട് ആ അങ്കണവാടിയും നല്ല എ സി കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് കംഫർട്ടായിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി, ഇന്ന് ക്രിയേറ്റിവിറ്റി

0: ഒരുപാട് മെസ്സേജുകളുണ്ട്. അതായത് നമുക്കറിയാം അടിമാലിയിൽ ഒരു വിശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ലോകം മുഴുവനും ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ അജിത് ചേട്ടൻ അടിമാലിയിൽ നിന്ന് അജിത് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ അലൻ രാജന് സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ആണ് അലൻ. അതെ, അലൻ ഇത് കേൾക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം നമ്മളുടെ റേഡിയോ അവിടെ വളരെ ഫേമസ് ആണ്. അതിന് കാരണക്കാരനായൊരു ഒരു വ്യക്തിയും കൂടി ഉണ്ട്, വിനീഷ് ചേട്ടൻ അല്ലേ. അപ്പൊ ചേട്ടൻ എന്തൊരു വിശേഷം ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരേപോലെ മെസ്സേജുകളൊക്കെ അയക്കും. ആ ഒരു ഒരു ചെറിയ പരിപാടിയാണെങ്കിൽ പോലും അതൊരു വലിയ ആഘോഷമാക്കി.
1: നമ്മളെ അടിമാലിക്കാരുടെ ഐക്യത്തിന്റെ പിന്നിലെ ഒരു കഥ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. കാരണം ഒരു നൂലിൽ കോർത്ത ഒരു മുത്തുകൾ പോലെയാണ് അവരുടെ ഐക്യവും അവരുടെ ആ കൂട്ടായ്മയും ഒത്തൊരുമിച്ച്. ആരുടെ ജന്മദിനമാകട്ടെ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ആകട്ടെ, നമ്മുടെ അടിമാലിയിലെ സുഹൃത്തുക്കൾ എല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പെട്ടെന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞങ്ങളും വിഷ് ചെയ്യുകയാണ്. അപ്പം റേഡിയോ സാന്ത്വനം 90.4 FM ജന്മദിന ആശംസകൾ അഡ്വാൻസ് ആയിട്ട് ഇത് അങ്ങ് പിടിച്ചോ.
0: അതെ, അപ്പൊ ബിനീഷ് ചേട്ടൻ പറയുന്നുണ്ട്, നാളെ ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങൾ സ്നേഹത്തോടെ കുഞ്ഞൻ ചേട്ടായി എന്ന് വിളിക്കുന്ന അലൻ രാജന് 1000 ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബേസിൽ ചേട്ടൻ അയച്ചിട്ടുണ്ട്, അടിമാലിയുടെ പൊന്നോമന പുത്രനായ അലൻ കെ രാജന് രാജന്റെ ജന്മദിനമാണ് നാളെ, ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് ബേസിൽ ചേട്ടൻ അയച്ചിട്ടുണ്ട്. അതേപോലെ നാളെ എൻ്റെ പ്രിയ സുഹൃത്ത് കുഞ്ഞൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ബേസിൽ ബിജു അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ നിഖിൽ അടിമാലി, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു, ഒരു ബർത്ത്ഡേ വിഷസുണ്ട്, നാളെയാണ് ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ അലൻ രാജ് അടിമാലി. അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു ഒരു പാട്ടൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ജസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്, ഹലോ ടീം, ടുമോറോ ഈസ് മൈ കസിൻ ബ്രദേഴ്സ് ബ്രദർ ബർത്ത്ഡേ, ഓൺ ദിസ് ഒക്കേഷൻസ് സെൻഡ് അവർ വിഷസ് ആൻഡ് പ്ലേ എ സോങ് ഫോർ ഹിം, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിനും മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. നമ്മളുടെ പിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ബിജു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട സാന്ത്വനം FM ശുഭദിന ആശംസകൾ നേരുന്നു, ഞങ്ങളുടെയൊക്കെ കുഞ്ഞു പയ്യൻ അലൻ രാജൻ്റെ പിറന്നാളാണ്, സ്നേഹപൂർവ്വം പിറന്നാൾ ആശംസകൾ അറിയിക്കണേ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പാട്ടും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പാട്ടുകളൊക്കെ ഇങ്ങനെ ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് എന്തായാലും ഒരുപാട് പേര് മെസ്സേജൊക്കെ പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടതുകൊണ്ട് നമുക്കൊരു പാട്ട് എന്തായാലും നമ്മുടെ കുഞ്ഞൻ ചേട്ടനല്ലേ. അപ്പോൾ കുഞ്ഞൻ ചേട്ടന് വേണ്ടി ഒരു സ്പെഷ്യൽ പാട്ടൊക്കെ നമ്മൾ, എത്ര വയസ്സുണ്ട് നമുക്ക് അങ്ങനെ അറിയില്ല, നമ്മൾ കുഞ്ഞൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ കുഞ്ഞൻ ചേട്ടനായിട്ട് തന്നെ പരിഗണിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ എൽദോയും മെസ്സേജ് അയച്ചിട്ടുണ്ട്, അലൻ രാജിൻ്റെ ബർത്ത്ഡേ ആണ് വിഷ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു പാട്ട് നമ്മുടെ അലൻ രാജന് വേണ്ടിയിട്ട്, നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന അലൻ രാജന് വേണ്ടിയിട്ട് ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ നേരുകയാണ് റേഡിയോ സാന്ത്വനം 90.4 FM. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു പാട്ട് ഇതാ കേൾക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
3: ഞാൻ രജനി ഗിരീഷാണ്.
2: അപ്പൊ നമ്മളിങ്ങനെ ലൈവ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു കോളൊക്കെ വന്നു കേട്ടോ. നമ്മുടെ ലതിക ചേച്ചിയാണ് കോട്ടമുക്കിൽ നിന്ന് ലതിക ചേച്ചി കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി പറയുകയാണ് ലൈവ് ഒക്കെ അടിപൊളി, എന്നിട്ടൊരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇടയ്ക്കൊരു പാട്ടിന്റെ ഒരു സമയത്താണ് ചേച്ചി വിളിച്ചത്. അപ്പൊ നമ്മളത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്തു, കാരണം പാട്ട് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് തന്നെ വീണ്ടും ലൈവിലോട്ട് വരേണ്ടി വരും. അതാണ് ചെറിയൊരു ലാഗ് വന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ലതിക ചേച്ചി. അപ്പോൾ നമ്മളുടെ ആ ഒരു ലൈവ് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ചേച്ചിക്ക് എന്തോ എന്തുകൊണ്ടോ മെസ്സേജ് അയക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് കോൾ ചെയ്ത് നമ്മളുടെ ലൈവിനെ പറ്റി ഒരു അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് തന്നത്. നല്ല നല്ല ലൈവാണെന്നൊക്കെ നമ്മളെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതേപോലെ മെസ്സേജ് ഒക്കെ അയക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ഒക്കെ അയക്കുക. ഇപ്പോൾ
3: ലതിക ചേച്ചി പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് ഇടയ്ക്കൊന്ന് ബ്രേക്കായി ബ്രേക്കായി പോകുന്നുണ്ടായിരുന്നു. അപ്പം ചേച്ചി തീർച്ചയായും നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാലും ഞങ്ങൾ കേൾക്കാം. എന്തോ വോയിസ് ഇങ്ങനെ ബ്രേക്കായി പോകുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മളെന്ത് ക്രിയേറ്റിവിറ്റി ഡേ ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാനുള്ള നമ്പർ 8848557857 ആണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട അടിമാലിയിലെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു, അടിമാലിയിലെ നമ്മുടെ പ്രിയപ്പെട്ട
2: അലൻ രാജ് ബർത്ത്ഡേ വിഷസ്. നമ്മുടെ അഭിലാഷ് ചേട്ടനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അടിമാലിയിൽ നിന്ന് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ജെറിനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഈ മെസ്സേജുകളുടെ പ്രവാഹമാണ്. നമ്മുടെ അജേഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാം ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ടാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരാളുടെ പിറന്നാൾ ഇത്ര മനോഹരമാക്കി നിങ്ങൾ അവർക്ക് സമ്മാനിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ഒരു മനോഹരമായ ഒരു കാര്യമാണ്. സുഭാഷ് അടിമാലി അതേപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നാളെ ലൈവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് മെസ്സേജ് അയക്കുന്നത്. നല്ലൊരു പാട്ടൊക്കെ വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു അടിപൊളി പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു.
3: അപ്പോൾ ശ്രീലക്ഷ്മി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഞങ്ങളോടൊപ്പം തന്നെ ഇങ്ങനെ നിന്ന് നമ്മൾക്ക് മെസ്സേജുകളൊക്കെ അയക്കുന്നതിന് ഒത്തിരി സന്തോഷമാണ്. ഇന്ന് നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു ക്രിയേറ്റിവിറ്റി ഡേ ആണ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇന്ന് നാഷണൽ ക്രിയേറ്റിവിറ്റി ഡേ ആണ്, അതുപോലെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ദ പൊട്ടറ്റോ ആണ്, എന്ന് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് എത്രയേറെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോർത്തുകാരോട് ചോദിച്ചാൽ അവർക്ക് കുറെ കൂടെ നമ്മളെക്കാട്ടിലും വിപുലമായി അറിയാൻ കഴിയും അല്ലേ.
2: ഇപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് വെച്ച് പാചകം ചെയ്യാൻ മാത്രമല്ല, നമുക്കത് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം എന്നുള്ളത് വെച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്ര ട്രൈ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഉരുളക്കിഴങ്ങ്

0: കിഴങ്ങിന്റെ പല വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585785.
1: ഉരുളക്കിഴങ്ങ് കൊണ്ട് മനോഹരമായ ബജി ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കാം. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ച് പാലക്കാടൻ ഒരു പ്രത്യേക വിഭവമാണ് ഉരുളക്കിഴങ്ങിന്റെ ഒരു ഉപ്പേരി. ഉപ്പേരി എന്ന് വെച്ചാൽ നമ്മുടെ നമ്മളെന്താണ് പറയുന്നത്, ഉപ്പേരി ഇപ്പൊ ഞാൻ തോരനല്ല, നമ്മുടെ മിഴുക്ക് പുരട്ടിയില്ലേ അതിനാണ്. അപ്പൊ ഉരുളക്കിഴങ്ങ് കൊണ്ട് മനോഹരമായിട്ട് അധികം ഉടയാതെ നല്ല ഇങ്ങനെ നല്ല ടേസ്റ്റി ക്രിപ്സി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് പറ്റും.
0: അങ്ങനെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്കൂളുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ യൂസ് ഉണ്ടായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളത് എന്താന്ന് പറയട്ടെ, അത് ഇതാണ്, നമ്മുടെ എന്താ വെജിറ്റബിൾ പ്രിന്റിങ്. അതിൽ നമ്മൾ ഈ ഇതേപോലെ നമുക്ക് ഈ എന്താ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ വരും. അപ്പോൾ അതിന്റെ ഒരു മത്സര വിഭാഗമാണ് വെജിറ്റബിൾ പ്രിന്റിങ് എന്നത്. അപ്പൊ അതിലാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിലാണ് നമ്മുടെ കലാവിരുത് മൊത്തം എടുക്കുക. അതായത് പല രീതിയിൽ നമ്മൾ അതിനെ കട്ട് ചെയ്യുക, അതിന്റെ പല ഷേപ്പ് കൊടുക്കുക, ഫ്ലവർ ഉണ്ടാക്കുക, അങ്ങനെയുള്ള വെച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമുക്ക് വെണ്ടയ്ക്കൊക്കെ എളുപ്പമാണ് നല്ല ഡിസൈൻ ഒക്കെ കൊടുക്കാൻ. അതേപോലെ തന്നെ ഓരോ പച്ചക്കറിക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്.
1: ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒരു ഇന്ന് ഈ ഉരുളക്കിഴങ്ങ് ദിനത്തിൽ നമ്മുടെ ശ്രോതാക്കളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, മഴയാണ്. അപ്പൊ രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക, ദേ കുക്കറിലോട്ട് ഇന്ന് രണ്ട് സ്റ്റീം കേൾപ്പിക്കുക, ഉരുളക്കിഴങ്ങ് ഉടയും അങ്ങ്. അതിനെ ഒരു ചപ്പാത്തി മാവിലോട്ടൊന്ന് കുഴച്ചൊക്കെ ചേർത്ത് ആ പൊട്ടറ്റോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇച്ചിരി ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ ലീഫ്ലി വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ അതിനോടൊന്ന് മിക്സ് ചെയ്ത് രണ്ട് ക്യാരറ്റൊക്കെ ഇടുമ്പോൾ കളർഫുള്ളായി അപ്പം നമ്മുടെ ചപ്പാത്തി റെഡി, ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുക. അപ്പം ഈ മഴയത്ത് കൊതിപ്പിക്കുമൊന്നുമല്ല. അപ്പം ഇന്ന് ഈ ഒരു ക്രിയേറ്റിവിറ്റി ഡേയും കൂടെയാണ്. അപ്പം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തുണ്ടാക്കാതെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു അല്ലേ.
0: വെജിറ്റബിൾ പ്രിന്റിങ്ങിനെ ഒക്കെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ ചില ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ ബൾബൊക്കെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഒരു അങ്ങനെയൊക്കെ എടുക്കുക, അത് എന്താണ് പരീക്ഷണങ്ങൾക്ക്. അപ്പൊ അതെന്താണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ അത് എന്തൊക്കെയോ പണ്ട് കൊച്ചുനാളിൽ നമുക്ക് അത് കാണുമ്പോൾ വളരെയധികം അത്ഭുതമാണ്. ഇത് എങ്ങനെ,
1: പിന്നെ ശ്രീലക്ഷ്മി ഒരു കാര്യം, പെട്ടെന്ന് ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു ആക്ഷന് ഉരുളക്കിഴങ്ങ് പറ്റുന്നു പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അമ്മമാരെ ഇന്നൊക്കെ നമുക്ക് ഉപ്പ് കൂടിയ ചില കറികളിലൊക്കെ അമ്മയൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുന്നു, പെട്ടെന്ന് ക്ലീൻ ആക്കുന്നു, കട്ട് ചെയ്ത് ആ കറിയിലോട്ട് അങ്ങ് ഇടുന്നു, എന്നിട്ട് ഉപ്പ് ഉരുളക്കിഴങ്ങ് അങ്ങ് പിടിച്ചോളും എന്ന് പറയും. പക്ഷേ അത് അതിൻ്റെയൊക്കെ സയൻസ് എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതുപോലെ ചില വ്യക്തികൾ പണ്ടൊക്കെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ കരിക്കട്ട കഴുകിയിട്ട് നല്ല അടുപ്പിലെ കരിക്കട്ട നല്ല രീതിയിൽ കഴുകിയിട്ട് ഉപ്പ് കൂടിയ കറികളിലേക്ക് പെട്ടെന്ന് ഡിപ്പ് ചെയ്തങ്ങിടും. അപ്പം കരിക്കട്ട കലങ്ങി പിടിക്കുകയൊന്നുമില്ല, നല്ല അടുപ്പിലുള്ള നല്ല കട്ടിക്കറിയാണ്. അപ്പം ഇതൊക്കെ ഒരു ടിപ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയപ്പോൾ അറിയാത്തവരാരും ഉണ്ടാവില്ല, ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ.
0: അതെ. അപ്പം ഇന്ന് ക്രിയേറ്റിവിറ്റി ഡേ ആണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സമയത്ത് ഏതൊരു കാര്യത്തിലും അല്ലെ, ഇപ്പം ഫുഡ് ഉണ്ടാക്കുന്നതിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മളൊരു ക്രിയേറ്റിവിറ്റി കണ്ടെത്താറുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ജനത എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, കുറച്ച് യുണീക്ക് ആയിരിക്കണം എന്നുള്ള ചിന്താഗതി ഉള്ളവരാണ്. അപ്പം അത് അവരുടെ ഏതൊരു ഇപ്പോൾ ഒരു വീട് വെക്കാനാണെങ്കിൽ പോലും, ഒരു ഡ്രസ്സാണെങ്കിൽ പോലും, അതിൻ്റെ പാറ്റേൺ കൊടുത്തായപ്പോൾ എല്ലാത്തിലും അവരൊരു ക്രിയേറ്റിവിറ്റി.
1: അതാണ് നമ്മുടെ നാട്ടിൽ ഡിസൈനിങ് ഷോപ്പ് കൂടി വരുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോന്നലാണ്. എനിക്ക് ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കുന്നിടത്താണ് നമ്മുടെയൊക്കെ നമുക്ക് ഇന്നൊവേറ്റീവായിട്ട് നമുക്ക് ലൈഫിൽ നമ്മൾ ഔട്ടാവാതെ നമ്മുടെ മറ്റുള്ള തലമുറയുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ, നമ്മുടെ കഴിഞ്ഞ തലമുറയ്ക്കും നിൽക്കാൻ പറ്റുന്ന ഏക കാരണം ക്രിയേറ്റിവിറ്റി വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റിവിറ്റി ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ട് യോജിപ്പിച്ച് പറയുമ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് എന്താണ് ഇന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നതെന്നും കൂടെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് അല്ലേ ശ്രീലക്ഷ്മി. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം ഇങ്ങനെ ഓടിപ്പോവുകയാണ്. അപ്പം അതിനിടയിൽ നമുക്ക് പാട്ടൊക്കെ കേൾക്കാനും മെസ്സേജുകളൊക്കെ വായിക്കാനുള്ള സമയം കൂടിയാണ്. അപ്പം നമുക്ക് നല്ലൊരു പാട്ടൊക്കെ കേൾക്കാം, ഒപ്പം മെസ്സേജുകളും ശ്രീലക്ഷ്മി വായിക്കും കൂട്ടത്തില്.
0: അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഡിയർ രജനി ആൻഡ് ശ്രീകുട്ടി. ഗുഡ് മോർണിംഗ് ചേച്ചി, എങ്ങനെയുണ്ട്? മഴയൊക്കെ ഒരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ കൊട്ടും കുരവിയൊക്കെ ഉള്ളൂ മഴയെ പറ്റി പറഞ്ഞപ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ഉണ്ടായിരിക്കും എന്നും കൂടി നമ്മൾ വിചാരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു.
1: ഷീജയ്ക്ക് സുഖമാണെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. മെസ്സേജുകൾ അയച്ചതിന് ഒത്തിരി സന്തോഷം.
0: അതെ, നമ്മുടെ ചേച്ചിയുടെ കുട്ടി മഞ്ജരി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി അതിന്റെ ഒക്കെ ഒരു തിരക്കാണ്, പുതിയ കോഴ്സ് എടുക്കണം, അപ്പോൾ
1: പുതിയ സ്ഥലത്തേക്ക് മാറണം.
0: അതെ അതെ, അങ്ങനെയൊക്കെയുള്ള കുറെ തിരക്കുകളൊക്കെ ആയിരിക്കും. അപ്പൊ അതിന് കുറെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്, വില്ലേജ് ഓഫീസ് അങ്ങനെയൊക്കെ കുറെ ഒരു ഓട്ടമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പത്തും പ്ലസ് ടുവും കഴിഞ്ഞ കുട്ടികളൊക്കെ ഈ ഒരു അഡ്മിഷന്റെ പിറകെയുള്ള ഒരു പരക്കം പാച്ചിലാണ്. ചില സമയത്ത് നമുക്ക് ചില എന്താ സൈറ്റ് കിട്ടില്ല എന്നുള്ള കുറച്ച് വിഷമങ്ങൾ,
1: ഇഷ്ടപ്പെട്ട വിഷയം കിട്ടില്ല അതിന്റെ ആശങ്കയിൽ,
0: അതിനൊക്കെയുള്ള ചിന്തകളാണ്. അപ്പൊ അടുത്ത കോഴ്സ് ഏതാണ്, അപ്പൊ അതിന്റെ ഒരു തിരക്കിലൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഷീജ ചേച്ചി. അപ്പൊ എന്നിട്ടും നമ്മുടെ ഒരു നമ്മുടെ ആ ഒരു ലൈവ് കേൾക്കുന്നു, മെസ്സേജ് ഒക്കെ അയക്കുന്നു, അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ ചേച്ചി പറയുകയാണ്, എല്ലാ അംഗനവാടി കുഞ്ഞുങ്ങൾക്കും അതേപോലെ അലൻ രാജനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്ന് അംഗനവാടി തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ അംഗനവാടിയിലൊക്കെ പോകുന്ന ഒരു വർണ്ണശബളമായ ഒരു കാഴ്ചയൊക്കെയാണ്. അപ്പോൾ നമുക്കിനി വൈകാത്ത തന്നെ അവരെ പറ്റിയുള്ള റീലൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ് കരയുന്നതാണെങ്കിലും ഒരുപാട് ഇഷ്ടത്തോടെ സ്കൂളിൽ പോകുന്നതാണെങ്കിലും ഒക്കെ ഉള്ള ഒരു നിമിഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇനി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ അലൻ രാജനും ചേച്ചി നല്ലൊരു ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അലൻ രാജ് ഇതൊക്കെ കേൾക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
3: ഞാൻ രജനി ഗിരീഷാണ്.
2: ഇങ്ങനെ നല്ലൊരു പാട്ടൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടു, എല്ലാവർക്കും ആ പാട്ടൊക്കെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ഷീജ ചേച്ചി പറയാണ്, ഉരുളക്കിഴങ്ങ് വെച്ച് ഫേസ് പാക്ക്, ഓംലെറ്റ്, ഫ്രഞ്ച് ഫ്രൈസ്, ചിപ്സ്, മെഴുക്ക് പുരട്ടി, അതേപോലെ പൊട്ടറ്റോ മസാല, കട്ട്ലറ്റ്, ബജി, തോരൻ, പിന്നെ ബാക്കിയുള്ളതെല്ലാം സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണല്ലോ.
3: ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ. കട ഷോപ്പിലേക്ക് ചെല്ലുക, ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്യുക, കഴിക്കുക അല്ലേ.
2: അതെ, ഇപ്പൊ അത് ഒരു നമുക്കിങ്ങനെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം.
3: എയർ ഫ്രയർ ഉള്ളവർക്കൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം, പെട്ടെന്നാകാം.
2: അതെ, അപ്പൊ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടിമാലി ബ്രദേഴ്സ് ഒരു അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്. ത്രൂ റേഡിയോ സാന്ത്വനം, വി വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് അവർ ഹാർട്ട് ഫെൽറ്റ് ബർത്ത്ഡേ വിഷസ് ടു അവർ ഡിയർ അലൻ രാജ്. മേ ദിസ് ഇയർ ബ്രിങ് യു ഗുഡ് ഹെൽത്ത്, ഹാപ്പിനെസ്, സക്സസ് ആൻഡ് കൗണ്ട്ലെസ് ബ്ലെസ്സിങ്സ്. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ ആൻഡ് മേ യുവർ ലൈഫ് ബി ഫിൽഡ് വിത്ത് ജോയ് ആൻഡ് പ്രോസ്പെരിറ്റി. മനോഹരമായ ഒരു മെസ്സേജ്, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അവരുടെ വളരെയധികം കുഞ്ഞനായിരിക്കും അല്ലെ. ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ.
3: കുഞ്ഞൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ലാളനെയൊക്കെയാണ് ആ പേരിൽ തോന്നുന്നത്.
2: അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് കൊടുത്തത്. പക്ഷെ എനിക്ക് അറിയില്ല ആൾക്ക് എത്ര വയസ്സുണ്ട്, പക്ഷെ എങ്കിലും ആ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ അലൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, താങ്ക് യു ഫോർ വിഷസ് എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പോഴാണ് ഞാൻ ഈ അലനാണ് ആ അലൻ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അലൻ ഒരുപാട്
3: സന്തോഷമായി.
2: അപ്പൊ നമ്മുടെ അലൻ ഒരുപാട് സന്തോഷമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾക്ക് നമ്മുടെ രേവതി കുറച്ച് നാളായി മെസ്സേജ് ഒക്കെ അയച്ചു, ഇടയ്ക്കിടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരാളാണ്, എപ്പോഴും ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷെ എപ്പോഴും നമ്മൾ റേഡിയോ ഒക്കെ കേൾക്കാറുള്ള ഒരാളാണ്. അപ്പൊ രേവതി ചോദിക്കുകയാണ്, എന്താണ് കുറച്ച് നാളായി രജനി ഗിരീഷ് കണ്ടിട്ട്, എന്തായി, എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എവിടെ ആയിരുന്നു രജനി ഗിരീഷ് ഇത്രയും നാളും?
3: ഒഫീഷ്യലി ഒരു ചോദ്യമാണ് എന്നിലേക്ക് വന്നത്. ഞാൻ കുറെ നേരം പ്രതീക്ഷിച്ചിരുന്നു ശ്രീലക്ഷ്മി ഇത് ചോദിക്കും. പക്ഷെ ആ പ്രതീക്ഷ തന്നെ അത് തന്നെ ശ്രീലക്ഷ്മി ചോദിച്ചു. ഞാൻ കുറേ അധികം നാളെ പാലക്കാടൊക്കെ കുറച്ച് കറങ്ങി, അപ്പം പാലക്കാടിൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നൊക്കെ വിചാരിച്ചു. നെല്ലിയാമ്പതിയൊക്കെ ഒരു വിസിറ്റ് നടത്തി. പക്ഷെ എന്നെ അതിശയിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വലിയൊരു കാര്യം അടുത്ത ലൈവിൽ പറയാം. ഇന്നത്തെ ലൈവിൽ പറയാനുള്ളത് നിധി കാട്ടുന്ന നമ്മുടെ ഒരു അത്ഭുത സസ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ പേര് നീലക്കൊടുവേലി എന്നാണ്.
2: നീലക്കൊടുവേലി എന്നൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് ചില ചിത്രങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരും, ചില കഥകളൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ വരും. കാരണം അത്രത്തോളം നീലക്കൊടുവേലിയെ തേടി ഇറങ്ങി എത്രയോ പേര്.
3: ജയസൂര്യ അഭിനയിച്ച ഒരു ആട് പോലെയുള്ള സിനിമകളിലെ കഥകളിലും ഒക്കെ മലയാളികൾ ഏറെ കേട്ടിട്ടുള്ള ഒരു അത്ഭുത സസ്യമാണ് നമ്മുടെ നീലക്കൊടുവേലി. യഥാർത്ഥത്തിൽ എന്താണ് ഈ സസ്യം, ഇത് ശരിക്കും ഉണ്ടോ എന്നൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നീലക്കൊടുവേലി തിരക്കി ഇറങ്ങിയതാണ്. നെല്ലിയാമ്പതിയുടെ നിഗൂഢതകൾ എവിടെയോ എനിക്ക് നീലക്കൊടുവേലി ഒന്ന് കാണണം. പക്ഷെ ഞാൻ കണ്ടെത്തി, ഞാൻ കണ്ടു. അപ്പം കേരളത്തിൻ്റെ പൊതുബോധത്തിൽ അലിഞ്ഞു ചേർന്ന നീലക്കൊടുവേലി എന്ന ദുരൂഹ സസ്യത്തെക്കുറിച്ചുള്ള കഥകൾ, ഇത് ഈ ദുരൂഹ സസ്യം ശരിക്കും ഉണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ നാടോടി കഥകളിൽ പരാമർശിക്കുന്ന ഒരു നിഗൂഢ സസ്യമാണ് നീലക്കൊടുവേലി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം പണ്ടുകാലത്തെ വൈദ്യന്മാരും സഞ്ചാരികളും ഒക്കെ ഇങ്ങനെ നിധി, അതായത് നിധി തെരച്ചിലുകാരൊക്കെ, മന്ത്രവാദികളും ഒക്കെ ഇതിനായി ഏറെ അലിഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പം നീല എന്ന വാക്ക്, നമുക്ക് നീലക്കൊടുവേലിയിൽ നീല എന്ന വാക്ക് അതുപോലെ തന്നെയാണ് ഔഷധ ഗുണമുള്ള വള്ളിച്ചെടികളെ സൂചിപ്പിക്കുന്ന കൊടുവേലി. കൊടുവേലി നമ്മളിങ്ങനെ, അപ്പം ഇത് രണ്ടും ചേർത്തുകൊണ്ട് ഈ വാക്ക് ചേർന്ന ആ ഒരു സസ്യത്തിന് പേരുണ്ടായ ഐതിഹ്യം കാര്യങ്ങൾ ഒരുപാട് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നീലക്കൊടുവേലി പൂക്കാറുള്ളൂ. ശ്രീലക്ഷ്മിക്ക് നീലക്കൊടുവേലിയെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകത അറിയാമോ?
2: എനിക്ക് അങ്ങനെ നമുക്ക് അറിയില്ല. പക്ഷേ ഈ അതിരാണിപ്പാടം, ഈ അതിരാണിപ്പാടം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ ഇങ്ങനെ ഓർമ്മ വരും അല്ലേ. അപ്പൊ അതിരാണിപ്പാടത്തിൽ ശ്രീധരനും കൂട്ടുകാരനും കൂടെയൊക്കെ ഇങ്ങനെ നീലക്കൊടുവേലി അന്വേഷിച്ച് പോകുന്ന കഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്ന ചെമ്പോത്ത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയില്ല. അപ്പൊ നീലക്കൊടുവേലി എപ്പോഴും ഒരു എന്താ ഇങ്ങനെ അങ്ങനെ ഒരു കിട്ടാക്കനി പോലെയാണ്,
3: നിഗൂഢമായി നമ്മൾ നിലനിൽക്കുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ ഇത് പോക്കുകയുള്ളൂ. ഇത് അർദ്ധരാത്രിയിൽ ഒരു നേർത്ത ഒരു നേരിയ നീലപ്രകാശം പുറപ്പെടുവിക്കും എന്നൊക്കെ വിശ്വാസമുണ്ട്. അപ്പൊ നമുക്ക് നെല്ലിയാമ്പതി കാടുകളിലൊക്കെ പോയാൽ നീലക്കൊടുവേലി കാത്ത് അർദ്ധരാത്രി വരെ നിൽക്കാൻ പറ്റില്ല. ഇൻ കേസ് നമ്മൾ അവിടെ നിന്നാൽ അവിടെ സ്റ്റേ ചെയ്യണം, ഏതെങ്കിലും റിസോർട്ടിൽ നിൽക്കണം. അല്ല, സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് നെല്ലിയാമ്പതിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല. അപ്പം ഒഴുക്കിൽ ഈ നീലക്കൊടുവേലിയുടെ, നമ്മൾ ഒഴുകി വരുന്ന വെള്ളത്തിൽ നീലക്കൊടുവേലിയുടെ ഇല ഇട്ടാൽ അത് ഒഴുക്കിനെതിരെ പോകും എന്നാണ്. അത്രയ്ക്ക് ശക്തമായ പ്രതിരോധ ശക്തി നീലക്കൊടുവേലി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നീലക്കൊടുവേലിയെ കുറിച്ച് വേറൊരു വലിയ കാര്യമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ ഒരുപക്ഷെ അറിവുള്ളൊരു കാര്യമായിരിക്കാം. നീലക്കൊടുവേലി നിധി ഉള്ള നിധിയുടെ ഐതിഹ്യങ്ങളുമായി നമ്മൾ നീലക്കൊടുവേലിക്ക് അടുത്ത ബന്ധമുണ്ട്. പണ്ട് കാലത്തെ രാജാക്കന്മാരും ധനികരും ഒക്കെ കുഴിച്ചിട്ട നിധികളുടെ സ്ഥാനം വെളിപ്പെടുത്തുന്നത് നീലക്കൊടുവേലിക്ക് അതിന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഈ സസ്യം അരച്ച് അതിൻ്റെ ലേപനം പുരട്ടിയാൽ നിധിയുടെ അറകൾ തെളിഞ്ഞു വരും എന്നൊക്കെയാണ് കരുതുന്നത്. ഇക്കാരണത്താലാണ് പലരും ഈ സസ്യം തേടി വനങ്ങളുടെ, ഞാൻ നിധി തേടി പോയതൊന്നുമല്ല ഞാൻ, പക്ഷേ നീലക്കൊടുവേലി ഒന്ന് കാണാലോ.
2: എനിക്ക് തോന്നുന്നു ആ ഒരു ചിത്രം വന്നതിന് ശേഷമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പല കഥകൾ കേട്ടിട്ടാണെങ്കിൽ പോലും, നമുക്ക് പലർക്കും ഇത്തരത്തിലുള്ള നീലക്കൊടുവേലി കാണാനും ഒക്കെ ഒരുപാട് ആഗ്രഹം. ഇപ്പോൾ അങ്ങനെ പറയാൻ, നമ്മൾ പൗലോ കൊയ്ലോയുടെ കഥ പറയുമ്പോൾ ആൽക്കമിസ്റ്റിനെ പോലെ ഒരാളെ നമുക്ക് കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ് നീലക്കൊടുവേലി. നീലക്കൊടുവേലി ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കണ്ടവരൊക്കെ കാണും ചിലപ്പോൾ അതിന്റെ, എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ടിലും കൂടുതൽ അറിവ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഉണ്ടായിരിക്കും.
3: ശ്രീലക്ഷ്മി, നമ്മുടെ 20-ാം നൂറ്റാണ്ടിലൊക്കെ തന്നെ കേരളത്തിലെ ഒരുപാട് പ്രദേശങ്ങളിൽ ഇതിന്റെ ഐതിഹ്യമൊക്കെ കേട്ടിട്ട് ഒരുപാട് ഈ നീലക്കൊടുവേലിയാണെന്ന് പല സസ്യങ്ങളെയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നീലക്കൊടുവേലി എന്ന് വിശേഷിപ്പിച്ച് പല സസ്യങ്ങളും ഉണ്ട്. എന്നാൽ ഇവയ്ക്കൊന്നും ഈ ഐതിഹ്യപരമായ യാതൊരു കഴിവുകളും അതിനൊന്നും ആർക്കും കണ്ടെത്താൻ കഴിയില്ല. കേരളത്തിലെ നീലക്കൊടുവേലി കഥകളിൽ ഒരു നിഗൂഢ പക്ഷി കടന്നു വരുന്നുണ്ട്. നമ്മുടെ ചെമ്പോത്താണെന്നാണ് പറയുന്നത്. അതായത് ചിലയിടങ്ങളിൽ തിളങ്ങുന്ന കണ്ണുകളുള്ള കറുത്ത കാട്ടുപക്ഷിയാണ് ആയിട്ടാണ് ഇത് വരുന്നത്. അർദ്ധരാത്രിക്ക് ശേഷം കാട്ടിൽ പറക്കുന്ന ഒരു നിശാപക്ഷിയുമായി കഥകൾ പ്രകാരം നീലക്കൊടുവേലിക്ക് ഇങ്ങനെയുണ്ട്. ഈ നീലക്കൊടുവേലി എവിടെയാണുള്ളതെന്ന് കൃത്യമായി പക്ഷികൾ പോകുന്ന വഴികളിലാണ് നീലക്കൊടുവേലി ഉള്ളതെന്ന് പറയാം. അപ്പം നിധി തേടുന്നവർ ഈ പക്ഷിയെ രഹസ്യമായൊക്കെ പണ്ട് പിന്തുടരാൻ ശ്രമിച്ചിരുന്നു. പക്ഷി മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് പറന്ന് ചെന്നൊടുവിൽ സസ്യമൊളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ചെല്ലും എന്നാണ് വിശ്വാസം. എന്നാലൊക്കെ ചിലപ്പോൾ ഇത് അന്വേഷിക്കുന്നവർ ഈ കാടിൻ്റെ കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ഈ ഒരു പക്ഷി വഴിതെറ്റിച്ചു കൊണ്ടുപോകും എന്നും പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോട്ടയം ജില്ലയിലെ ഒരു ഇല്ലിക്കൽ കല്ലിൽ,
2: അത് ഞാനിങ്ങനെ ആലോചിച്ചു ഇങ്ങനെ, കാരണം പല സ്ഥലങ്ങളിലും ഇല്ലെങ്കിൽ നമ്മൾ ഈ വായിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ലിൽ. അവിടെ എന്ന് വെച്ചാൽ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ ഇല്ലിക്കൽ കല്ലിൽ പോകുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇല്ലിക്കൽ കല്ലിലൊക്കെ ഇതേപോലെ നീലക്കൊടുവേലി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് ഒരു വിശ്വാസമാണ്.
3: ഇല നീല നിറത്തിലുള്ള പൂക്കളുള്ള ഈ ചെടി, വെള്ളയും ചുവപ്പും ഉള്ള കൊടുവേലി ചെടികൾക്ക് പകരമായ ആയുർവേദത്തിലെ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഐതിഹ്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മുടെ ചെമ്പോത്ത് എന്ന പക്ഷി ഈ ചെടിയുടെ വേര് കൊണ്ടുവന്ന് ഇരുമ്പു ചങ്ങലകൾ അലിയിച്ച് കളയുക എന്നൊരു വിശ്വാസവും വിധിയൊക്കെ

0: ഒക്കെ ഉണ്ട്. അങ്ങനെ നാടോടി കഥകളിൽ സ്ഥാനം പിടിച്ച നമ്മുടെ നിഗൂഢതകളിൽ ഒളിഞ്ഞിരിക്കുന്ന നീലക്കൊടുവേലിയെ കുറിച്ചാണ് ഞാൻ ശ്രീലക്ഷ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒക്കെ നീലക്കൊടുവേലി, യഥാർത്ഥ നീലക്കൊടുവേലി ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ ധന്യരാണ്. ഇങ്ങനെ നമ്മുടെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഐതിഹ്യങ്ങളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ എപ്പോഴും ലൈവ് നമ്മുടെ ആർ ജെസ് എല്ലാം കൊണ്ടുപോകുന്നത്. അല്ലെ, നമുക്ക് ഒരുപാട് അറിവുകൾ ഇങ്ങനെ ശ്രോതാക്കൾക്ക് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്.
1: അതെ, അറിവുകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമുക്ക് അന്നത്തെ ദിവസത്തിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ രാജൻ ചേട്ടൻ വയനാട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ് ഗിരീഷ് ടീച്ചറെ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: ഗുഡ് മോർണിംഗ്.
1: അപ്പൊ ഇപ്പോഴാണ് ലൈവ് ചേട്ടന് ശരിയായത് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: യാത്രയിലായിരിക്കും.
1: ആ അതെ, അവര് പക്ഷേ അതേപോലെ തന്നെ പറയാണ്, നിധി തേടി പോയതല്ലേലും കിട്ടിയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, ചേച്ചിയോട് ചോദിക്കുകയാണ്, നിധി തേടി പോയതല്ലെങ്കിലും കിട്ടിയാൽ എന്ത് ചെയ്യും, നീലക്കൊടുവിൽ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യും?
0: അല്ല സാർ ഉദ്ദേശിച്ചു, ഒരു പക്ഷേ നിധി കിട്ടിയാൽ എന്ത് ചെയ്യുന്നാണെന്നോ, അങ്ങനെയും നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലെ. എന്ത് തന്നെ ആയാലും യാത്രയിലാണെങ്കിലും ഞങ്ങളെ ഞങ്ങളോട് ചേർന്ന് നിന്ന് മെസ്സേജുകളൊക്കെ അയക്കുന്നതിന് ഒത്തിരി താങ്ക് യു, താങ്ക് യു.
1: നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് രജനി, ഗിരീഷ്, ശ്രീലക്ഷ്മി. ഗുഡ് മോർണിംഗ് കവിത ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതേപോലെ ചേച്ചി പറയാണ്, തണുപ്പിലും നല്ലൊരു ലൈവ് തരുന്നതിൽ സ്നേഹത്തോടെ നന്ദി. രജനി കവിത ചൊല്ലിയത് മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇന്ന് ക്രിയേറ്റിവിറ്റി ഡേ ആണല്ലോ, അതേപറ്റി ഒന്ന് പറയട്ടെ. സൃഷ്ടിപരത എന്നത് വലിയ ചിത്രങ്ങൾ വരയ്ക്കുന്നതോ ഒരു കവിത എഴുതുന്നതോ മാത്രമല്ല, അതിലുപരി ഒരു പ്രശ്നത്തിന് പുതിയൊരു വഴി കണ്ടെത്തുന്നതും ഒരു ചെറിയ ആശയം മനോഹരമായി അവതരിപ്പിക്കുന്നതും ദൈനംദിന കാര്യങ്ങളിൽ സ്വന്തം സ്പർശം ചേർക്കുന്നതുമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അലന് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞു.
0: നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ ശ്രോതാക്കളും നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പം ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് വളരെ ഭാവനാത്മകമായി മനോഹരമായി ഇങ്ങനെ നമ്മളിലേക്കൊക്കെ മെസ്സേജ് അയച്ച കവിതയ്ക്ക് ഒത്തിരി താങ്ക് യു, സന്തോഷം. ഈ ഒരു ക്രിയേറ്റിവിറ്റി ദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം തന്നെ എന്താണ് ഇന്ന് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ ശ്രീലക്ഷ്മി?
1: അതെ. അപ്പോൾ അത് നമ്മുടെ ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതവും ഉരുളക്കിഴങ്ങ് പോലെ ആയിരിക്കണം എന്നാണ് ചേച്ചി പറയുന്നത്. രൂപത്തിൽ ലളിതമായിരിക്കാം, പക്ഷെ ആർക്കും നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല. വറുത്തതായാലും പുഴുങ്ങിയതായാലും ഉടച്ചതായാലും ഉരുളക്കിഴങ്ങിനോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല. രൂപം മാറാം, പക്ഷെ രുചിയെന്നും മാസാണ്. ഒരു ഉരുളക്കിഴങ്ങിനെ പോലെ ആവുക, പ്രതിസന്ധികളുടെ ചൂടിൽ വെന്തുരുകിയാലും കൂടുതൽ മൃദുവായ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നായി മാറാൻ അതിന് കഴിയും. ഗുഡ് മോർണിംഗ് ആശ, ജർമ്മനി. വാവ്, നൈസ് മെസ്സേജ് അല്ലേ. ഉരുളക്കിഴങ്ങിനെ പോലെ ആകുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് ചിന്തിക്കുമെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു അർത്ഥത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് എന്ത് മനോഹരമായിട്ടാണ് ചേച്ചി നമുക്ക് ആ ഒരു മെസ്സേജ് നമ്മളിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ലേ. എത്ര വെന്തുരുകിയാലും കൂടുതൽ മൃദുവായ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നായി മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആശ ചേച്ചി, നമ്മളോട് ഇത്തരം മെസ്സേജ് നമുക്ക് ലൈവിന് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ച് ഇത്തരത്തിൽ മനോഹരമായ മെസ്സേജുകൾ ഞങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഉരുളക്കിഴങ്ങ് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി പറയാണ്, മദ്യം നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് ചേച്ചി പറയുന്നത്. ചില വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ഗുണനിലവാരമുള്ള വോഡ്ക, മറ്റ് ആൽക്കഹോൾ പാനീയങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉരുളക്കിഴങ്ങ് പുളിപ്പിച്ച് ഉരുളക്കിഴങ്ങിൽ ഉപയോഗിക്കാറുണ്ട്, ഇത്തരത്തിൽ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്.
0: മദ്യത്തിൽ
1: ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. മുറിച്ച ഉരുളക്കിഴങ്ങിൽ അല്പം ഡിഷ് വാഷ് ലിക്വിഡോ ബേക്കിംഗ് സോഡയോ പുരുട്ടി തുരുമ്പെടുത്ത കത്തികളിലോ പാത്രങ്ങളിലോ ഉരച്ചാൽ പെട്ടെന്ന് തുരുമ്പ് പെട്ടെന്ന് മാറിപ്പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉരുളക്കിഴങ്ങിനുണ്ടല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ ഒരുപാട് അല്ലെ നമുക്ക് കുറച്ചും കൂടി അറിവുകളാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ സമയം 11:06 അപ്പൊ നമുക്കൊരു ചെറിയ പാട്ടിനുള്ളൊരു സമയമായി നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി ഞാൻ ശ്രീലക്ഷ്മി. എന്നോടൊപ്പം
3: ഞാൻ രജനി ഗിരീഷാണ്.
2: നല്ലൊരു പാട്ട് കേട്ടല്ലേ? അപ്പൊ നല്ല രസമുള്ളൊരു പാട്ട്,
3: ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു.
2: നമ്മുടെ ശ്രോതാക്കൾക്കും അതൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഷീജ ചേച്ചി പറയാണ്, ഞാൻ ഹാപ്പിയാണ് ശ്രീ. അതേപോലെ ഞാൻ അവതരിപ്പിച്ച ഗ്രാമഭംഗി അതിമനോഹരമായിരുന്നു. അതുപോലെ രജനി അവതരിപ്പിച്ച സമാഗമവും ജോയ് ആലുക്കാസിന്റെ എപ്പിസോഡും കേട്ടിരുന്നു. അത് വളരെ പ്രചോദനവും മോട്ടിവേഷനും ഒക്കെ തരുന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി. അത്രത്തോളം നമ്മളെ ഒരുപാട് എന്താ സന്തോഷിപ്പിക്കുന്നതിലുപരി കുറച്ചും കൂടി നല്ല എപ്പിസോഡുകളൊക്കെ ചെയ്യാനും, അല്ലെങ്കിൽ ഈ ഒരു പ്രചോദനം ഇത് കേൾക്കുമ്പോൾ അടുത്ത എപ്പിസോഡും അതേപോലെ തന്നെ മനോഹരമായിരിക്കണം എന്നുള്ള ഒരു ടാസ്കും കൂടിയാണത്.
3: അത് ആ ക്വാളിറ്റി നിലനിർത്തണം എന്നുള്ളതും ഒരു ടാസ്കാണ് അല്ലേ? നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം തന്നെ അങ്ങനെയാണ് പോകുന്നത്. ഓരോ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് റേഡിയോ സാന്ത്വനത്തിൽ ഓരോ പ്രോഗ്രാമുകളും കൊണ്ടുപോകുന്നത്. ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് നമ്മളെയൊക്കെ നയിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ പിള്ള സാറിന്റെ ഒരു കഴിവും ഇടപെടലും ഒക്കെ കൊണ്ട് തന്നെയാണ്. അപ്പം നമുക്ക് മാറി ചിന്തിക്കുമ്പോഴാണ് എപ്പോഴും നമുക്ക് അല്ലേ ശ്രീലക്ഷ്മി, നമ്മളിലേക്കൊക്കെ ഒരു പുതുജീവൻ ഇങ്ങനെ ഒരാൾ പോയ വഴിയിലൂടെ തന്നെ നമ്മൾ നടന്നു പോയിട്ടൊന്നും കാര്യമില്ല. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് മാറി ചിന്തിച്ച് ടാസ്കുകൾ എടുത്ത് അല്ലെ ജീവിതം അങ്ങനെയാണ് മുന്നോട്ട്
2: പോകുന്നത്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് റിസ്ക് എടുക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു കുറച്ചും കൂടി എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യാനും, അത് ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്നത് തന്നെ ഒരു റിസ്ക് ആണ് അല്ലെ? കാരണം എപ്പോഴും നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു പാതയായിരിക്കും നോക്കി പോകുന്നത്.
3: തമിഴ് ഇങ്ങനെ പറയാം, റിസ്ക് എടുത്താൽ റിസ്ക് സാപ്പിട്ട മാതിരി എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം അതുപോലെ തന്നെ റിസ്ക് എടുത്ത് ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ പിണറായി സർക്കാരിന്റെ നവകേരളത്തിന് പകരം ദേ നമ്മുടെ പുതിയ കയറിയ സർക്കാർ പുതുയുഗ കേരളം കൊണ്ടുവന്നിരിക്കുകയാണ്. നയപ്രഖ്യാപനം ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. വളരെ നമുക്ക് വളരെ ഉത്സാഹപ്രദമായി മുന്നോട്ട് പോകാം. തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ നൽകിയ ഉറപ്പുകളൊക്കെ പാലിക്കുമെന്ന് ആവർത്തിച്ചാണ് നമ്മുടെ UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം വന്നിരിക്കുന്നത്. അപ്പം നമുക്കത് ഒത്തിരി സന്തോഷം തരികയാണ്. നവകേരളത്തിന് പകരം പ്രഖ്യാപിതമായ പുതുയുഗ കേരളത്തെ ആക്കി മാറ്റുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് വന്നത്. സാമൂഹിക നീതിയോടുകൂടിയുള്ള സാമ്പത്തിക വളർച്ചയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടെയുള്ള ഒരു സംസ്ഥാന സൗകര്യ വികസനമാണ്. അതുപോലെ തന്നെ മാനുഷിക സഹാനുഭൂതിയും ഒക്കെ അതിൽ വരും എന്നാണ് പറയുന്നത്. അപ്പം ശ്രീലക്ഷ്മി, നമുക്ക്

0: പുതുയുഗ കേരളം. അപ്പം നമ്മുടെ ഈ നയപ്രഖ്യാപനത്തിൽ നമുക്ക് ബഹുമാനനായ നമ്മുടെ മുഖ്യമന്ത്രി അടങ്ങുന്ന ബാക്കി എല്ലാ മന്ത്രിസഭയിലും ഉള്ള എല്ലാ മന്ത്രിമാരുടെയും കൂടെ ഒരു അവരുടെ ചിന്തയുടെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്ന നയപ്രഖ്യാപനം എന്തൊക്കെയാണെന്നൊന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാം. എന്തൊക്കെയാണ്?
1: അതെ, അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ കാലത്ത് 3 ദിവസം അവധി.
0: അത് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്.
1: ചിന്തിച്ചിട്ടുള്ള നമുക്കൊരു അവധി, നമ്മളിങ്ങനെ കരഞ്ഞ് കാലുപിടിച്ചിട്ടുണ്ട് അല്ലേ, നമുക്കിങ്ങനെ വീട്ടിലൊക്കെ പയന്ന് ഞാൻ പോവത്തില്ല,
0: പറയാനും പറ്റില്ല ചിലയിടങ്ങളിൽ.
1: അതെ, അപ്പൊ നമുക്ക് വളരെയധികം ചില അസൈൻമെന്റ്സ് ഒക്കെ നടക്കേണ്ട ഒരു ദിവസമൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രസന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കും, ദൈവമേ ഇതിന് നമുക്കൊരു അവധിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് അന്ന് നമ്മൾ അവധി അങ്ങനെ നമ്മൾ ചിന്തിക്കില്ല.
0: തീർച്ചയായും നമ്മളൊക്കെ ഒരു പ്രധാനപ്പെട്ട ഡേ ആണെങ്കിൽ അന്ന് നമുക്ക് ഇത്തരത്തിൽ പറയുന്ന ഒരു ആർത്തവ അവധി കിട്ടിയിരുന്നെങ്കിൽ ആ ദിനത്തിൽ നിന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരുപാട് സന്ദർഭം. അപ്പം നമ്മളൊക്കെ ആലോചിച്ചതൊക്കെ ദേ ഇന്ന് നടപ്പിൽ വരുത്തിക്കൊണ്ട് നമ്മുടെ സർക്കാർ ഇങ്ങനെ നമ്മോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് അല്ലേ അതിൽ.
1: അതെ അതെ, അപ്പോൾ അത് വളരെ ഒരു എനിക്ക് തോന്നുന്ന നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
0: അപ്പം നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ആർത്തവ കാലത്ത് 3 ദിവസം അവധി നൽകുമെന്നും പൊതു ഇടങ്ങൾ സ്ത്രീകൾക്ക് സ്ത്രീ സൗഹൃദമാക്കുമെന്നും ഒക്കെ ഉള്ള ഉറപ്പ് നൽകി നിയമസഭയിലെ ഒരു UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. അസംഘടിത മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാണെങ്കിൽ 6 മാസം പ്രസവ അവധി അനുവദിക്കും. വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി, അതുമൂലം പഠനം നിലച്ചു പോയാല്,
1: അതായത് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി മൂലം പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ
0: ക്യാച്ചപ്പ്
1: ക്ലാസ്സുകളൊക്കെ ഉറപ്പാക്കും. അങ്ങനെ ഒരു എന്താ,
0: അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട് ശ്രീലക്ഷ്മി, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം എല്ലാ പ്രധാന പട്ടണങ്ങളിലും വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിടത്ത് ഒരുപോലെ തൊഴിലെടുക്കുന്ന സ്ത്രീയാണ് പുരുഷനാണ്, അപ്പോൾ രണ്ടുപേർക്ക് 2 വേതനം എന്നുള്ളത് നമ്മളെയൊക്കെ ഒന്ന് ചിന്തിപ്പിക്കുന്ന കാര്യമാണ്.
1: തുല്യ ജോലിക്ക് തുല്യ വേതനം, അതേപോലെ എല്ലാ പ്രധാനപ്പെട്ട സിറ്റികളിലും സ്ത്രീകൾക്ക് പൊതു വിശ്രമ മുറികൾ, അതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നയപ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്.
0: പുതുയുഗം സ്വപ്നം കാണുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് നമ്മളൊക്കെ ഇന്നലെ കേട്ടത്. അതുപോലെ തന്നെയാണ് ന്യായവില തേടുന്ന കർഷകർക്കും കുറേയധികം ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെയൊക്കെ അന്തസ് തൊഴിലിടങ്ങളിൽ ഉയർത്തിപ്പിടിപ്പിക്കുന്നതിന് അവർക്ക് വളരാനുള്ള, അതുപോലെ തന്നെയാണ് പുതിയ സംരംഭ സ്റ്റാർട്ടപ്പ് ഓൻട്രപ്രണർഷിപ്പിലേക്ക് കടക്കുന്ന നമ്മുടെ സ്ത്രീ സംരംഭകരൊക്കെ ഉണ്ട്, അവർക്ക് നല്ല രീതിയിൽ ലോണുകളൊക്കെ അനുവദിക്കുന്നു. അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും ഒക്കെ പുതു പ്രഖ്യാപനം പുതു വാഗ്ദാനമൊക്കെ നൽകിയാണ് നമ്മുടെ ഈ നയപ്രഖ്യാപനം വന്നിരിക്കുന്ന. മറ്റും പ്രധാന നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്, അതൊക്കെ തന്നെ നിങ്ങൾക്ക് മീഡിയാസിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റും. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയൊക്കെ പറയുന്നുണ്ടായിരുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വീതം പ്രതിമാസ വിദ്യാഭ്യാസ സഹായം, ക്ഷേമ പെൻഷൻ, ഇതൊക്കെ വരുന്നുണ്ട്. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ
1: സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ എന്താ പലിശരഹിത വായ്പ, അതൊക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ യുവാക്കൾക്ക് ഇതൊക്കെ ഉപയോഗപ്രദമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു.
0: നദികളെയും തടാകങ്ങളെയൊക്കെ സംരക്ഷിക്കും. പിന്നെ കേരളത്തിന്റെ 60 കിലോമീറ്റർ തീരദേശത്തെ സംരക്ഷിക്കുന്നുണ്ട്. വിമാനത്താവളങ്ങളെ, രാജ്യാന്തര വിമാനത്താവളങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംയോജിത വികസന പദ്ധതികൾ. അപ്പം നമ്മുടെ കേരളം വളരുന്നു, പശ്ചിമഘട്ടങ്ങളെ കിറിയും മുറിച്ചുകൊണ്ടന്യമാം ദേശങ്ങളിൽ എന്ന് പാടിയ ആ ഒരു കവിയെ നാം ഇപ്പോൾ ഓർക്കുകയാണ്. ആ കവിത അന്വർത്ഥമാക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ വികസനത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാം അല്ലേ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സമയം ഇങ്ങനെ പുള്ളിയെ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഇപ്പോൾ സമയം 11:21 ആയിരിക്കുകയാണ്. ആരെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പൊ രാജൻ ചേട്ടൻ പറയാണ്, ടീച്ചറെ ലൈവിൽ കണ്ടിട്ട് കൊറേ ആയല്ലോ, ഞാനൊരു പൂ കരുതിയിരുന്നു, അത് ബീന മാം എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: അയ്യോ, അത്രയും സ്നേഹം. അപ്പൊ ഉള്ളിലുള്ള ആ സ്നേഹമാണ് നമുക്കിങ്ങനെ, നിങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊക്കെ തന്നെ നമുക്ക് അതാണ് പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹ സ്പർശം കൊണ്ടാണ് റേഡിയോ സാന്ത്വനത്തിൽ നമുക്ക് നന്നായി നിങ്ങളോടൊപ്പം ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നല്ല.
1: അതെ, അപ്പൊ നമ്മുടെ ബാബുരാജൻ സാർ ഒരു കുസൃത ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ നമ്മുടെ സമയം ഏകദേശം കഴിയാറായി, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു കുസൃത ചോദ്യം പിന്നീട് ചോദിക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. മഴ എന്ന ചിത്രത്തിലെ ഗാനം ചോദിച്ചിട്ടുണ്ട്. ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ സനോജ് നമുക്ക് പൂക്കളും അതേപോലെ ഒരു ഹാർട്ടും ഒക്കെ തന്നിട്ടുണ്ട്.
0: താങ്ക് യു സോ മച്ച്.
1: അപ്പോൾ സനോജ് എങ്ങനെയുണ്ട് അവിടെ, വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് അതൊന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ നമ്മുടെ ലീലാമണി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് രജനിക്കുട്ടി, ശ്രീകുട്ടി, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ നല്ലൊരു ഗുഡ് മോർണിംഗ് നേരാണ്.
0: കുട്ടി വിളിയിലുണ്ട് നമ്മളോടുള്ള സ്നേഹം.
1: അതെ, നമ്മുടെ അടിമാലി ഫ്രണ്ട്സിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതേപോലെ രജനിക്കുട്ടി ഇവിടെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറെ ദിവസമായാലും ലൈവിൽ വന്നിട്ട് സുഖമാണോ എന്നൊക്കെ.
0: സുഖമാണ് ചേച്ചി, സുഖം. അന്വേഷണത്തിന് ഒത്തിരി താങ്ക് യു, താങ്ക് യു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ പാലക്കാടൊക്കെ ഒന്ന് കറങ്ങി വന്നതാണ്.
1: അതെ, അപ്പോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മോൾ അമൃത ഇന്നലെ ദുബായിൽ നിന്ന് വന്നു, അവൾക്ക് വേണ്ടി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. രാരി രാരീരം രാരോ പാട്ട്. ആ പാട്ട് തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും ലൈവിന് ശേഷം. അപ്പൊ ഒരുപാട് പാട്ടുകൾ നമ്മളുടെ അലന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പാട്ടുകൾ ഉള്ളതുകൊണ്ടാണ് അപ്പൊ നമ്മൾക്ക് നല്ലൊരു പാട്ട് അലനായിട്ട് നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ആ ഒരു പാട്ട് നമ്മൾ കൊടുത്തത്.
0: അലനെ നമ്മളിങ്ങനെ അങ്ങ് ആഘോഷമാക്കി മാറ്റുകയാണ്.
1: അതെ അതെ. അപ്പൊ അലന് വേണ്ടിട്ട് ഒരുപാട് പേര് വേറെയും പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ പാട്ടുകളൊക്കെ നമ്മൾ ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മ്യൂസിക് ബീറ്റ്സ് എന്ന ലൈവ് പ്രോഗ്രാം ഉണ്ട്. ആൽബം ഗാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ലൈവ് ഷോ, ലൈവ് പ്രോഗ്രാം ആണത്. അപ്പൊ നമ്മളുടെ ആദരയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വൈകിട്ട് എല്ലാവരും 4 മണിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽബം ഗാനങ്ങളൊക്കെ ഈ ഒരു സെയിം നമ്പർ 8 8 4 8 5 5 8 7 8 5 എന്നുള്ള ആ ഒരു വാട്സപ്പിൽ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടൊക്കെ നമുക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ആരും മറക്കാതെ തന്നെ വൈകിട്ട് 4 മണിക്ക് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽബം ഗാനങ്ങളൊക്കെ അയക്കൂ എന്നുകൂടി പറയുകയാണ്. അപ്പോൾ സനോജ് പറയാണ് മഴയാണ് ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹാപ്പി ആയിട്ടിരിക്കൂ സനോജ്, ഒരുപാട് സന്തോഷം മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുന്നതിൽ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സുജിത് ചേച്ചി ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം, ശ്രീ ആൻഡ് രജനി, സുഖമാണോ? നിങ്ങളെ ഞങ്ങളെ മറന്നോ പാലക്കാട്, ഞങ്ങളെ മറന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പാലക്കാടൊക്കെ കറങ്ങി കണ്ടപ്പോൾ എനിക്കൊരു ഒരു പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: അതെ അതെ. ഞാൻ അടുത്തിരിക്കുന്ന ലൈവിൽ, അടുത്ത ലൈവിൽ പാലക്കാടൻ വിശേഷങ്ങൾ, നമ്മൾ ഒരു എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ പാലക്കാട്ടൊക്കെ പോയിട്ട് വന്നപ്പം, പാലക്കാട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടാണ്. അപ്പം പാലക്കാട്ടിലെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു നമ്മുടെ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ നമുക്കൊന്ന് സന്ദർശിച്ച് പോകാൻ പറ്റിയ, പഴനിക്കൊക്കെ യാത്ര ചെയ്യുന്നവരെല്ലാം ഒരുപാട് പേര് എല്ലാവരും ട്രാവലാണല്ലോ. അപ്പം ആ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാം.
1: അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ശ്രീ രണ്ടു പേര് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു. ഞാൻ പാടിത്തരാം, എൻ്റെ സുജിത് ചേച്ചിക്ക് വേണ്ടി ഞാൻ പാട്ടൊക്കെ പാടിത്തരാം. പക്ഷേ എങ്ങനെ ആയിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ പാടുമ്പോൾ എനിക്കറിയാം എന്തൊക്കെ പ്രശ്നം, എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുജിത് ചേച്ചിക്ക് വേണ്ടിയിട്ട് പാടിത്തരാം അല്ലേ?
0: തീർച്ചയായും
1: ചേച്ചിക്ക് വേണ്ടി. ഓക്കെ.

0: അപ്പോ അങ്ങനെ ഒരു പാട്ട് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു പാട്ട് ഞാനൊക്കെ പാടിയതേ ഉള്ളൂ.
1: സ്റ്റുഡിയോയിൽ ഇറങ്ങി കഴിഞ്ഞതിന് ക്യാൻസർ ശ്രീലക്ഷ്മി എനിക്ക് തരും. മനോഹരമായ ഒരു ഗാനമാണ്. ഞാൻ എപ്പോഴും കൊതിച്ചിരിക്കും ഇങ്ങനെ ശ്രീലക്ഷ്മി ലൈവിൽ ഒരു പാട്ട് പാടും എന്നൊക്കെ. ചിലപ്പോഴൊക്കെ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നും പാടാറില്ല. പക്ഷേ സുജ ചേച്ചി പറഞ്ഞതുകൊണ്ടായിരിക്കാം
0: ശ്രീലക്ഷ്മി നമ്മുടെ വളരെയധികം പ്രിയപ്പെട്ട
1: പറ്റത്തില്ലല്ലോ.
0: അതെ. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മള് അതെന്താണെന്നറിയാം, നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വഴിക്ക് പാട്ട് ഉദ്ദേശിക്കും, പക്ഷെ അത് അതിന്റെ വഴിക്ക് അങ്ങ് പോകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പാടിയാൽ ഞങ്ങൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ സമയം 11:26 ആയി.
1: നമ്മള് കുറേ കാര്യങ്ങൾ പറയാൻ വെച്ചിരുന്നു, പക്ഷെ അതെല്ലാം ഇങ്ങനെ നമ്മളുടെ ഗതിമാറി ഒഴുകിയ പുഴ പോലാണ് ഞാനും ശ്രീലക്ഷ്മി ഇരിക്കുന്ന ലൈവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾക്ക് കണ്ടന്റുകൾ ഇങ്ങനെ കയറി വരികയാണ് ഓരോന്നിനെ കുറിച്ച്. അപ്പൊ നമ്മള് നീലക്കുറിഞ്ഞിയെ കുറിച്ചൊക്കെ നമ്മൾ നീലക്കൊടുവേലിയെ കുറിച്ചൊക്കെ, നീലക്കുറിഞ്ഞിന്നാണ് പെട്ടെന്ന് വന്ന, നീലക്കൊടുവേലിയെ കുറിച്ചൊക്കെ വാദൂരാതെ നമ്മളിങ്ങനെ പറഞ്ഞു. പാലക്കാടിനെ കുറിച്ചൊക്കെ പറഞ്ഞു, നമ്മുടെ നയപ്രഖ്യാപനവും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്ന് കത്ത് വെച്ചിരുന്ന നമ്മുടെ കുറേയധികം സാഹിത്യ കൃതികളെ കുറിച്ച് ഞങ്ങൾ പറയണമെന്ന് എപ്പോഴും, രാഗങ്ങളെ കുറിച്ച് അല്ലെ. നമ്മുടെ ഗ്രാമഭംഗി ചെയ്യുന്ന ശ്രീലക്ഷ്മിക്ക് ഗ്രാമത്തിലെ നമ്മുടെ ചായക്കടകളെ കുറിച്ച്
0: ചെയ്ത എപ്പിസോഡ് അതായിരുന്നു. അപ്പൊ നാളെ രാവിലെ 8 മണിക്ക് നമ്മുടെ ആദർശാണ് അത് അത്ര മനോഹരമാക്കി നമ്മളേക്ക് എത്തിച്ചത്. അപ്പൊ ആദർശിനൊരു നല്ലൊരു താങ്ക് യു ഞാൻ ഈ ലൈവില് പറയാണ്. ആദർശ് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും.
1: നമ്മള് ഓരോ ഐഡിയസുമായിട്ട് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ വരുമ്പോൾ നമ്മുടെ റേഡിയോയുടെ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടിരിക്കുന്ന നമ്മുടെ എഡിറ്റിംഗ് ചെയ്യുന്ന മിടുക്കന്മാരായ കുട്ടികളുണ്ട് നമുക്ക്. നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ഒരു അല്പം മുകളിലാണ് അവർ നമുക്ക് ക്രിയേറ്റീവായിട്ട്, കലാകാരന്മാരായതുകൊണ്ടാണ് ടെക്നിക്കലി ആയാലും നമ്മളെ ക്രിയേറ്റീവായിട്ട് അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ശ്രീലക്ഷ്മിയുടെ ഗ്രാമഭംഗിയില്ല

0: ഒരു പ്രാവശ്യം ശ്രീലക്ഷ്മി കവലകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇപ്പം ചായക്കടകളെ കുറിച്ച്, അപ്പം നമ്മൾ ചായക്കട നമുക്ക് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ പറ്റാത്തത്ര അഭേദ്യമായ ബന്ധമുള്ളതാണ് ചായക്കടകൾ. നമ്മുടെ ഗ്രാമത്തിൻ്റെ നടുവിൽ ഇങ്ങനെ എന്തോ നമുക്ക് ഏറ്റവും ഇരിക്കാൻ ഇഷ്ടം തോന്നുന്ന ആ ഒരു ബെഞ്ചിൽ, ചിലപ്പോൾ ആടി ഉലയുന്ന ഒരു ബെഞ്ചായിരിക്കാം, ചിലപ്പോൾ ആ ബെഞ്ചിൽ കുറച്ച് കളറ് കുറവായിരിക്കാം, ഇച്ചിരി എന്തെങ്കിലും നീറ്റ്നെസ് ഒക്കെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് അവിടെ പോയിരുന്നൊരു ചായയൊക്കെ നുണഞ്ഞ് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗി, ഒപ്പം നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ എല്ലാവരുടെ വിശേഷങ്ങളും അവിടെ
1: എത്താറുണ്ട്. ഒരു ചർച്ചയുടെ കേദാരമാണ് അല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും ഈ നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും ആലോചിക്കും, കുറേ പേര് വന്ന് കൂട്ടം കൂടിയിരിക്കും. അപ്പൊ ഈ ചായക്കടക്കാരൻ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം ഒരു സാധുവായിരിക്കും, കാരണം എല്ലാവരെയും ഒരേ കണക്ക് മേച്ചോണ്ട് പോകണം അല്ലേ. പല അഭിപ്രായങ്ങളാണ്, അപ്പൊ അടി ഉണ്ടാകാൻ പാടില്ല, അടി ഉണ്ടായാലും അദ്ദേഹത്തിന് തന്നെയാണ് നഷ്ടം. എന്തെങ്കിലും അടി ഉണ്ടായി വല്ല ഗ്ലാസ്സും ഒക്കെ പൊട്ടിച്ച പാവം.
0: ശ്രീലക്ഷ്മി, നമ്മുടെ എല്ലാ ചലച്ചിത്രങ്ങളിലും എല്ലാ മിക്ക സിനിമകളിലും ഈ ഒരു ചായക്കട ഒരു കേന്ദ്ര കഥാപാത്രമായിരിക്കും അല്ലേ. അപ്പൊ ചായക്കടക്കാരനും ഒപ്പം അവിടെ ഇടുന്ന ചൂടേറിയ ചർച്ചകളും പരദൂഷണങ്ങളും ഒരു ഇച്ചിരി ഇച്ചിരി, പിന്നെ ചില കടം പറച്ചിലുകൾ, ചില കടകളിലൊക്കെ കടം ചോദിക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്ന
1: നമുക്കറിയാം. അപ്പം നമുക്ക് ഇപ്പൊ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് നമുക്കിത് പറയാൻ പറ്റുന്നത്, നമുക്കിപ്പോ പെട്ടെന്ന് നമുക്കിപ്പോ ദൃശ്യം 3 ഇറങ്ങി, ദൃശ്യം 1 നമുക്കറിയാം, ദൃശ്യത്തിൽ ആ ഒരു സമയത്ത് ചായക്കടയുടെ ഒരു പ്രാധാന്യം എത്ര മാത്രമായിരുന്നു ആ ഒരു അല്ലെ, ആ കഥ കൊണ്ടുപോകുന്നത് ചായക്കടയിലെ ആ ഒരു ചർച്ചകളും ഒക്കെ അല്ലെ. പല തെളിവുകളും നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോർമലായിട്ട് ലാലേട്ടൻ ഇങ്ങനെ നടന്നു പോകുന്നു, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആ ഒരു ചായക്കടയിലും വളരെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പോൾ ആ ഒരു സിനിമയിൽ കൂടെ തന്നെ നമുക്കറിയാം, മാത്രമല്ല എത്രയെത്രയോ പടങ്ങ് ചിത്രങ്ങളാണ് അല്ലെ നമ്മുടെ ചായക്കടകൾ.
0: അതുപോലെ ചായക്കടയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ചായക്കടയിലെ ചേട്ടൻ ഒരുപക്ഷെ മരിച്ചു പോയാലും ആ ചായക്കടയെ ആ സ്പോട്ടുമായിട്ട് ബന്ധപ്പെടുത്ത അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ചേർത്താണ് ആ ഒരു ജംഗ്ഷൻ പോലും ചിലയിടങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് എന്നുള്ളത് ഒരു വിശേഷപ്പെട്ട കാര്യമാണ്. അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നില്ല പുതിയ ജനറേഷനിലെ എല്ലാ കുട്ടികൾക്കും ചായയുള്ള പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര ഡിസ്കഷനും, നമ്മുടെ ന്യൂ ജനറേഷൻ, നമ്മുടെ ജെൻസി കുട്ടികളൊക്കെ തന്നെ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്, അവർക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്.
1: ചായക്കടയുടെ ഒരു മട്ടും സ്റ്റൈലും എല്ലാം വളരെയധികം മാറി,
0: കുറച്ച് മോഡേൺ ആയിട്ടുണ്ട്. നമുക്ക് ബിടെക് ചായ എന്ന് പറയുന്ന ഒരു ചായ പള്ളിമുക്കിലുണ്ട്, ബിടെക് കുട്ടികൾ തുടങ്ങിയ. അതുപോലെ ചായയെ ഒത്തിരി സ്നേഹിക്കുന്ന ചായപ്രേമികൾക്കും ഒപ്പം ചായക്കട വിശേഷങ്ങൾ, ചായക്കടയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ലൈവിൽ, ഞാൻ പാലക്കാടൻ വിശേഷങ്ങളിൽ ഉൾപ്പെട്ട കുറേ ചായക്കടകളുണ്ട്, ആ ചായക്കടയുടെ പ്രത്യേകതകൾ, ചില ഒരു രാജേട്ടൻ്റെ കടയുണ്ട്, ആ കടയിൽ നിന്ന് ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ നാവിൻ തുമ്പത്ത് നിൽക്കുകയാണ്. അപ്പം ആ കടകളെക്കുറിച്ചും പാലക്കാടിൻ്റെ കുറേ വിശേഷങ്ങൾ, നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ പാലക്കാട് എവിടെയൊക്കെ പോകണം, ഏതൊക്കെ കടകളാണ്, ന്യൂക്കൻ കോർണറിൽ നമ്മുടെ കരിപ്പൂരുള്ള, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന അത്ര മുറുക്കിൻ്റെ ഗ്രാമമാണ് കരിപ്പൂട്, അങ്ങനെയുള്ള നഗരം, അതിനെക്കുറിച്ചൊക്കെയും പാലക്കാടിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം.
1: പിന്നെ അടുത്ത ലൈവിൽ, അപ്പം നമ്മുടെ സമയം 11:30 ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, രമേഷ് ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് നമുക്ക് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ രാജൻ ചേട്ടൻ പറയാണ്, ശ്രീക്കുട്ടിയുടെ ഉള്ളിലെ വിഷമം പാട്ടിലുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു വിഷമവും ഇല്ല കേട്ടോ, ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് ഇതിൻ്റെ ഒരു കാര്യത്തിൽ ഒരു വിഷമമില്ല.
0: അതാണ് ഞാൻ പറയുന്നത്, സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇന്ന് ശ്രീലക്ഷ്മി ഒന്ന് തൂക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്.
1: അപ്പോൾ ശരി, അപ്പോൾ എല്ലാവർക്കും ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചിയൊക്കെ പാട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് 11:31 ആയിരിക്കുകയാണ്, നമ്മുടെ ലൈവ് ഇന്ന് കഴിയുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ആയിട്ട് നമ്മളിലേക്ക് എത്തിയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
0: ഞാൻ രജനി ഗിരീഷ് ആണ്.
1: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ.ജെ. ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

സംസ്ഥാനത്തെ അംഗണവാടികളിൽ ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ്. ഇതോടനുബന്ധിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കഥാപ്രസംഗകനും സംഗീതജ്ഞനുമായ പന്മന സുരേന്ദ്രൻ തയ്യാറാക്കിയ പ്രവേശനോത്സവ ഗാനം കേൾക്കാം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി

0: ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ഗോവയുടെ സാംസ്കാരിക പൈതൃകത്തെയും ആതിഥ്യമര്യാദയെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഗോവയുടെ ഊർജ്ജസ്വലമായ സംസ്കാരം, സമ്പന്നമായ പൈതൃകം, പ്രകൃതിഭംഗി, ജനങ്ങളുടെ സ്നേഹമനോഭാവം എന്നിവയെ പ്രധാനമന്ത്രി തന്റെ സമൂഹമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. പനാജിയിൽ നടന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. ചടങ്ങിൽ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിരാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്ത് എത്തും. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134th പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണം

പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ശുചീകരണ തൊഴിലാളികളും ഈ പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുത വിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ

0: ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ ജീവഹാനി സംഭവിച്ച പുല്ലേർക്കാട്ട് മോഹനന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ തിങ്കളാഴ്ച ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോക വീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവുമാണ്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം, VT കുമാരൻ അവാർഡ്, ഇടശ്ശേരി അവാർഡ് എന്നിവയും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. മേര യുവഭാരത് സംസ്ഥാന ഡയറക്ടർ M. അനിൽകുമാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. കോട്ടയത്ത് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ആയി 1992 നിയമിതനായ അദ്ദേഹം വിവിധ ജില്ലകളിലും മാഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലും മേര യുവഭാരത് ജില്ലാ മേധാവിയായി സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ മരം കടപുഴുകി വീണ് കാന്റീനും വാഹനങ്ങൾക്കും നാശനഷ്ടം. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിൽ എത്തി. TU കുരുവിളയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. മുൻ MPയും മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ KP ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. 2009 ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംസ്കാരം വൈകുന്നേരം പറവൂരിൽ നടക്കും. KP ധനപാലന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. 2026 IPL ക്രിക്കറ്റ് ഫൈനൽ നാളെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്നലെ നടന്ന 2 ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പൂരിന് യോഗ്യത നേടിയത്. കൌമാരതാരം വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. 53 പന്തുകൾ നേരിട്ട ഗിൽ 3 സിക്സും 15 ഫോറുമടക്കം 104 റൺസ് സ്വന്തമാക്കി. 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു ഫൈനലിലെത്തിയത്. 5th സീസൺ കളിക്കുന്ന ഗുജറാത്തിന്റെ 3rd ഫൈനലാണിത്. 2022 ഗുജറാത്ത് കിരീടം ചൂടിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ തുടർച്ചയായ 2nd ഫൈനലാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ സംഘടനകളുടെയും യോഗം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലാണ് യോഗം. AMMA സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വകാര്യ സംഘടനയ്ക്കുള്ളിലെ വിഷയങ്ങളാണെന്നും നിലവിൽ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം രചിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്നു. 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നു.

0: ായി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വരുമെന്നാണ് സൂചനകൾ. പാർട്ടിയുടെ 136 MLAമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണ ശേഷി വർദ്ധിപ്പിക്കുവാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ചമുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ നാളെ കലാശ പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
6: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാമനിഗമനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. ഗോവ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വൈകുന്നേരത്തോടെ എത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്ര പ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമാർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9% ർക്കും പ്രസവപൂർവ്വ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96%ത്തിലധികമായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക

0: ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ രണ്ട് ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ പി ജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു മാസം നീളുന്ന നടപടിക്രമങ്ങൾ ജൂൺ 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് എംഎൽഎമാരുടെ പ്രത്യേക യോഗം വിളിച്ചു. കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് എംഎൽഎമാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം 3 സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
3: A matter of great honor for me to suffer and wait with the Tri-Services Guard of Honor. I thank the 3 services and headquarter IDS for it. With the conclusion of the Guard of Honor, I bid farewell to my colleagues in uniform, comrades in arms forever. I laid the wreath at the war memorial for the last time in uniform as a humble tribute to those who laid down their lives in the line of duty.
1: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന 2ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തരവകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE 2026@CBSE ശിക്ഷ.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്രി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധമന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു. അമേരിക്കയിലുള്ള ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ വ്യാപകമായി കാണുന്ന ഒരു പുതിയ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ്. നിങ്ങളെ ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാനുള്ള ഒരു രീതിയാണിത്. പോലീസോ ഔദ്യോഗിക ഏജൻസിയോ CBI ആണെന്ന വ്യാജേന നിയമവിരുദ്ധമായ എന്തോ കുറ്റം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇത്തരം കോളുകൾ ലഭിച്ചാൽ ഒരു തരത്തിലുള്ള ഭീഷണിക്കും വഴങ്ങരുത്. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ, OTP എന്നിവ ഒരിക്കലും പങ്കുവയ്ക്കരുത്. ഓർക്കുക, നിയമപരമായി ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനമില്ല. ഒരു അന്വേഷണ ഏജൻസിയും നിങ്ങളെ വീഡിയോ കോളിലൂടെ വിളിച്ച് അറസ്റ്റ് ചെയ്യില്ല. ഇത്തരം കോളുകൾ വന്നാൽ ഉടൻ കട്ട് ചെയ്യുക, ശാന്തരായിരിക്കുക, എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന നമ്പറിലോ അറിയിക്കുക. ജാഗ്രതയോടെ ഇരിക്കൂ, സുരക്ഷിതരായിരിക്കൂ. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങളുടെ സുരക്ഷയ്ക്കായി നടത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം.

0: ना समझन जो चल रहा है।
1: हम्म,

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടിമൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം.

അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി

0: ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് വൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ അനുപേട. വെൽക്കം ബാക്ക്.
1: നമസ്കാരം
0: അനുപേട. ടെക് വൈസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ആഴ്ചകൾ കഴിയുമ്പോഴും നമുക്കിപ്പോ ടെക് വൈസിൽ അങ്ങനെ വലിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും പുതിയ ഫോണിന്റെ ലോഞ്ചും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലേ?
1: ഭയങ്കര ദാരിദ്ര്യം പോലെ ഫീൽ ചെയ്യുന്നു. തുടങ്ങിയിട്ടുണ്ട്.
0: അതെ അതെ,
1: പിന്നെ വരുന്ന എല്ലാം ലീക്കുകളാണ്. ഇറങ്ങാൻ പോകുന്ന ഇനിയിപ്പം ആക്റ്റീവ് ആകുന്ന സ്മാർട്ട് ഫോൺ ആക്റ്റീവ് ആകുന്നത് ലോഞ്ചുകൾ ആക്റ്റീവ് ആകുന്നത് എനിക്ക് തോന്നുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ടാണ്.
0: ആ സമയത്ത്
1: അതായത് എപ്പോഴും ലോഞ്ചുകൾ ഹാപ്പൻ ചെയ്യുന്ന ഓഗസ്റ്റ് തൊട്ടാണ്. ജൂലൈ ലാസ്റ്റ് തൊട്ട് സാംസങ് തുടങ്ങും, പിന്നെ ജയൻസ് എല്ലാം ഇങ്ങനെ എന്റെ പുറകെ തുടങ്ങും.
0: പിന്നെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ പോലെ ആ ഒരു വൗ ഫീൽ ഇപ്പൊ സ്മാർട്ട് ഫോണിലെ ലോഞ്ചുകൾക്ക് എനിക്ക് തോന്നുന്നു AI ഒക്കെ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് സപ്രസ് ചെയ്യുന്നു തോന്നുന്നു.
1: തീർച്ചയായിട്ടും അല്ല, ശരിക്കും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്
0: അതൊരു മെയിൻ റീസൺ ആണ്.
1: അതെ, ഇന്നോവേറ്റീവ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ ഏതെങ്കിലും ഒരു പെയിൻ പോയിന്റ് സെർവ് ചെയ്യുന്ന ഒരു ഡിവൈസ് വന്നിട്ട് ഒരുപാട് നാളെ. കാരണം ഇപ്പൊ 10-15 വർഷമായിട്ട് ആ ഫോം ഫാക്ടർ തന്നെ മാറിയിട്ടില്ല. ഐഫോൺ
0: ഏത് ബ്രാൻഡ് എടുത്താലും ഇപ്പൊ സാംസങ് ഒരു ഡിസൈൻ കീപ്പ് ചെയ്താലും അത് അവരുടെ ടോപ്പിന്റെ മുതൽ ലോ എൻഡ് വരെയും സെയിം ഡിസൈൻ. അതുപോലെ തന്നെ മറ്റു കമ്പനിക്കാരും
1: ഒരു ഐഫോൺ ലോഞ്ചിന് ശേഷം എനിക്ക് തോന്നുന്നു പ്രകടമായ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ. ഇപ്പം ChatGPT സാം ആൾട്ട്മാൻ മറ്റേ ജോണി ഐവോ ആയിട്ടൊക്കെ ചേർന്ന് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു പറയുന്നതല്ലാതെ പുതിയ അതിനെ കുറിച്ചുള്ള അഡ്വാൻസ് ന്യൂസുകളൊന്നും കേൾക്കുന്നില്ല. പിന്നെ പുതിയ വേറെ എന്തെങ്കിലും വേറിട്ട ഒരു ഡിവൈസിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, കമ്പനികളും ചിന്തിക്കുന്നില്ല. വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് അവിടെ ഇവിടെ ഒക്കെ ആഡ് ചെയ്ത് ക്യാമറ ഒന്ന് മാറ്റി, ഫോം ഫാക്ടർ ഒന്ന് മാറ്റി, ഡിസൈൻ ചെയ്ത് ട്രാൻസ്പെറൻസി കൊണ്ടുവന്നിട്ട് നത്തിങ് പോലെ. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഈ ആഴ്ചയും അതേപോലെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ എന്നാലും കുറച്ച് ലീക്കുകൾ വന്നിട്ടുണ്ട് വരാൻ പോകുന്ന ഫോണുകളെ കുറിച്ചുള്ള.
0: ഈ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡൽസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം.
1: അതെ അതെ അതെ.
0: അപ്പോ എനിക്ക് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഷോമി 18 പറ്റിയാണ്.
1: തീർച്ചയായിട്ടും ഓപ്പോ ഫൈൻഡ് X9 വരുന്നുണ്ട്,
0: പിന്നെ ഒപ്പോയുടെ F33 വരുന്നുണ്ട്.
1: അതെ,
0: അതിനുശേഷം
1: മോട്ടറോളയുടെ സ്നാപ്ഡ്രാഗൺ പുതിയ അതൊരു സംഭവമാണ് കേട്ടോ. സ്നാപ്ഡ്രാഗണിന്റെ പുതിയ
0: ചിപ്പ് വരുന്നുണ്ട്.
1: അതെ അതെ, സ്നാപ്ഡ്രാഗൺ 8 Elite Gen 6 എന്ന് പറഞ്ഞൊരു ചിപ്പ് വരുന്നുണ്ട്.
0: പിന്നെ മോട്ടറോളയുടെ പുതിയ റേസർ ഫോൾഡ് വരുന്നുണ്ട്.
1: അതെ, പിന്നെ ഇത്രയാണ് ഹാർഡ്വെയർ. പിന്നെ കുറച്ച് സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങൾ, ഇപ്പൊ നത്തിങ് അവരുടെ ഒരു മാക്കുമായിട്ട് ഇപ്പൊ എയർ ഡ്രോപ്പ്, നമ്മൾ ഐഫോണിന്റെ അകത്ത് എയർ ഡ്രോപ്പ് ഉള്ളത് പോലെ അവരുടെ വാർപ്പ് ആപ്പ് എനേബിളിംഗ് ഫയൽ ഷെയറിംഗ് എന്ന് പറഞ്ഞ്, അതായത് നമുക്ക് നത്തിങ്ങിന്റെ ഫോണിൽ നിന്ന് നമുക്ക് മാക്കിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്പ്.
0: അത് പ്രോപ്പറായിട്ടാണ് നത്തിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള,
1: നത്തിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള. അത് ഒരു കോമ്പിനേഷൻ ആണ്, ഒരു ആപ്പും ഉണ്ട്, ഒരു ബ്രൗസർ എക്സ്റ്റൻഷനും ഉണ്ട് ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്.
0: പിന്നെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു, കമന്റ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു.
1: ഇത്രയാണ് നമ്മൾ ഈ ആഴ്ച നമ്മൾ പറയാൻ പോകുന്നത്.
0: അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇറങ്ങാൻ പോകുന്ന ഹാർഡ്വെയർ ലീക്സിനെ പറ്റിയുള്ള ഡിസ്കഷനിലേക്ക് അടക്കാം. ആദ്യം നമുക്ക് ഷൗമിയുടെ 18 Pro-യിലേക്ക് പോകാം. ഷൗമി 18 Pro-യിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഷൗമി 17 ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം.
1: തീർച്ചയായിട്ടും.
0: കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നാളെ ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് മീൻസ് പറഞ്ഞിട്ട് ഈ വർഷം മാർച്ച് ഒക്കെ ആയപ്പോഴത്തേക്കാണ് ശരിക്കും ഷൗമി 17 സീരീസ്
1: ഇറങ്ങിയത്.
0: പക്ഷെ അത് നമ്മളെ അവര് അനൗൺസ് ചെയ്ത ടൈമിലുള്ള ആ ഒരു പുഷ് ഒന്നും ശരിക്കും ഫോൺ ഇറങ്ങിയ ടൈമിൽ
1: കിട്ടിയില്ല.
0: കാര്യം ഒന്ന്, പ്രൈസിംഗ് ഭയങ്കര പ്രൈസിംഗ് ആയി പോയി. പിന്നെ അപ്പോഴത്തേക്ക് ബാക്കി ഫോണുകൾ ഫ്ലാഗ്ഷിപ്പുകളൊക്കെ ഇറങ്ങി, വിവോടെ ഒപ്പോടെ ഒക്കെ ഇറങ്ങിയിട്ട് ശരിക്കും ഷോമി 17 ഉദ്ദേശിക്കുന്ന രീതിയിൽ
1: ഒരു ബാക്ക് സ്റ്റേജിലേക്ക് പോയത്.
0: അതെ അതെ
1: അതെ. പിന്നെ അതിന്റെ അകത്ത് എടുത്തു പറയത്തക്ക ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയുടെ ബാക്കിൽ ഒരു ഡിസ്പ്ലേ
0: ഉണ്ടായിരുന്നു.
1: ആ ഡിസ്പ്ലേക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ആർക്കേഡ് ഗെയിംസ് ഒക്കെ കളിക്കാം എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രം ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്.
0: ശരിക്കും അവരുടെ കൺസെപ്റ്റിലും അല്ലെങ്കിൽ അവർ അനൗൺസ് ചെയ്യുന്ന ടൈമിലും അത് ഭയങ്കര

0: വോ ഫാക്ടർ ആയിരുന്നെങ്കിൽ പോലും ആ ഫോൺ ആക്ച്വലി നല്ല രീതിയിൽ എനിക്കൊന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഒന്നും ഇറങ്ങിയിട്ട് പോലും
1: ഇല്ല. അതെ അതെ, വളരെ കുറച്ച് ഹാൻഡ്സെറ്റ്സ് മാത്രമേ പുറത്ത് കാണാനുള്ളൂ. അതും ആൾക്കാർക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഇപ്പോ എന്നുവെച്ചാൽ കസ്റ്റമർ ഡിമാൻഡിങ് മാർക്കറ്റിൽ കാണുന്നില്ല. കടകളിൽ പോലും അതിന്റെ ഡെമോയോ അല്ലെങ്കിൽ അങ്ങനത്തെ അതിന്റെ വേർഷൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതൊരു എന്താ പറയുന്ന ഒരു ഹിറ്റ് ഓർ മിസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു.
0: പിന്നെ ഈ എനിക്ക് ഹൈപ്പർ ഓഎസ് ഇറങ്ങിയിട്ടും അത് വിചാരിച്ച അത്ര ഒരു ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല.
1: പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ ഷൗമിയുടെ ഫോണുകളെക്കാൾ കൂടുതൽ അവരുടെ പാഡിന്റെ അകത്ത് ഭയങ്കര റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്.
0: അതെ അല്ലേ?
1: ആ ഷൗമി പാഡിന്റെ അകത്ത് ഇപ്പൊ 8 ലോഞ്ച് ആകാൻ പോവാണ്. നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 7 അകത്ത് തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും പറയുന്നത്.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ ഇത് 18 കാര്യം വരുമ്പോഴത്തേക്കും 18 ശരിക്കും എക്സിലാണ്, അതായത് ട്വിറ്റർ, പഴയ ട്വിറ്ററിന്റെ അകത്ത് ഒരു ലീക്ക് വന്നതാണ്. ആ ലീക്ക് ഇട്ടേക്കുന്നത് ഒരു ടെക് കമന്റേറ്റർ ആണ്, ലിയോ ഹെഫെങ് എന്ന് പറഞ്ഞിട്ടുള്ള. അദ്ദേഹം കാണിച്ചേക്കുന്ന ഒരു പടമാണ്, രണ്ട് പടങ്ങളാണ്. ഒന്ന് അതിന്റെ ബാക്ക് സൈഡ് റിയർ പാനലും പിന്നെ ഒരു സൈഡ് പാനൽ. ആ സൈഡ് പാനലിന്റെ അകത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് AI ബട്ടൺ വന്നിട്ടുണ്ട്.
0: ഓ ശരി.
1: അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI ആപ്സ്,
0: ഏതെങ്കിലും ഒരു AI ആപ്പ് നമുക്ക് അതിനകത്ത്
1: ആക്ടിവിറ്റി ചെയ്യാം, കസ്റ്റമൈസബിൾ ബട്ടൺ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് അത് പക്ഷേ നമുക്ക് പിന്നെ നമ്മുടെ കണക്ടഡ് കാറുകൾ ഇപ്പൊ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കണക്ട് കാർ സർവീസിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സ്മാർട്ട് ഹോംസ്, ഇപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനൊക്കെ വീടുകളിൽ സ്മാർട്ട് ഹോംസ് എനേബിൾ ചെയ്തിട്ടുള്ളവർക്ക് ആ ആപ്പുമായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ക്യാമറ ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്യാമറാസ് കാണാം, രണ്ട് ലെൻസുകൾ കാണാൻ പറ്റും. അത് 200 MP ആണെന്നുള്ളതാണ് അനുമാനം.
0: അതിന്റെ ഡിസൈൻ ഒക്കെ ഏകദേശം എങ്ങനെയാണ്?
1: ഡിസൈൻ നമ്മൾ 17 പോലെ തന്നെയാണ്. ബാക്കിൽ ഒരു പിന്നെ കസ്റ്റമൈസബിൾ ഡിസ്പ്ലേ ഉണ്ട്. അതിന്റെ അകത്ത് നമ്മളിപ്പോ 17 അകത്തുള്ളത് പോലെ തന്നെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടാകും, ചിലപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അവർ ആഡ് ചെയ്തിട്ടുണ്ടാകും 18 ആകുമ്പോഴത്തേക്കും.
0: ഓക്കെ.
1: പിന്നെ ഈ ക്യാമറയുടെ എനിക്ക് തോന്നുന്നു 200 MP ഒരു യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിസൈനിൻ്റെ അകത്ത് നമുക്ക് പറയത്തക്ക വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷെ ഇതൊന്നും ഒഫീഷ്യലി കമ്പനി സമ്മതിച്ചിട്ടില്ല,
0: എല്ലാ റൂമേഴ്സും ലീക്സും
1: മാത്രമാണ്.
0: ശരി.
1: അപ്പോൾ ഒരു 80% നമ്മൾ ഈ ലീക്കുകൾ വരുന്നതെല്ലാം നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.
0: ശരി.
1: അപ്പോൾ അതുകൊണ്ട് അത്രയും തന്നെ നമുക്ക് വിശ്വസിക്കാം.
0: എനിക്ക് നെക്സ്റ്റിൽ വരുന്നതൊക്കെ മിക്കവാറും നമുക്ക് കുറച്ചുകൂടെ ട്രസ്വർത്തി.
1: അതെ അതെ അതെ. കാരണം അവരൊക്കെ ഈ ഹാർഡ് കോർ ലീക്കിന് വേണ്ടി കാത്തിരിക്കുന്നവരും പിന്നെ ഇൻസൈഡർ നോളജ് ഉള്ളവരുമാണ്, കമ്പനിക്കകത്തുള്ള ഇൻസൈഡർ നോളജ് ഉള്ളവരുമാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ഡിപെൻഡ് ചെയ്യാൻ പറ്റും.
0: ഓക്കെ ഓക്കെ. അപ്പോ എന്താണ് ബാറ്ററി ബാക്കപ്പിനെ പറ്റിയും അതുപോലെ മറ്റ് റാം?
1: ബാറ്ററി ബാക്കപ്പ് 7000 mAh എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, ലാർജ് ബാറ്ററി. പിന്നെ അതേപോലെ തന്നെ 100 W ഒരു വയർഡ് ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് ഇട്ടിട്ടുണ്ട്.
0: ഓക്കെ.
1: ശരിക്കും കഴിഞ്ഞ തവണ 6000 mAh 17 അകത്ത് എനിക്ക് തോന്നുന്നു 6000 mAh ബാറ്ററി ആയിരുന്നു.
0: 6500 മറ്റോ.
1: ഇപ്പൊ ഇത്തവണ 7000 mAh ലാർജർ ബാറ്ററി, കാരണം കുറച്ചുകൂടെ തിക്നെസ് കൂടിയിട്ടുണ്ട്, ഫോൺ ഇച്ചും കൂടെ തിക്നെസ്
0: കൂടിയിട്ടുണ്ട്.
1: പിന്നെ 100 W വയർഡ് ഫാസ്റ്റ് ചാർജിങ് അവർ പറയുന്നുണ്ട്.
0: ശരി ശരി.
1: ഇത്രയാണ് നമുക്ക് എടുത്തു പറയത്തക്ക കാര്യങ്ങൾ.
0: അപ്പോ ചിപ്സെറ്റിന്റെ കാര്യം എങ്ങനെ? നമ്മളിപ്പോ സ്നാപ് ഡ്രാഗൺ Gen 6 പറഞ്ഞു, അത് വരാൻ ചാൻസ് ഉണ്ടോ?
1: അതോ അത് ഒരുപക്ഷെ വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഫോൺ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം ഈ സ്നാപ് ഡ്രാഗൺ 8 Lite Gen 6 ഓൾറെഡി മാർക്കറ്റിൽ വരാൻ പുഷ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അവർ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും സാധ്യത വളരെ കൂടുതലാണ്.
0: ശരി ശരി. ഓക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഷൗമി 18 Pro പറ്റിയുള്ള ലീക്സ് കിട്ടുന്നത്. എത്രത്തോളം വിശ്വസിക്കാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാൽ പോലും ഏകദേശം ഈ സ്പെക്കുകളൊക്കെ വരാനാണ് ചാൻസ്.
1: പിന്നെ
0: ചിപ്സെറ്റിന്റെയും അതുപോലെ മറ്റു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് അതിന്റെ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഫൈൻഡ് എക്സ് നയൻ അൾട്ര. നമ്മൾ പല എപ്പിസോഡിലായിട്ട് പറയുന്നുണ്ടായിരുന്നു വിവോയുടെ X300 Ultra ഫൈൻഡ് എക്സ് നയൻ അൾട്രയും ഉടൻ തന്നെ ലോഞ്ച് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഫൈൻഡ് എക്സ് നയൻ അൾട്രയുടെ അപ്ഡേറ്റ്സ് ആണ് അടുത്ത് വരാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. വനുവിട, പല ആഴ്ചകളായിട്ട് നമ്മൾ പറഞ്ഞ ഫൈൻഡ് എക്സ് 9, അതായത് ഇപ്പോ ഫൈൻഡ് എക്സ് 9 അൾട്രയുടെ പ്രീ ബുക്കിംഗ് കമ്പനി ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഈ സമയത്ത് നമുക്ക് എങ്ങനെയായിരിക്കും അതിന്റെ പ്രൈസിങ്, ഈ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് എന്ന് തുടങ്ങും, പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താൽ എന്നത്തെ നമുക്ക് ഫോൺ കിട്ടി തുടങ്ങും, സ്പെക്കിന്റെ ഫൈനലൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും?
1: പ്രൈസിങ്ങിനെ കുറിച്ച് ഇപ്പോഴും നിലവിൽ നമ്മൾ അജ്ഞരാണ്, അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കമ്പനി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ എങ്കിലും ചൈനയിലും ഗ്ലോബൽ മാർക്കറ്റ്സിലും April 21 ലോഞ്ച് ആകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവ്.
0: ശരി.
1: അപ്പം ഓൾറെഡി ചൈനയിലാണ് ഈ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളേഴ്സ്, എത്ര കളേഴ്സ് ഉണ്ടെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഞാൻ പറയാം. ഇപ്പം നമുക്ക് ഇതിന്റെ കൂടെ ഈ X9 സീരീസിന്റെ അകത്ത് ഇറങ്ങുന്ന ഫൈൻഡ് X9 അൾട്ര ഇറങ്ങുന്നുണ്ട്.

0: ഫൈൻഡ് എക്സ് നയൻ എസും എക്സ് നയൻ എസ് പ്രോയും കൂടെ ആണ് ലോഞ്ച് ചെയ്യുന്നത്. അതെ, മൂന്ന് മോഡൽസ് ആണ് ലോഞ്ച് ചെയ്യുന്നത്. ഇതിനകത്ത് എക്സ് നയൻ അൾട്രയാണ് അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ, എനിക്ക് തോന്നുന്നു കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, എന്നാലും നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇതിൽ ശരിക്കും മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് ഇപ്പൊ വന്നേക്കുന്നത്. നമ്മൾ ചൈനീസിൽ നിന്ന് തന്നെ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നതാണ്. ഒന്ന് പോളാർ ഗ്ലേസിയർ എന്ന് പറഞ്ഞൊരു കളർ, പിന്നെ റോങ്ഷ കാനിയോ എന്ന് പറഞ്ഞ മറ്റൊരു കളർ, പിന്നെ ടുൺട്ര. ഈ മൂന്ന് കളേഴ്സ് ആണ്. പിന്നെ വേരിയൻസ് എന്ന് പറയുന്നത് 12GB 256GB ഒരു വേരിയന്റ്, 12GB 512GB വേറൊരു വേരിയന്റ്, 16GB 512GB ഒരു വേരിയന്റ്, 16GB 1TB ഒരു വേരിയന്റ്. അതിന്റെ അകത്ത് 1TB ഓൺബോർഡ് സ്റ്റോറേജ് ഉള്ളതിന് മാത്രമേ ശരിക്കും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകത്തുള്ളൂ. ടോപ്പ് എൻഡിന്റെ അകത്ത് ഓപ്പോയുടെ അവര് ഒരു ഹാസൽബ്ലാൻഡിന്റെ മാസ്റ്റർ സെറ്റും അവര് കൊടുക്കുന്നുണ്ട് കൂടെ. അത് പക്ഷേ എക്സ് നയൻ സീരീസിന്റെ ഫോൺ അത് ശരിക്കും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് പാക്കിനേക്കാൾ കുറച്ചും കൂടെ വില കൂടിയ സെറ്റ് ആയിരിക്കും.
1: അതായത് ക്യാമറ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്,
0: ക്യാമറ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ അത് കോമൺ ആണല്ലോ, വിവോയുടെ കൂടെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, എക്സ് നയൻ അൾട്രയുടെ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ആണ്. പിന്നെ ക്യാമറയുടെ സെക്ഷൻ വരുമ്പോഴത്തേക്കും 4 ക്യാമറ സെറ്റപ്പ് ആണ്. രണ്ട് 200 MP രണ്ട് ക്യാമറയുണ്ട്, ഒരെണ്ണത്തിൽ 3X ടെലിഫോട്ടോ ക്യാമറയും ഒരെണ്ണം പെരിസ്കോപ്പ് ലെൻസും. പെരിസ്കോപ്പ് ലെൻസുമാണ്. പിന്നെ രണ്ട് 50 MP ക്യാമറ ആണ്. അതിന്റെ ഒരു 50 MP ടെലിഫോട്ടോ ഷൂട്ടറാണ്, 10X ഒപ്റ്റിക്കൽ സൂം ഉള്ളത്. പിന്നെ 50 MP അൾട്രാ വൈഡ് ക്യാമറ. ഇങ്ങനെ ആകാനാണ് ചാൻസ് കാണാൻ. എന്റെ ഫോട്ടോ റെൻഡറിംഗ് ഒക്കെ
1: നമുക്ക് അങ്ങനെയാണ്.
0: അതെ അതെ,
1: എനിക്ക് ഒന്ന് മീൻസ് എക്സ് നയൻ സീരീസ് നമുക്ക് നേരത്തെ അറിയാം, ഈ പറഞ്ഞ ക്യാമറ കൂടുതൽ ഫോക്കസ്. അപ്പോ ഈ അറിയുന്ന സ്പെക് വെച്ചിട്ടും കംപ്ലീറ്റ്ലി നമുക്ക് ഏത് സിനാറിയോയിലും ക്യാമറ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോക്കൽ റേഞ്ചും ഒപ്റ്റിക്കൽ സൂം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ 56% ഈ അൾട്രാ വൈഡ് 50 MP അൾട്രാ വൈഡ് ക്യാമറയ്ക്ക് അകത്ത് 56% മോർ ലൈറ്റ്, കൂടുതൽ ലൈറ്റ് 56% കയറാൻ വേണ്ടിയിട്ടാണ്.
1: അപ്പോൾ ഓപ്പണിംഗ് കുറച്ചുകൂടെ വലിയ
0: വൈഡർ അപ്രോച്ചർ ആയിരിക്കും. പിന്നെ ഫ്രണ്ടിൽ എക്സ് നയൻ അൾട്രയുടെ 50 MP തന്നെ സെൽഫി ഷൂട്ടർ ആണ്, വീഡിയോ കോൾസ് എല്ലാം വേണ്ടിയിട്ട്. ഇത്രയാണ് ശരിക്കും ഈ എക്സ് നയൻ അൾട്രയുടെ ഒരു.
1: വേറൊരു നെഗറ്റീവ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് കേട്ടോ, അതായത് ക്യാമറയിൽ ഇത്രയും സ്പെക്കുകൾ വരുന്നുണ്ടെങ്കിൽ പോലും വീഡിയോ ഷൂട്ടിങ്ങിന് അത് 4K വരെ വരുന്നുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്.
0: 8K ഷൂട്ടിംഗ് ഇല്ല,
1: 8K ഷൂട്ടിംഗ് ഇല്ല. പക്ഷെ വിവോയ്ക്കകത്ത് 8K വരുന്നുണ്ട്. ഒപ്പോടെ ഈ മോഡലിനകത്ത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ 4K വരെ ഉള്ളൂ എന്നാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന ന്യൂസ്.
0: ഒരുപക്ഷെ
1: സോഫ്റ്റ്വെയർ
0: അത്യാവശ്യം
1: കേപ്പബിൾ ആയിട്ടുള്ള സെൻസർ ആണ്
0: വരുന്നത്. അപ്പൊ എന്തുണ്ടായാലും അത് അത് വരണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ മോപ്പോ പ്രത്യേകിച്ച് BBK എല്ലാ ഫോണുകളുടെ അകത്തും, വൺ പ്ലസ് തൊട്ടുള്ള എല്ലാ ഫോണുകളിലും അവർ പ്രത്യേകം ചിപ്പുകൾ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടൊരു ചിപ്പ്, ക്യാമറയുടെ മോഡുലേഷൻ അതായത് നമുക്ക് ഫോട്ടോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ചിപ്പ്, പിന്നെ AIക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ഒരു ചിപ്പ്. അപ്പൊ ഇത്രയും മൂന്ന് ചിപ്പുകൾ സെപ്പറേറ്റ് വരുന്നോളം അത്രത്തോളം പവർഫുൾ ആയിരിക്കും ഹാൻഡ്സെറ്റ്. അപ്പൊ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസ് അതായത് ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും റെൻഡർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ മൾട്ടിടാസ്കിംഗ് മാത്രമല്ല, ഇപ്പൊ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചിപ്പ് തന്നെ അത്യാവശ്യം നല്ല ചിപ്പാണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഹാർഡ് കോർ ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് AI ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ റേസിംഗും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എഡിറ്റിംഗും അവർ അത്ര അറ്റ്പാറായിരിക്കും, മാർക്കറ്റിൽ അറ്റ്പാറായിരിക്കും. അപ്പൊ 8K ഒരുപക്ഷെ വന്നിട്ടില്ലെങ്കിൽ പോലും അവർ പിന്നെ
1: സോഫ്റ്റ്വെയർ
0: എനേബിൾ ചെയ്യുമായിരിക്കാം. അതെ, ഇതാണ് എക്സ് നയൻ അൾട്രയെ കുറിച്ചുള്ള ഇത്. അപ്പം ഇത് April 21st ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ആകുന്നത്.
1: ഈ ഗ്ലോബൽ മാർക്കറ്റ് ലോഞ്ച് എന്ന് പറയുമ്പോൾ ആ ടൈമിൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ ചാൻസ്?
0: തീർച്ചയായിട്ടും. സാധാരണഗതിയിൽ ചൈനയിൽ ലോഞ്ചായി ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങുന്നതാണ്. കാരണം പ്രൊഡക്ഷൻ ഓപ്പോയുടെ കുറേയൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇത് എക്സ്ക്ലൂസീവ്ലി എനിക്ക് തോന്നുന്നു എക്സ് നയൻ അൾട്ര ചൈനയിൽ നിന്ന് വരുന്നതായിരിക്കാം. പക്ഷെ എങ്കിലും അവര് അതിന്റെ പിന്നെ പ്രൊഡക്ഷനെ കുറിച്ച് എങ്ങും പ്രതിപാദിച്ചിട്ടില്ല. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലും ഉടനെ 21st അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും.
1: എന്തായാലും പ്രൈസിങ്ങും ഒരു 1.5 lakh ആ രീതിയിൽ തന്നെ, പ്രോ തന്നെ ഏകദേശം 1,10,000
0: കണ്ടുണ്ടായിരുന്നു.
1: അപ്പൊ എന്തായാലും ഒരു 1.5 lakh ഒക്കെ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്താണ്, എന്തായാലും പ്രീ ബുക്കിംഗ് ഉടനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉടനെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അനുവേട്ട, നമ്മള് ഫൈൻഡ് എക്സ് നയൻ അൾട്രയുടെ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ നമുക്ക് ഒപ്പോടെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണിന്റെ ന്യൂസും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പോടെ F33 F33 Pro ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒപ്പോടെ സീരീസിൽ, കാരണം എനിക്ക്
0: ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട 30,000 രൂപയ്ക്കാണ്.
1: അതെ, എനിക്കൊന്ന് അതിന് താഴെ പിന്നെ വരുന്നത് K-series എന്ന് പറഞ്ഞ മോഡൽ. അപ്പോ ഈ F33 F33 Pro ഡീറ്റെയിൽസ് എന്തൊക്കെയായിരിക്കും?
0: വളരെ ചുരുക്കത്തിൽ പറയാം, അതിന്റെ സ്പെക് ഡീറ്റെയിൽസ് തന്നെ നമുക്ക് പറയാം. അപ്പൊ അത്

0: കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ഒരു
1: ഭയങ്കര
0: ധാരണ കിട്ടും. ബാറ്ററി വന്നിട്ട് 7000 mAh ആണ്
1: വിത്ത്
0: 5 ഇയർ ഡ്യൂറബിലിറ്റി. അതിൻ്റെ അകത്ത് അവർ സ്പെസിഫിക്കേഷൻ പറയുന്ന 1830 ചാർജിങ് സൈക്കിൾ വരെ അത് താങ്ങും എന്നുള്ളതാണ്. നോർമലി നമ്മളുടെ ലൈഫ് ടൈമിൽ നമ്മൾ അത്രയും ചാർജ് ചെയ്യാറില്ല എങ്കിൽ പോലും അപ്പോൾ ധൈര്യമായിട്ട് പറയുന്നത് അത്രയും ചാർജിങ് സൈക്കിൾസ് അത് നിലനിൽക്കും
1: എന്നുള്ളതാണ്.
0: പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് IP69K എന്ന് പറയുന്ന ഒരു പുതിയ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് പക്കയാണ്. പിന്നെ അൾട്രാ ലൈറ്റ് വെയിറ്റ് ആണ്.
1: ഈ F സീരീസ് ഫോണുകളാണ് എപ്പോഴും അവർ ഈ മിലിറ്ററി ഗ്രേഡ് എന്ന് പറഞ്ഞ എപ്പോഴും. ഇതിനു മുന്നേ എനിക്ക് ഓർമ്മയുണ്ട് F23 അങ്ങനെ ഒരു മോഡൽ അങ്ങോട്ട് ഇറങ്ങിയ ടൈമിൽ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴിവാക്കാം. ഞാൻ ആക്ച്വലി ചെയ്ത് നോക്കിയിട്ടുണ്ട്, ചെയ്ത് നോക്കിയിട്ടുണ്ട്, തറയിലിട്ട് എറിഞ്ഞ് നോക്കിയിട്ടുണ്ട്.
0: പക്ഷേ
1: ഡ്യൂറബിൾ ആണ് കേട്ടോ, കാരണം വാഷിംഗ് മെഷീനിലിട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നില്ല. ഞാൻ 3-4 തവണ എറിഞ്ഞിട്ട് നോക്കി എന്നിട്ട് പ്രശ്നം വന്നില്ല. ഇനി സ്കൈസെല്ലിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നത്.
0: പിന്നെ ഡിസൈൻ വന്നിട്ട് അൾട്രാ ലൈറ്റ് വെയിറ്റ്, മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസ്, പിന്നെ പ്രീമിയം സ്ലിം ഡിസൈൻ ആണ്. ഡിസ്പ്ലേ വന്നിട്ട് അമോലഡ് ആണ്, 120Hz ഡിസ്പ്ലേ ആണ്. പ്രോസസ്സർ മീഡിയ ടെക്കിന്റെ 6360 Max ആണ്. പക്ഷെ അത്യാവശ്യം നല്ല പ്രോസസ്സർ ആണ്, ഉള്ള മാർക്കറ്റിൽ ഉള്ളതിൽ അത്യാവശ്യം നല്ല പ്രോസസ്സറാണ്. 50MP റിയർ ക്യാമറ സിസ്റ്റം ആണ് ഉള്ളത്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് ആൻഡ്രോയിഡ് 16 കളർ OS 6 വേർഷൻ 16 ആണ് ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തിട്ടുള്ള. വേരിയൻസ് ഏതൊക്കെയാണ് നോക്കിയാൽ 6GB 128GB ഉണ്ട്, 8GB 128GB ഉണ്ട്, 8GB 256GB ഉണ്ട്. പിന്നെ ഇത് ഈ വേരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ശ്രോതാക്കളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ, അതായത് ഈ റാം ഷോർട്ടേജ് വരുന്നുണ്ട്, ചിപ്പിന്റെ ഷോർട്ടേജ് വരുന്നുണ്ട്, ഈ സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ ഡിമാൻഡിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷനും കൊണ്ട് പല ഫോൺ കമ്പനികളും ഇനി, നമ്മളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതാണ്, ഇനി അങ്ങോട്ടുള്ള ഇതിൽ അവരൊരു 15% വരെ വില കൂട്ടാൻ ചാൻസ്. അപ്പൊ ഈ ബേസ് എൻഡ് ഫോണുകൾക്കാണ് ഏറ്റവും കൂടുതൽ വില കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഈ പല വേരിയൻസ്, ഇപ്പൊ 8GB വേരിയന്റ് അവർ 6GB ആക്കി കുറയ്ക്കുക, ഫീച്ചേഴ്സ് കുറെയൊക്കെ ഇല്ലാതാക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ നമ്മളിത് പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രോതാക്കൾ മനസ്സിൽ വെക്കേണ്ടത് ഈ 6GB വേരിയന്റ് ഉണ്ട് ഇതിന്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വേരിയന്റ് അവർ നിലനിർത്തുമായിരിക്കും. പക്ഷെ പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതെന്തായാലും അവർ അനൗൺസ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ വേരിയൻസ് ഇതൊക്കെയാണ്: 6GB 128GB, 8GB 128GB, 8GB 256GB. ഇത്രയാണ് നമുക്ക് ഇതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്പോ F33 5G പ്രൈസിങ് അവർ കംപനി പറയുന്നത് 31,999 ആണ്, അതായത് 32,000. 6GB 128GB
1: സ്റ്റാർട്ടിംഗ്.
0: അതെ അതെ അതെ, ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 38,000 രൂപ വരെ 8GB 256GB. F33 പ്രോയിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 8GB 128GB 38,000 രൂപയും 8GB 256GB 41,000 രൂപയാണ്.
1: എന്റെ ഒരു അഭിപ്രായത്തിൽ തീരെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൈസിംഗ് ആണ്.
0: തീർച്ചയായിട്ടും ഇത് മീഡിയ സെഗ്മെന്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു ഫ്ലാഗ്ഷിപ്പിലേക്ക് പോവാണ്. അപ്പൊ അത് ഇതാണ് ഈ ഓപ്പോ F33 കുറിച്ചുള്ള സ്നാപ്ഷോട്ട്.
1: പിന്നെ എനിക്ക് തോന്നുന്നു ഈ സ്പെക്കും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഈ ഫോൺ ശരിക്കും ഒരു ഭയങ്കര റഫായിട്ടുള്ള, കെയർ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ, നമുക്ക് എങ്ങനെയും റഫായിട്ട് യൂസ് ചെയ്യാം. തറ വീണാലും കുഴപ്പമില്ല.
0: ഈ പെയിൻ പോയിന്റ് നമ്മൾ ശരിക്കും പിന്നെ F23 കേസ് പറഞ്ഞപ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്കൈസില് അവരുടെ സെയിൽസ് പേഴ്സൺസ് അവർ യൂസ് ചെയ്തോണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുള്ള മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഈ ഫോൺ ആയിരുന്നു അവർ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം കുട്ടികളെടുത്തായാലും പൊട്ടിച്ചാലും ഒന്നും സംഭവിക്കില്ല. അതേപോലെ തന്നെയാണ് ഈ ഫോണും F33 എന്നുള്ള ഫോണും. അപ്പം നമ്മളുടെ കേസിൽ, നമ്മളുടെ കേരളത്തില് ആവശ്യകത എന്ന് പറയുന്നത് ഏറ്റവും അതാണ്. പിന്നെ ഈ വർക്ക് ജോലി ചെയ്യുന്നവർ, ഇപ്പൊ ഈ കോൺക്രീറ്റ് പണി അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത്, പക്ഷേ അവർക്കൊക്കെ ഈ പ്രൈസ് പോയിന്റ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള അറിഞ്ഞുകൂടാ. പിന്നെ EMI സ്കീംസ് അവൈലബിൾ ആണ്, ബജാജ് ഫിനാൻസ് ഒക്കെ അത് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഐഫോൺ ഒക്കെ ഇനിയിപ്പോ അടുക്കാൻ പറ്റാത്ത വില, അതൊക്കെ പ്രീമിയം ലക്ഷറി ആയി മാറും, അൾട്രാ ലക്ഷറി.
1: അപ്പൊ എന്തായാലും ഒരു കാര്യം, ഒരു ക്യാമറ ഫീച്ചർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അങ്ങനെയുള്ള യൂസിന് വേണ്ടിയിട്ട് ഈ ഫോൺ അങ്ങനെ ഒരുപാട് ഓപ്റ്റ് ചെയ്യേണ്ടതാണ് എന്റെ ഓപ്ഷൻ.
0: തീർച്ചയായിട്ടും
1: നിങ്ങൾക്ക് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനും, ഈ പറഞ്ഞ പോലെ എപ്പോഴും കയ്യിൽ നിന്ന് താഴെ വരാൻ ചാൻസ് ഉള്ള അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ജോലിയിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട്
0: എടുക്കാൻ പറ്റുന്നതാണ്.
1: പക്ഷെ പ്രൈസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് മാത്രം നോക്കുക. പക്ഷെ പ്രൈസിന്റെ കാര്യം പറയുമ്പോഴും മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം, ഇനിയിപ്പോ നിങ്ങൾ ഏതൊരു ബ്രാൻഡിന്റെ ഫോൺ എടുത്താലും ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഫോണുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഴയ ഫോണുകൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരും.
0: അതെ അതെ അല്ലെ, അടുത്തൊരു 5 കൊല്ലത്തേക്ക് ഈ പ്രൈസ് തന്നെ ആയിരിക്കും.
1: അതെ,
0: 5 കൊല്ലത്തേക്കെങ്കിലും, അത് കഴിഞ്ഞിട്ട് എങ്ങനെ ആവുമെന്ന് നമുക്ക് അറിയില്ല. 5 കൊല്ലത്തേക്കെങ്കിലും ഈ പ്രൈസ് പോയിന്റിൽ തന്നെ ആയിരിക്കും ഫോണിന്റെ വിലകൾ നിൽക്കുക.
1: ശരി ശരി ശരി. അപ്പൊ അതാണ് നമുക്ക് ഫൈൻഡ് X9 അൾട്രയുടെ അപ്ഡേറ്റ്സും കിട്ടി, അപ്പോ F33 സീരീസിന്റെ അപ്ഡേറ്റ് കിട്ടി. അടുത്ത നമുക്ക് കിട്ടുന്നതാണ് സ്നാപ്ഡ്രാഗൺ 8 Lite Gen 6 ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇന്നിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ

0: കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വനുവേട്ട, നമുക്ക് ചിപ്സെറ്റിന്റെ ആണ് പുതിയ ന്യൂസ്. അതായത് സ്നാപ് ഡ്രാഗൺ 8 Lite Gen 6. അപ്പോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഇറങ്ങാൻ പോകുന്നത്. എന്താണ് അതിന്റെ ന്യൂസ്? ഏതൊക്കെ ഫോണുകളിലാണ് വരാൻ സാധ്യത ഉള്ളത്? എന്നത്തേക്കാണ് വരാൻ സാധ്യത?
3: അത് ശരിക്കും എപ്പോഴത്തേക്ക് ലോഞ്ച് ആവുന്നതിനെ കുറിച്ച് അറിയില്ല. എന്നാലും ലേറ്റർ ദിസ് ഇയർ ആണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ഇതും ഒരു പിന്നെ ടിപ്സ്റ്റർ ലീക്ക് വന്നതാണ്. ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്ലാറ്റ്ഫോം, അതായത് 8 2 സീരീസ് ആണ് വരുന്നത്. 8 Lite Gen Pro SoC. ഈ രണ്ട് ചിപ്സെറ്റുകളാണ് വരുന്നത്. ഈ രണ്ട് ചിപ്സെറ്റുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമായ 2 നാനോമീറ്റർ പ്രോസസ്സിലാണ്. TSMC 2 നാനോമീറ്റർ പ്രോസസ്സിലാണ്. ഈ 2 നാനോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രത്തോളം ട്രാൻസിസ്റ്റേഴ്സ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും, അത്രത്തോളം കേപ്പബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് അൾട്രാ കേപ്പബിൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റാണ് ഇപ്പം നിലവിലുള്ളതിൽ. എനിക്ക് തോന്നുന്നു ഐഫോണിൻ്റെ ചിപ്സെറ്റിനേക്കാൾ 17 18 18 വരാൻ പോകുന്ന 8നേക്കാളും അത്യാവശ്യം
2: അറിയാൻ സാധിക്കുന്ന 2 നാനോമീറ്റർ ആയിരിക്കും.
3: 2 നാനോമീറ്റർ അതിനേക്കാൾ പവർഫുൾ ആയിട്ടാണ് ഇവർ സ്നാപ് ഡ്രാഗൺ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇതിൻ്റെ ആർക്കിടെക്ചർ 2+3+3 ഓറിയോൺ CPU കോൺഫിഗറേഷൻ ആണ്. അതാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് 16 MB L2 ക്യാഷ് ഉണ്ട്. ഗ്രാഫിക് സൈഡിൽ ശരിക്കും അഡനോ 845 GPU ആണ്.
2: ഓക്കെ,
3: വിത്ത് 6 Slice ഡിസൈൻ ആണ് അത്. നമ്മൾ നോർമലി ഇപ്പൊ നമുക്ക് വന്നേക്കുന്ന പ്രോസസ്സർ എല്ലാം 4 നാനോമീറ്റർ ആണെങ്കിലും 4 സ്ലൈസുകളേ ഉള്ളൂ.
2: ഓക്കെ,
3: ഇത് 6 സ്ലൈസുകളുണ്ട്. 6 സ്ലൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 ഡിഫറെന്റ് ലെയേഴ്സിൽ നിന്നിട്ടാണ് ഇത് പ്രോസസ് ചെയ്യുന്ന ഗ്രാഫിക്സ്.
2: ഓക്കെ,
3: അത്രത്തോളം ഗ്രാഫിക്സ് കേപ്പബിലിറ്റി ഉള്ള ഒരു ചിപ്സെറ്റ് ആണത്. അത് മാത്രമല്ല, ഗ്രാഫിക്സിന് വേണ്ടി മാത്രം 12 MB ഗ്രാഫിക്സ് മെമ്മറിയും ഉണ്ട്, സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് മെമ്മറി ഉണ്ട്. പിന്നെ ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് 6 MB ഒരു ലെവൽ സിസ്റ്റം ലെവൽ ക്യാഷും ഉണ്ട്.
2: ഓക്കെ,
3: അപ്പൊ അത്രത്തോളം ഗ്രാഫിക്സ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം പിന്നെ പ്രോസസ്സറും കേപ്പബിൾ ആണ്. അതിന്റെ കൂടെ തന്നെ പ്രോസസ്സറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള L2 ക്യാഷും ഉണ്ട്, ഗ്രാഫിക്സ് മെമ്മറിയും ഉണ്ട്, പിന്നെ 6 MB ഒരു ലെവൽ ക്യാഷ് സിസ്റ്റം ലെവൽ ക്യാഷും ഉണ്ട്.
2: ഓക്കെ ഓക്കെ,
3: അപ്പൊ ഗ്രാഫിക്സ് എന്തായാലും അൾട്രാ അടിപൊളിയായിരിക്കും. ഈ ഇത് യൂസ് ചെയ്യുന്ന ഫോണുകളിൽ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സൂപ്പർ,
2: വീഡിയോ റെക്കോർഡിംഗും എഡിറ്റിംഗ് പോലുള്ള പരിപാടികളൊക്കെ ഭയങ്കര
3: സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും. അതാണ് ഈ ഇത് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അതേപോലെ തന്നെ LPDDR5X എലൈറ്റിലാണ്. ഇത് പിന്നെ എലൈറ്റിലല്ല, SoC-ക്കകത്താണ്. 5X സപ്പോർട്ട്, റാം സപ്പോർട്ട് ഉണ്ട്, US 5 സ്റ്റോറേജ് സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഇത് ശരിക്കും അപ്പർ മിഡ് റേഞ്ചും ഈ ചിപ്പ്, അതായത് SoC ചിപ്സെറ്റ് മെയിൻ സ്ട്രീം ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലായിരിക്കും. മെയിൻ സ്ട്രീമും മിഡ് സെഗ്മെന്റും മെയിൻ സ്ട്രീമും ആയിട്ടുള്ള ഫോണുകളിലായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പെർഫോമൻസ് പല, ഇതിപ്പം നമ്മൾ ടിപ്സ്റ്റർ പറയുന്ന അവരുടെ പല ഡിസൈൻ ഫേസസ് ആർക്കിടെക്ചർ കണ്ടിട്ട് ശരിക്കും ഈ മൾട്ടി AI ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട്, അവരുടെ പിന്നെ APU-ൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഓൺ ഇൻ ഫോണിൻ്റെ അകത്ത് തന്നെ, ഓഫ്ലൈനിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്തത് 8 Lite Gen Pro കുറിച്ച് പറയുമ്പോഴത്തേക്കും അഡനോ 850 GPU തന്നെയാണ്, പക്ഷേ 18 MB ഗ്രാഫിക്സ് മെമ്മറി ഉണ്ട്.
2: ശരി,
3: പിന്നെ LPDDR6 സപ്പോർട്ടുണ്ട്.
2: ഓക്കെ,
3: അതേപോലെ തന്നെ ഡൗൺ ഗ്രേഡ് ചെയ്തിട്ട് LPDDR5X സപ്പോർട്ട് ചെയ്യും വിത്ത് 8 MB LLC ക്യാഷ്.
2: അപ്പൊ
3: ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്പാണ് ഇത് വരാൻ പോകുന്നത്. സ്നാപ് ഡ്രാഗണിന്റെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇറക്കിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്പായിരിക്കും.
2: ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നപ്പോ നമ്മുടെ സാംസങ്ങിന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്തും ഈ പറയുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒപ്പോടെ പുതിയ ഫൈൻഡ് എക്സ് സീരീസിലും വിവോടെ ഒക്കെ പുതിയ എക്സ് സീരീസിൽ
3: വരാം. പിന്നെ ഗൂഗിളിന്റെ പുതിയ
2: പിക്സൽ
3: വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഇനി വരാൻ അനൗൺസ് ചെയ്യാൻ കിടക്കുന്നതേ. ഉള്ളൂ. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേറെ പല ഫോണുകളും ഇപ്പൊ ഐക്യു, അവരൊക്കെ ഫാസ്റ്റ് അഡോപ്റ്റേഴ്സാണ്. വൺ പ്ലസിന്റെ അത് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഫോണുകൾ നമുക്ക് ഈ ചിപ്സെറ്റുകൾ
2: തന്നെ പ്രതീക്ഷിക്കില്ല. ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്ന മെയിൻ സ്ട്രീം കമ്പനികളുടെ എല്ലാം ഫോണിനകത്ത്.
3: പക്ഷെ പ്രൈസിങ് അത്യാവശ്യം നല്ല പ്രൈസിങ് ആയിരിക്കും, കാരണം ഇപ്പൊ വില കൂടി നിൽക്കുന്നത് കാരണം. പിന്നെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വില ഉണ്ടാവും.
2: അതെ, അപ്പോൾ അത്രയാണ് നമുക്ക് പുതിയ സ്നാപ് ഡ്രാഗൺ ചിപ്സെറ്റിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഏതൊക്കെ ഫോണിലാണ് യൂസ് ചെയ്യേണ്ടത്, യൂസ് ചെയ്യാൻ സാധ്യത ഉള്ളതെന്നുള്ള നമ്മൾ ഏകദേശം ഒരു ധാരണയാണ്. അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് നമുക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനിയുള്ളത് നമ്മുടെ ഇന്നത്തെ ഏറ്റവും ലാസ്റ്റ് ഹാർഡ്വെയർ അപ്ഡേറ്റ് ആണ്. അതായത് മോട്ടറോളയുടെ പുതിയ റേസർ ഫോൾഡ് വരുന്നു അല്ലേ. അതായത് മോട്ടറോളയുടെ അവരുടെ ഒരു ഒരു ഐക്കോണിക് ഫോണാണ് റേസർ ഫോൺ, അതിന്റെ ഫോൾഡ് വേർഷൻ ഇറങ്ങുവാണ്. അപ്പോൾ എന്താണ് അതിന്റെ ന്യൂസും കാര്യങ്ങളും?
3: അതെ, തീർച്ചയായിട്ടും അത് ശരിക്കും ലോഞ്ച് ആയി കഴിഞ്ഞു. അപ്പൊ അവര് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ 2 weeks അകത്ത് ലോഞ്ച് ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഇതിന്റെ ഒരു സ്നാപ്ഷോട്ട് ഞാൻ പറയാം. ഇത് ഫോൾഡബിൾ LTPU ആണ്, രണ്ട് സൈഡിൽ നമുക്ക് ഡിസ്പ്ലേസ് ഉണ്ട്. പിന്നെ ഡോൾബി വിഷൻ ആണ്, 120Hz ഡിസ്പ്ലേ ആണ്. HDR 10+ ആണ്, 6200 nits ആണ്. സൈസ് വന്നിട്ട് 8.1 inches ആണ്. റെസൊല്യൂഷൻ 2232x2 അതായത് ഒരു ഒരു ചെറിയ ടാബിന്റെ, ഒരു മിനി ടാബിന്റെ അത്രയും ഫോം ഫാക്ടർ ഉള്ളതാണ്. പിന്നെ അകത്തെ കവർ ഡിസ്പ്ലേക്കകത്ത് പിന്നെ 165 ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേക്കകത്ത് 165Hz ഡിസ്പ്ലേ ആണ് LTPU.
2: റിഫ്രഷ്
3: റേറ്റ് വന്നിട്ട് അതും ഡോൾബി വിഷൻ ആണ്. OS Android 16 തന്നെയാണ്. അവർ മോട്ടറോളയുടെ OS അറിയാമല്ലോ, അൺഅഡൾട്ടേഡ് ആയിട്ടുള്ളൊരു OS ആണ്. പിന്നെ സ്നാപ് ഡ്രാഗൺ 8 Gen 5 ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്റേണൽ മെമ്മറി എന്ന് പറയുന്നത്, സ്റ്റോറേജ് എന്ന് പറയുന്നത് 256GB 12GB റാം, 512GB 16GB റാം, 1TB 16GB റാം, ഇതാണ് അവരുടെ വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ സ്പീഡ്, മെമ്മറിയുടെ സ്പീഡ് വന്നിട്ട് UFS 4.1 ആണ്. ക്യാമറയിലേക്ക് വരുമ്പം 50MP 3 ക്യാമറാസ് ആണ് ഉള്ളത്. മൾട്ടി ഡാ, ഒന്ന് വൈഡ് ആംഗിൾ, ഒന്ന് പെരിസ്കോപ്പ്, ഒന്ന് അൾട്രാ വൈഡ്.
2: ഓക്കെ.
3: വീഡിയോ നമുക്ക് 8K ഷൂട്ട് ചെയ്യാൻ പറ്റും, ഡോൾബി വിഷനിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും.
2: ശരി.
3: ഫ്രണ്ടിലത്തെ സെൽഫി ക്യാമറ 20MP ആണ്. അതിൻ്റെ HDR നമുക്ക് ഫ്രണ്ടിൽ, അതായത് കവർ ഡിസ്പ്ലേക്കകത്തൊരു ക്യാമറയുണ്ട്, അകത്ത്
2: ഒരു ക്യാമറ.
3: അതെ അതെ. അപ്പൊ അത് കവർ ക്യാമറ എന്ന് പറയുന്നത് 32MP അകത്തെ ക്യാമറ 20MP ആണ്. ഇത് രണ്ടിൽ നമുക്ക് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും.
2: ശരി.
3: പിന്നെ ബാക്കി എല്ലാം നോർമൽ കേസ് ഉള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. USB ടൈപ്പ് സി ഉണ്ട്, ഗ്ലോണാസ്, ഗലീലിയോ, BDS, നാവിഗേഷൻ, നാവൽസി എന്ന് പറയുന്ന സാധനം, GPS എല്ലാം ഉണ്ട്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000mAh ബാറ്ററി ആണ്.
2: ഓക്കെ.
3: 80W വയർഡും 50W വയർലെസ് ചാർജിങ്ങും ഉള്ളത്, 5W റിവേഴ്സ് വയർലെസ്സും ഉണ്ട്.
2: ശരി.
3: പിന്നെ കളറ് രണ്ട് കളേഴ്സ് ആണ്, ഒന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലൂവും ലിലി വൈറ്റും. ഇത്രയാണ് ഇതിന്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത്.
2: ഈ എന്റെ എനിക്ക് എന്റെ ഡൗട്ട് ആണ് ബേട്ടാ, ഞാൻ കുറച്ചുനാൾ മുന്നേ വരെ വിചാരിച്ചത് മോട്ടോറോളയ്ക്കകത്ത് വരുന്ന സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെന്നുള്ളതാണ്. പക്ഷേ റീസെന്റ് ആണ് ആക്ച്വലി ഞാൻ അറിഞ്ഞിരുന്നത് ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്.
3: അവരുടെ കസ്റ്റമൈസ്, പക്ഷേ
2: ചേഞ്ചസ് ഇല്ല,
3: ചേഞ്ചസ് വരുത്തിയിട്ടില്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡ് അതുപോലെ തന്നെ. പിന്നെ മോട്ടോറോളയുടെ രണ്ടു മൂന്ന് പേറ്റന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്നെ
2: വരുന്നുണ്ട്. കാരണം എനിക്ക് ഒരു കാലഘട്ടം വരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്, പിന്നെ എപ്പോഴും അത് മറി. ആക്ച്വലി ഞാൻ അത് അത്രയ്ക്കും കൂടെ അപ്ഡേറ്റ് ആയിട്ടില്ല. റീസെന്റ് അവരുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞ മോഡൽ ഇറങ്ങിയിരുന്നല്ലോ, അത് യൂസ് ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ ആക്ച്വലി.
3: അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ വില നമുക്ക് വില ഭാഗം എന്തായാലും 1 lakh rupees 1.5 lakh rupees
2: മുകളിലായിരുന്നു,
3: ഫോൾഡബിൾ ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഹിഞ്ച് ഈ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ
2: 3D printed
3: ആണ്. അപ്പോൾ അതുകൊണ്ട് ഡ്യൂറബിൾ ആണ്, ക്രീസ് വളരെ
2: കുറവായിരിക്കും.
3: ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാലും നമുക്ക് കയ്യിൽ കിട്ടുന്നവരെ നമുക്ക് ഇത് കാത്തിരിക്കാം. പക്ഷേ മോട്ടോറോളയുടെ നമ്മൾ തള്ളിക്കളയുന്ന, അതായത് അധികം ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഫോണാണ് മോട്ടോറോള. പക്ഷേ അവരുടെ ഫോൾഡ് വരുന്നു എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള നമുക്ക്
2: ഡിസൈനൊക്കെ ശരിക്കും ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് പലപ്പോഴും.
3: അതെ, സിഗ്നേച്ചർ ഒക്കെ നല്ല
2: ഡിസൈൻ ആയിരുന്നു. പക്ഷേ ഫോൺ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം തന്നെ കുറച്ച് ഹാങ്ങും കാര്യങ്ങളും.
3: അത് സ്നാപ് ഡ്രാഗൺ 7 അല്ലേ?
2: 8 ആണ്, 8 Gen ആണ്. പക്ഷെ അതാണ് ഞാൻ അല്ലെ, അത്രയും ഹൈ എൻഡ് സ്പെക് ഉള്ള ഒരു ഫോണാണ്. പക്ഷെ എന്റെ പെർഫോമൻസ് ഭയങ്കര വീക്ക് ആയിട്ട്
3: ഫീൽ.
2: എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോ എന്റെ ഫോളോവേഴ്സ് കുറെ പേരൊക്കെ പറയുന്നുണ്ട് അവർ യൂസ് ചെയ്യുന്ന ഫോണിന് വലിയ കുഴപ്പമില്ല, എന്നാൽ ചിലര് ഈ പറഞ്ഞാൽ അവരുടെ ഫോണുകൾക്ക് പ്രശ്നമുണ്ട്. എനിക്കൊന്ന് ഒരു മിക്സഡ് അഭിപ്രായമാണ് ആ ഫോണ്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ഹാർഡ്വെയർ ന്യൂസ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്നത്. അതിനകത്ത് മെയിനായിട്ട് ആദ്യം വരുന്ന സംഭവം എന്ന് വെച്ചാൽ, നത്തിങ് അവരുടെ ഒരു പ്രൊപ്രൈറ്ററി ഫയൽ ഷെയറിംഗ് ആപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇന്നിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നത്തിങ് അവരുടെ പുതിയ ഒരു പ്രൊപ്രൈറ്ററി ആപ്ലിക്കേഷനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ അടുത്ത് കണ്ടായിരുന്നു, നമുക്കിപ്പോ ആപ്പിളിൽ നിന്ന്, അതായത് iOSൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് ഫയൽ ഷെയർ ചെയ്യാനുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അതുപോലെ ഇപ്പോൾ നത്തിങ് ഫയൽ ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് അനുപാട്? അത് നമുക്ക് ആൻഡ്രോയിഡിൽ മാത്രമാണോ അതോ ഗ്ലോബലി എല്ലാ ഡിവൈസിലേക്ക് ഫയൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്?
3: അല്ല, അത് ശരിക്കും ഇപ്പൊ നത്തിങ്ങിന്റെ ഫോണുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു പക്ഷേ ആൻഡ്രോയിഡിൽ എല്ലാ ഡിവൈസിനകത്തും പറ്റത്തക്ക രീതിയിലായിരിക്കും അവർ ഇനി ഇപ്പം ഡിസൈൻ ചെയ്യുന്നതെന്ന് കാൽപേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഇനിഷ്യലി ലോഞ്ച് ചെയ്തേക്കുന്നത് നത്തിങ് ഫോൺസിന് വേണ്ടിയിട്ടാണ്.
2: ഓക്കെ,
3: അവരുടെ പ്രൊപ്രൈറ്ററി ആപ്പായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും എയർ ഡ്രോപ്പിന്റെ അതേ ഫീച്ചർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
2: ഓക്കെ,
3: ഇത് ഒരു കോമ്പിനേഷൻ ആണ്. അതായത് നമ്മുടെ ഫോണുകളിൽ ഒരു ആപ്പായിട്ടും ഡെസ്ക്ടോപ്പിലേക്ക് വരുമ്പം അതൊരു ബ്രൗസർ എക്സ്റ്റൻഷൻ ആയിട്ടും.
2: പക്ഷേ
3: ഏത് ബ്രൗസറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ബ്രൗസറിലും ഇല്ല, ക്രോമിയം ബ്രൗസേഴ്സ് മാത്രം, അതായത് ക്രോം പോലുള്ള ബ്രൗസർ, ക്രോം ഉണ്ട്, ക്രോമിയം യൂസ് ചെയ്യുന്ന, ക്രോമിയം എഞ്ചിൻ യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സ് ഉണ്ട്. അതായത് സഫാരി, പിന്നെ മാക്കിലാണെങ്കിൽ സഫാരി, മോസില ഫയർഫോക്സ്, ഒപ്പെറ, ഇങ്ങനത്തെ പിന്നെ ബ്രൗസേഴ്സിൽ നമുക്ക് എക്സ്റ്റൻഷൻ ആയിട്ട് കിട്ടും.
2: എനിക്ക് തോന്നുന്നു ഇതാണ് മെയിൻ സ്ട്രീം ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്.
3: യൂസ് ചെയ്യുന്നത് ഇപ്പൊ എഡ്ജ് ആരൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ക്രോമിയം എഞ്ചിൻ യൂസ് ചെയ്യുന്ന എല്ലാ ബ്രൗസേഴ്സിൻ്റെ അത് നമുക്ക് ഇത് അവരുടെ വെബ് സ്റ്റോറിയിൽ പോയി, അവരവരുടെ വെബ് സ്റ്റോറിൽ പോയിട്ട് നമുക്കിതൊരു ആപ്ലിക്കേഷൻ, അതായത് ആപ്പായിട്ട് നമുക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും.
2: ഓക്കെ,
3: ബ്രൗസർ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബ്രൗസർ എക്സ്റ്റൻഷൻ ആയിട്ട് ആഡ് ചെയ്യും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫോണിൽ, നത്തിങ് ഫോണിൽ നമ്മളിപ്പം വാർപ്പ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, നമുക്ക് ഫോണിൻ്റെ അകത്തുള്ള ഫയൽസ് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഷെയർ ചെയ്യണം. അപ്പം നമ്മുടെ ഡെസ്ക്ടോപ്പ് ഏതാണോ അതിൽ ബ്രൗസർ എടുക്കുക, ആ ബ്രൗസറിൻ്റെ അകത്ത് നമ്മൾ ഈ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ബ്രൗസറിൻ്റെ പേര് കാണിക്കും.
2: ഓക്കെ,
3: ഡിവൈസിൻ്റെ പേര് കാണിക്കും.
2: ശരി,
3: അപ്പം അവിടെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫയൽ ഹാസ് ബീൻ സെൻഡ് എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡെസ്ക്ടോപ്പിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഔട്ട് വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.
2: ശരി ശരി ശരി,
3: ഇത് യൂസ് ചെയ്യാം. ഇതിന് നമുക്ക് ജിമെയിൽ അക്കൗണ്ട് വേണം, കാരണം നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ആണ് ഇവർ ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്നത്.
2: ഓ ശരി ശരി,
3: ഗൂഗിൾ ഡ്രൈവിൽ പാസീവ് ആയിട്ട് ഗൂഗിൾ ഡ്രൈവ് വഴിയാണ് അവർ സെൻഡ് ചെയ്യുന്നത്, ആ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്.
2: മനസ്സിലായി മനസ്സിലായി.
3: അപ്പം നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് ടൈ അപ്പ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഡ്രൈവിലായിരിക്കും ഇത് വന്ന് സേവ് ആവുന്നത്.
2: സേവ് ആവുന്നത്. ഓക്കെ,
3: പക്ഷേ അവർ പറയുന്നുണ്ട് ഇവർ നത്തിങ്ങിൻ്റെ സെർവേഴ്സിലോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിലോ ഒന്നും നമ്മുടെ ഫയൽ സേവ് ആവില്ല, ആ ഗൂഗിൾ ഡ്രൈവ് വഴി തന്നെ ആയിരിക്കും ഇത് പോകുന്നത്, ആ ഡിവൈസുകളിൽ മാത്രമേ ഇത് സേവ് ആവൂ.
2: സേവ് ആവുന്നുള്ളൂ. ഓക്കെ,
3: ആ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്.
2: ശരി ശരി,
3: ഇതാണ് വാർപ്പ് ആപ്പ് എന്ന് പറയുന്നത്. ഇത് ഇപ്പൊ തൽക്കാലം പിന്നെ നത്തിങ്ങിന്റെ ഫോണുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നതെങ്കിലും ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് ഉടനെ വരുന്നുണ്ട്.
2: ലോഞ്ച് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് അതോ?
3: ഇപ്പൊ നത്തിങ്ങിന്റെ ഫോണുകളിലേക്ക് ലോഞ്ച് ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഫോണുകളിലേക്ക് അവർ പയ്യെ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്ന അനുസരിച്ചിട്ട് അവർ ആഡ് ചെയ്യും. എല്ലാ ഫോണുകളിലും യൂസ് ചെയ്യത്തക്ക രീതി.
2: പൊതുവേ നത്തിങ്ങിന്റെ OS എന്ന് പറയുന്നത് ആക്ച്വലി നല്ല റിഫൈൻഡ് ആയിട്ടുള്ള OS ആണ്. സ്മൂത്ത് ആയിട്ട്
3: നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, ആ സ്പെക് ഭയങ്കര താഴെയാണെങ്കിൽ പോലും അതിന്റെ അകത്ത് വളരെ ഒപ്റ്റിമൈസ്.
2: റീസെന്റ് ഇറങ്ങിയ 4A ഒക്കെ സ്പെക് ഭയങ്കര മോശമാണ്, എന്നാൽ പോലും OS ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ്. എനിക്കൊന്നും iOSന്റെ കാര്യം പറഞ്ഞാൽ അത്ര റിഫൈൻഡ് ആണ്.
3: അത് മാത്രമല്ല, സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ബാക്കി എന്റെ OS അപ്ഡേറ്റ്സും അവർ കൃത്യമായിട്ട് പഴയ ഫോണുകൾ ഉൾപ്പെടെ
2: ചെയ്യും. അത് മാത്രമല്ല, അവരുടെ ലോ എൻഡ് ഫോണിൽ പോകണം ബ്ലോട്ടേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ്.
3: അതെ അതെ.
2: അപ്പോൾ അതാണ് നത്തിങ്ങിന്റെ ഫയൽ ഷെയറിംഗ് ആപ്പിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അടുത്ത വരുന്ന ഒരു സോഫ്റ്റ്വെയറിനകത്തുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ആപ്പിനകത്തുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാം അടിമുടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്ലസിന്റെ കാര്യം പറഞ്ഞു. അതിനി ഒരു വലിയ താമസമില്ലാതെ അത് മൊത്തത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുതുക്കി അവർ ഫേസ്ബുക്കിലേക്കും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്, ഇനി മുതൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. പണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ അങ്ങനെ എനിക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ശ്രമിച്ചിട്ടില്ല, അറിഞ്ഞുകൂടാ. ഇപ്പൊ ഈ അപ്ഡേറ്റ് വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ ഇടുന്ന കമന്റ് നമുക്ക് ഇനി എന്തെങ്കിലും കാരണവശാൽ ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും.
3: അതെ അതെ.
2: അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്?
3: തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് തവണ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമ്മളിപ്പോ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കമന്റിന്റെ അത് ടിപ്പോസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യമായിരിക്കത്തില്ല ചിലപ്പോൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത്. അപ്പൊ അത് പക്ഷേ നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അത് വായിക്കുന്നത്. അപ്പൊ എഡിറ്റ് ചെയ്യാൻ നോക്കിയാൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇൻസ്റ്റാഗ്രാം അത് യൂസേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് തന്നെ അവർ മാറ്റങ്ങൾ വരുത്തതാണ്. അപ്പൊ ഇപ്പം പുതിയ അപ്ഡേറ്റ്, ഇൻസ്റ്റാഗ്രാമിന്റെ പുതിയ അപ്ഡേറ്റ്സിന്റെ അകത്ത് പുതിയ അപ്ഡേറ്റ് വന്നതിന്റെ അകത്ത് നമുക്ക് കമന്റുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും,
2: അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും.
3: അത് പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ കമന്റ് ഇട്ട് 15 മിനിറ്റ് അകത്തേ നമുക്ക് അത് ചെയ്യാൻ പറ്റും.
2: ഓ ശരി,
3: ആ 15 മിനിറ്റ്സിന്റെ വിൻഡോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, നമ്മൾ കമന്റ് ഇട്ട് വായിച്ച് നോക്കി അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോന്ന് ഉറപ്പാക്കിയതിന് ശേഷം അത് എഡിറ്റ് ചെയ്യാൻ ക്ലിക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ വരും. ആ എഡിറ്റ് ഓപ്ഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് കമന്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും,
2: എഡിറ്റ് ചെയ്യാം.
3: അത് പക്ഷേ വലിയ ഒരുപാട് പേർക്ക് ഭയങ്കരമായ
2: പിന്നെ സത്യമാണ്
3: സാധ്യതകൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ പല കമന്റ്സും വായിക്കും, അതിനകത്തുള്ള എറേഴ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും.
2: മാത്രമല്ല എല്ലാവരും ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കുന്നത്. ചിലപ്പോൾ തെറ്റുകൾ വരാം,
3: ചിലപ്പോൾ നമ്മൾ ഒരു സ്മൈലിക്ക് പകരം മറ്റൊരു സ്മൈലി ആയിരിക്കും അവിടെ ഇടുന്നത്.
2: അപ്പോഴത്തേക്കാണ് ആ സെന്റൻസിന്റെ
3: മീനിങ് തന്നെ മാറിപ്പോകും. അപ്പൊ അത് അത് അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഉപയോഗപ്രദമായ ഒരു സംഭവമാണ് അത്.
2: ശരി ശരി.
3: അപ്പൊ ഇത് തീർച്ചയായിട്ടും പുതിയ ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ഫോണുകളിലെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാം, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. വെബ് ആപ്പിന്റെ അത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. അപ്പൊ അത് നമ്മൾ വെബ് വഴിയാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിൽ പലരും നമ്മൾ വെബ് യൂസ് ഞാനിപ്പം ഞാൻ പല കാര്യങ്ങളും വെബ് വഴിയായി യൂസ്

0: ആയിരുന്നു. അപ്പൊ അതിൽ ഓൾറെഡി നമുക്ക് കമന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും.
1: ശരി ശരി ശരി,
0: അപ്പൊ അത് ശ്രദ്ധിക്കാം.
1: ഓക്കെ, അപ്പോ അതോടുകൂടി നമ്മൾ ഈ ആഴ്ചത്തെ ടെക് ബൈറ്റ്സിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കുറച്ച് ഹാർഡ്വെയറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു, കുറച്ച് വളരെ കുറച്ച് സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയൊക്കെ നമുക്ക് അപ്ഡേറ്റ്സ് വരുന്നുള്ളൂ, വലിയ ന്യൂസുകൾ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല, അല്ലെങ്കിൽ അത്ര വലിയ ഇന്നോവേഷൻസ് ആയിട്ട് വരുന്നില്ല. എല്ലാം AI ആയിട്ടൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാരണം ഇത്രയൊക്കെയാണ് അപ്ഡേറ്റ്സ് നമുക്ക് നിലവിൽ കിട്ടുന്നത്. അതുപോലെ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വിഷയങ്ങളെ പറ്റി അറിയുകയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അറിയിക്കുക. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 8848585. ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യണോ? ഞാൻ അഖിൽ അനുവേട്ട,
0: സൈനിങ് ഓഫ്.
1: സൈനിങ് ഓഫ്. ബൈ ബൈ.

ആവട്ടെ ചാവട്ടെ എന്തേലും ആവട്ടെ, ചാടി കളിക്കുമ്പോ കൂടത്തി പാടട്ടെ, ചുമ്മാ നീ തള്ളല്ലേ കള്ളം പറയല്ലേ, കപട നാടകത്തിന് എന്നെ നീ കൂട്ടല്ലേ. ആവട്ടെ ചാവട്ടെ എന്തേലും ആവട്ടെ, ചാടി കളിക്കുമ്പോ കൂടത്തി പാടട്ടെ.

കെട്ടി ചൂട് നാവ് കൂട്ടി പുക ബന്ധു പൊങ്ങിയാക്കേറ്റം കേറിയത് തട്ടി കൂട്ടി ഒരു കൂട് കെട്ടി പിന്നെ കാവലായി ഞാൻ വേട്ടയാടി പണ്ട് കോലം കെട്ടി ചൂട് നാവ് കൂട്ടി പുക ബന്ധു പൊങ്ങിയാക്കേറ്റം കേറിയത് തട്ടി കൂട്ടി ഒരു കൂട് കെട്ടി പിന്നെ കാവലായി ഞാൻ കൂട്ടിലെ കിളികൾ പറക്കണം കൂട്ടിനെ വരുന്നവർ ഓർക്കണം മറക്കണം മരിപ്പിന് മരുന്നില്ലെന്നറിയണം മുട്ടുപിന്നെ പറയണം ഞാനൊരു ഭയങ്കര

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: സൗഹൃദങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു ബാക്ക് ടു സ്കൂൾ. കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

പുറത്ത് നല്ല മഴയാണല്ലേ. ഈ നേരത്തില് മനോഹരമായ സംഗീതവുമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് ബീറ്റ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും മഴത്തുള്ളികൾ ഭൂമിയോട് കഥ പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നിങ്ങളോട് ഈ ഒരു സായാഹ്നത്തിൽ, ഈ ഒരു മനോഹാരിതയിൽ ഒരുപാട് കഥകളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള സംഗീതവുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നു മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ലൈവ് ജേണിയിൽ. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, നമുക്ക് കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകളുമായിട്ട് ഇങ്ങനെ യാത്ര കുറച്ച് നേരത്തേക്ക് തുടരാം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8848557875. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുന്നു അല്ലേ. അപ്പം നല്ല തകൃതിയായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. നല്ല ഇടിയും മഴയൊക്കെ ആയിരിക്കുന്ന ഒരു ടൈം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ മഴ വളരെ ശക്തമായിട്ട് മഴ പെയ്യാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക, അതുപോലെ തന്നെ ആ മഴയെ നമ്മൾ ആസ്വദിക്കുക തന്നെ ചെയ്യുക എന്നുകൂടി നിങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഈ നേരത്തിൽ ഈ ഒരു മഴ പെയ്യുന്ന ടൈമിൽ നല്ല ചൂടുള്ളൊരു കോഫി അല്ലെങ്കിൽ ഒരു ചായ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ടിരിക്കാനും അല്ലെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ ഇരിക്കുന്ന ആളുകളായിട്ട് സംസാരിച്ച് ആ മഴയൊക്കെ ഇങ്ങനെ രസിച്ച് അങ്ങനെയൊക്കെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അല്ലേ. അപ്പോൾ അതിനോടൊപ്പം നല്ല നല്ല ആൽബം സോങ്സുമായിട്ട് തന്നെ നമുക്ക് കടന്നു പോകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. ആദ്യം നമ്മൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉമയനെല്ലൂരിൽ നിന്ന് രേവതിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് ആതിര, മഴക്കാലത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ മഴക്കാലം ആസ്വദിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പുറത്ത് ചെറിയൊരു മഴയുണ്ട് ഇപ്പോൾ. എന്താ പറയുക, മഴ ഇങ്ങനെ ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഒരു മഴപ്പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉമയനെല്ലൂരിൽ നിന്ന് രേവതിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ നല്ല ശക്തമായിട്ട് പലയിടങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നേരത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ രേവതി ചേച്ചി ഒരു മഴപ്പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളെല്ലാവരും മെസ്സേജ് അയച്ചോളൂ. നമുക്ക് കുറച്ച് വർത്തമാനങ്ങളും നല്ല നല്ല ആൽബം സോങ്സിലൂടെയും ഈ ഒരു നേരം കടന്നു പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ മഴപ്പാട്ട് കേട്ടാലോ. രേവതി ചേച്ചി ഒരു മഴപ്പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രാഹുൽ രാജിൻ്റെ സംഗീത സംവിധാനത്തിലെത്തിയ നല്ലൊരു ഇന്നത്തെ താരം എന്ന ആൽബത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മളിങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് മ്യൂസിക് ബീറ്റ്സിൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അയച്ചോളൂ, മെസ്സേജ് അയക്കുന്ന വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമ്മളിങ്ങനെ ആൽബം സോങ്സിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. നല്ല നല്ല ആൽബം സോങ്സ് ആണ് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ മെസ്സേജസൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ വായിച്ചിട്ട് മെസ്സേജ് വായിച്ചതിന് ശേഷം പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ എന്തായാലും മഴക്കാലത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മുടെ രേവതി ചേച്ചി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ രേവതി ചേച്ചിക്കും എല്ലാവർക്കും വേണ്ടി, ഇപ്പോൾ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ ഒരു സ്പെഷ്യൽ സോങ് നമ്മളിപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് കീർത്തനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ആദ്ര ചേച്ചി, എനിക്കൊരു തമിഴ് ആൽബം സോങ് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക് ബീറ്റ്സിൻ്റെ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്, ഒരു ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. നമുക്ക് തമിഴ് സോങ് എന്നല്ലേ പറഞ്ഞു, അപ്പോൾ തീർച്ചയായും തമിഴ് സോങ്സിൽ ഏറ്റവും കൂടുതലൊരു കുറച്ച് നാളുകളായിട്ടൊരു സെൻസേഷണൽ സിംഗർ എന്ന രീതിയിൽ അറിയപ്പെടുന്ന സുബ്ബലാഷിനിയുടെ ഒരു പാട്ട് കേട്ടാലോ. സുബ്ബലാഷിനി എന്ന് പറയുന്നത് ഏത് പാട്ട് പാടിക്കഴിഞ്ഞാലും അത് ഹിറ്റാണ്, അത് വൈറൽ ഹിറ്റാണ്. തുടക്ക കാലഘട്ടത്തിൽ സുബ്ബലാഷിനി ഒരു ഇൻസ്റ്റഗ്രാമിലൂടെ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടി സ്വന്തമായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തൊക്കെ ഇട്ടൊരു ഗേളാണ്. അതിനുശേഷമാണ് ഈ ഒരു ഫീൽഡിൽ ഹിറ്റാവുകയും പിന്നീട് ഒരുപാട് സിനിമകൾ ചെയ്യുകയും ഈ സിനിമകൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു സെൻസേഷണൽ സിംഗറായി, ഒരു മ്യൂസിക് ഡയറക്ടറായി, ഒരു നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗായികയാണ്. അതുപോലെ തന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് സുബ്ബലാഷിനി. അപ്പോൾ സുബ്ബലാഷിനിയുടെ ഒരു അറേഞ്ച്മെൻറ്റിൽ, കമ്പോസ്, ഒരു മ്യൂസിക് ഡിറക്ഷനിൽ എത്തിയിട്ടുള്ള ഒരു സൂപ്പർ സോങ് ആണ് കാത്താടി എന്ന സോങ്. അത് ഫസ്റ്റ് ഒരു സോങ് ആണ് സുബ്ബലാഷിനിയുടേത്. ആ ഒരു പാട്ട് തന്നെ ആവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവിന് വേണ്ടിയിട്ടും, ഈ മഴ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വീണ്ടും തിരികെ വരാം റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സിലേക്ക്. അങ്ങനെ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു. സുബലാഷിനിയുടെ ഒരു സൂപ്പർ സോങ് ആയിരുന്നു കാത്താടി എന്ന ഒരു സോങ് ആണ് കേട്ടത്, ആൽബം സോങ് ആണ്. അപ്പോൾ ആ ഒരു സോങ് കേട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് തീർച്ചയായും മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളും മഴ വിശേഷങ്ങളും അതുപോലെ വൈകുന്നേരത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. നെൽസൺ സെബാസ്റ്റ്യൻ, നെൽസൺ ചേട്ടൻ അയക്കുന്നു, ഹായ് ഗുഡ് ഈവനിങ്, ഇഷ്ടം എനിക്കിഷ്ടം എന്ന സോങ് ആ ഒരു പാട്ട് വെച്ച് തരുമോ, ശങ്കർ മഹാദേവൻ പാടിയ പാട്ട് വെച്ച് തരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആൽബം സോങ്സിൽ നമുക്ക് എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ഈ ഒരു മനോഹരമായ ഗാനം. അപ്പോൾ അതിൽ നമ്മുടെ ലെനയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ബ്ലൂ കളർ സാരിയൊക്കെ കൊടുത്ത് നല്ല രസമായിട്ട് ഇങ്ങനെ ഒരു ഭംഗിയുള്ളൊരു ഫ്രെയിംസാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായൊരു ഗാനമാണ് അത്. പാടിയിരിക്കുന്നത് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശങ്കർ മഹാദേവനാണ്. സംഗീതം തേജ് മെർവിൻ, വരികൾ മൻസൂർ അഹമ്മദാണ് വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആൽബം സോങ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ആ ഒരു ഓഡിയോ ലേബൽ തന്നെയാണ്. വളരെ പ്രിയങ്കരമായി മാറിയിരിക്കുന്ന വരികളാണ്, അതുപോലെ തന്നെ സംഗീതമാണ്. ഇപ്പോഴും നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ഭംഗി ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ തീർച്ചയായും നമ്മുടെ നെൽസൺ ചേട്ടന് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആൽബം സോങ്സ് സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ആ അതിമനോഹരമായ ഗാനം നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് രസമായിട്ടിങ്ങനെ ഈ ഒരു ലൈവ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു, എല്ലാവരും നല്ല നല്ല പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ മഴയത്തെ വിശേഷങ്ങളൊക്കെ, ഈ ഒരു മഴയും ഇടിയൊക്കെ പെയ്യുന്ന ടൈമിൽ ഒരുപാട് നല്ല സാഹിത്യപരമായിട്ടുള്ള മെസ്സേജസൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. യെസ്, അപ്പോൾ എന്തായാലും മെസ്സേജ് എല്ലാം പോരട്ടെ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടിയിട്ട്. ഐ ക്യാൻ വാട്സപ്പ് നമ്പർ 8848558785, ഈ ഒരു നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അപ്പോൾ ആ മെസ്സേജിലേക്ക് പോവുകയാണ്. മാധുരി ചേച്ചി മാടനടയെന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെസ്സേജ് ഇതാണ്, വളരെ സാഹിത്യപരമായിട്ട് ഈ മഴയെയും ഈ ഒരു ടൈമിനെയും വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് പതുക്കെ വായിക്കാം. വർണ്ണന ഇങ്ങനെയാണ്: തീവ്രമായ സൂര്യകിരണങ്ങൾ എൻ്റെ വാടിത്തളർന്ന ഭൂമി ദേവിക്ക് ആശ്വാസമായി. മഴ എത്തിയിട്ട് കുറച്ചു നാളായി. ഓരോ മഴത്തുള്ളികളോടും മണ്ണ് വിശേഷങ്ങളും പരിഭവങ്ങളും പറയുന്നത് കാതോർത്ത് നിന്നാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വാനമ്പാടി കേസ് ചിത്ര പാടിയ മോഹനരാഗ തരംഗമെന്ന ഗാനത്തിൻ്റെ വരികൾ മൂളി പാടിക്കൊണ്ടൊരു തണുത്ത കാറ്റ് എന്നെ ഇങ്ങനെ തഴുകിപ്പോയി. ആ പാട്ട് തന്നെ ചോദിക്കാമെന്ന് കരുതി. എന്താ എനിക്ക് വേണ്ടി ആ ഗാനം പ്ലേ ചെയ്ത് തരില്ലേ എന്ന് സ്വന്തം മാടനടയിൽ നിന്ന് മാധുരി. അപ്പോൾ എന്ത് രസമായിട്ടാണ് അതിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രകൃതി ഇങ്ങനെ വർണ്ണിക്കുന്നവർ, അതിനത്ര മനോഹരമായിട്ട് ആസ്വദിക്കുന്നവരെല്ലാവരും ഇതുപോലൊക്കെ റൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിമനോഹരമായിട്ട് ചേച്ചി ഇങ്ങനെ ആ ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ ഒരു മഴ നനയുമ്പോൾ ഒരുപാട് ഭാവനയിലേക്കൊന്നും സാധാരണ നോർമലായിട്ടുള്ളവർ ചിന്തിക്കില്ല, പക്ഷേ കുറച്ച് അല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അതൊരു വർണ്ണനയായിട്ടൊക്കെ മാറാറുണ്ട്. അങ്ങനെ നമ്മുടെ മാധുരി ചേച്ചി ഇങ്ങനെ വർണ്ണിച്ച് അതിനിടയ്ക്കൊരു പാട്ടിങ്ങനെ മൂളി നടന്നപ്പോൾ ആ പാട്ട് തന്നെ കേൾക്കണം എന്ന രീതിയിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കേസ് ചിത്ര പാടി അതിമനോഹരമായിട്ടുള്ളൊരു ആൽബം സോങ് ആണ് മോഹനരാഗ തരംഗം. തപസ്സി എന്ന ആൽബത്തിലാണിത്. ഇതിൻ്റെ ഗാനരചന ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ONV സാറാണ്. ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് സണ്ണി സ്റ്റീഫനാണ്. 95 റിലീസായിട്ടുള്ള ഈ ഗാനത്തിന് ഇന്നും ഒരുപാടാണ് ആഗ്രഹിക്കുന്നവർ, കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു മലയാള ഗാനം തന്നെയാണ്. അപ്പോൾ ഈ തപസ്സി എന്ന ആൽബത്തിലെ അതിമനോഹരമായിട്ടുള്ള ഈ ഗാനം തന്നെ ആകട്ടെ അടുത്തതായിട്ട്. അപ്പോൾ മാധുരി ചേച്ചി ആ വർണ്ണനയിൽ ഇങ്ങനെ ലയിച്ച് ഈ പാട്ട് ആസ്വദിക്കൂ എന്ന് തന്നെ ഞാൻ പറയുന്നു. അപ്പോൾ ഈ മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മ്യൂസിക്കൽ ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. സമയം എന്തായിരിക്കുന്നു? 4 മണി കഴിഞ്ഞ് 36 മിനിറ്റ്.

ായിരിക്കുന്നു. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് പ്രിയങ്കയാണ്. പ്രിയങ്ക പറഞ്ഞിരിക്കുന്നു, നല്ലൊരു പാട്ട് വെച്ച് തരണം മാതിര, മഴയൊക്കെ പെയ്യുന്നുണ്ട്, അവിടെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ മഴയുണ്ട്, അപ്പൊ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മഴയൊക്കെ സേഫായിട്ട് ആഘോഷിക്കൂ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ. ഒരു നല്ല പാട്ടാണ് നമ്മുടെ പ്രിയങ്ക ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാവേ എന്നൊരു ആൽബം സോങ് ഉണ്ട്, നല്ല രസമുള്ളൊരു വിഷ്വൽസ് ആണ്, അതുപോലെ തന്നെ ആ പാട്ട് കേൾക്കാനും വളരെ വളരെ ഒരു സോഫ്റ്റ് ടച്ചുള്ളൊരു സോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആലാപനം ശ്രീകാന്ത് ഹരിഹരനും പ്രിയങ്കയും ചേർന്നിട്ടാണ്. ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് മാർഷൽ റോബിൻസൺ ആണ്. ഇതൊരു അക്കോസ്റ്റിക് സംഗീതവും മോഡേൺ ഇലക്ട്രോണിക്സും കൂടി ചേർന്നിട്ടുള്ളൊരു കിട്ടിലൊരു പ്രണയ ഗീതമാണ്. മനസ്സിലിങ്ങനെ പ്രണയമൊക്കെ നിറച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് മഴ പോലെ പെയ്തിറങ്ങുന്നൊരു പാട്ടാണ്. അപ്പോൾ തീർച്ചയായും ആ ഒരു പാട്ടാണ് നമ്മുടെ പ്രിയങ്കയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്ന രീതിയിൽ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് പാവേ എന്നൊരു ബ്യൂട്ടിഫുൾ ആൽബം സോങ് ഒന്ന് കേട്ടാലോ, അതിനുശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല നല്ല പാട്ടുകളിലൂടെ നമ്മൾ ഈ ഒരു യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാം ഈ ഒരു ടൈമിൽ. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ ആൽബം സോങ്സിൻ്റെ ഒരു കാറ്റഗറിയിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഒരു മഴക്കാലത്തിലൊക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ സോഫ്റ്റ് ടച്ചുള്ള സോങ്സാണ് ആൽബം സോങ് അല്ലേ. അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ടച്ചുള്ള സോങ്സുമായിട്ടൊക്കെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. സമയം 4 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള ബാബുരാജൻ സർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരുപാട് ശ്രോതാക്കൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ കറക്റ്റിന് ഓർഡർ അനുസരിച്ച് ഞാൻ പാട്ടുകൾ പ്ലേ ചെയ്യാണ്. മണികണ്ഠൻ ചോദിച്ചിരിക്കുന്നു, ഹലോ മ്യൂസിക് ബീറ്റ്സ്, ഞാൻ മണികണ്ഠനാണ് പോളയത്തോട് നിന്ന്. എനിക്ക് ഓർമ്മയ്ക്കായ എന്ന ആൽബത്തിലെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ രചനയിൽ എം ജയചന്ദ്രൻ ഈണം നൽകിയ കെ ജെ യേശുദാസ് പാടിയ എന്നിണക്കിളയുടെ എന്ന പാട്ടെന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ആ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ പാട്ടുകളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ. നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിനൊപ്പം സഞ്ചരിച്ച് നിന്ന പാട്ടുകളാണ്. സിന്ധു ഭൈരവി രാഗത്തിലാണ് ഈ ഒരു പാട്ട്. കുറച്ചൊരു വിഷാദ ചായ ഈ ഒരു പാട്ടിന് നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഈ പാട്ടിന് ഒരു പ്രത്യേക മനോഹാരിത ഇങ്ങനെ നിലനിൽക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഇത്രയും നാളായിട്ടും ആ പാട്ടുകളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആൽബം പിന്നീടൊരു സിനിമയാക്കുകയുണ്ടായി. നോവൽ എന്ന ചിത്രത്തിലൂടെയും ഈ പാട്ടുകൾ, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു പാട്ടും ആ ഒരു സിനിമയിൽ നമ്മൾ ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള വരികളും അതുപോലെ തന്നെ സംഗീതവും ചേർന്നിട്ടുള്ള എന്നിണക്കിളിയുടെ എന്ന ഗാനം നമുക്ക് കേട്ടാലോ. ആ ഒരു മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

തിരികെ വരാം റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സിലേക്ക്. യെസ്, അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ഏറ്റവും മനോഹാരിത നിറഞ്ഞ ഒരു പാട്ട് തന്നെ ആയിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്ന രീതിയിൽ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മണികണ്ഠൻ ശ്രോതാവിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇങ്ങനെയാണ്, 8848558785. നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഈ ഒരു നേരത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ബാബുരാജൻ സാറാണ്. നമസ്കാരം ആതിര, തരംഗിണി ആൽബം ആർദ്ര ഗീതങ്ങളിലെ ഇനി നീല വിശാലതയിൽ എന്ന മനോഹരമായ ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ട് ഒന്ന് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും അടുത്തതായിട്ട് നമ്മൾ ആ പാട്ട് തന്നെയാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അതിമനോഹരമായിട്ട് നമ്മുടെ ജെറി അമൽദേവാണ് സാറാണ് അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗാനരചന ചെയ്തിരിക്കുന്നത് കെ ജയകുമാറാണ്. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പേരുകളാണ് അല്ലേ. കെ ജയകുമാർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായിരുന്നു. വളരെ ആഴത്തിലും ലളിതവുമായിട്ടുള്ളൊരു കാവ്യശൈലിയിലാണ് അദ്ദേഹം ഈ ഒരു പാട്ട്

ത്തിന് വരികൾ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കെല്ലാം ആ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു പാട്ടിൽ പ്രണയവും വിരഹവും വളരെ സമ്മിശ്രമായി കലർത്തിക്കൊണ്ട് വളരെ ശാന്തമായിട്ടുള്ളൊരു ഗാനമാണ്. അതിൻ്റെ ഒരു അമൽ അതിൻ്റെ ഒരു സംഗീതം ചെയ്തിരിക്കുന്ന ജെറി അമൽദേവ് സാറിൻ്റെ ഒരു സംഗീത ശൈലി എന്ന് പറയുമ്പോൾ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഘടനയും അതുപോലെ തന്നെ ഇന്ത്യൻ മെലഡിയും ചേർത്തിട്ടുള്ള ഒരു മാന്ത്രികതയാണ് അദ്ദേഹം ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജെറി അമൽദേവിൻ്റെ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാബുരാജൻ സാറിന് വേണ്ടിയിട്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടും ദാ ആ ഒരു മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സിന്റെ ലൈവ് ജേർണിയിൽ നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നല്ലൊരു പാട്ട് കേട്ടു. എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് ആണ് നമ്മുടെ ബാബുരൻ സാറിന്. കാര്യം നല്ലൊരു പാട്ടായിരുന്നു, കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമുള്ളൊരു പാട്ടാണ്. അപ്പം എന്തായാലും എല്ലാവരും കേട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് സോങ്ങിലേക്കും ലാസ്റ്റ് മെസ്സേജിലേക്കും നമ്മൾ പോവാണ്. അടുത്തതായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നവീനാണ്, കൊട്ടിയെത്തുന്ന നവീൻ. ഹായ് ആതിരി ചേച്ചി, ഹായ്. അപ്പം നവീൻ ചോദിച്ചിരിക്കുന്നു, എൻ്റെ ലവറിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാട്ട് വെച്ച് തരുമോ? വിനീ ശ്രീനിവാസിൻ്റെ ഒരു പാട്ട് തന്നെ വേണം എന്ന രീതിയിലൊരു ലവ് കേട്ടിട്ടുണ്ട്. അപ്പം ലവറിന് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും നവീൻ. അപ്പോൾ നല്ലൊരു വൈകുന്നേരം കൂടി നവീന് ഞാൻ നേരുകയാണ്. അപ്പം നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് പാട്ടിലേക്ക് നമ്മൾ പോവാണ്. നിങ്ങൾ മറക്കണ്ട, ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതലാണ് നമ്മുടെ മ്യൂസിക് ബീറ്റ്സിൻ്റെ ലൈവ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മറക്കാതെ എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നമുക്കിങ്ങനെ വർത്തമാനങ്ങളും നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. Signing off, this is RJ Adira.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും കുട്ടികൾക്കായി ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞൂസ് കാർഡ് വിതരണവും 30 May രാവിലെ 10:30 തൊഴിൽ വനിതാ ശിശുവികസന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ സി കേശവൻ സ്മാരക ടൗൺ ഹാളിൽ നിർവഹിച്ചു. മേയർ എ കെ ഹഫീസ് അധ്യക്ഷനായി NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തി. വിഷ്ണുമോഹൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, ഡെപ്യൂട്ടി മേയർ കരുമാലിൽ ഉദയ സുകുമാരൻ, ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്, വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ വി വിഘ്നേശ്വരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ അധ്യയന വർഷം ആരംഭത്തോടനുബന്ധിച്ച് ജില്ലയിലെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തി ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. മഴക്കാലത്തിന് അനുയോജ്യമാകും വിധം സ്കൂൾ കെട്ടിടങ്ങളിലെ സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചു. ഇതര ക്രമീകരണങ്ങളും പരിശോധിച്ചു. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാൻ പരിസര ശുചിത്വം ഉറപ്പാക്കണമെന്നും ചുമതലയുള്ള വകുപ്പുകൾ കൃത്യതയോടെയുള്ള പരിശോധനകൾ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം വേഗത്തിലാക്കാനും നിർദ്ദേശം. പട്ടത്താനം വിമല ഹൃദയ HSS, ഉളിയക്കോവിൽ സർക്കാർ TKTM HSS, തേവള്ളി മോഡൽ ഹൈസ്കൂൾ ഗേൾസ് എന്നിവിടങ്ങളാണ് സന്ദർശിച്ചത്. ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. മഴക്കാല രോഗപ്രതിരോധം ലക്ഷ്യമാക്കി ജില്ലയിലെ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ശുചിത്വവും രോഗസൗഹൃദ അന്തരീക്ഷവും ഉറപ്പാക്കുന്നതിനായി 30 May തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിച്ചു. എല്ലാ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലുമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആശുപത്രി പരിസരങ്ങളിലെ മാലിന്യ നീക്കം, വെള്ളക്കെട്ട് ഒഴിവാക്കൽ, കൊതുകു വളരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ശുചീകരണം, വാർഡുകളും പൊതുപ്രദേശങ്ങളും അണുവിമുക്തമാക്കാൻ തുടങ്ങിയവയാണ് നടപ്പാക്കുന്നത്. ഉൾനാടൻ ജലാശയങ്ങളുടെ സ്വാഭാവിക ഒഴുക്കിനും മത്സ്യങ്ങളുടെ പ്രജനനത്തിനും തടസ്സം സൃഷ്ടിക്കുന്ന അനധികൃത മത്സ്യബന്ധനത്തിന് കർശന നടപടിയെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ്. ജലാശയങ്ങളിൽ ഖരദ്രാവക മാലിന്യങ്ങൾ, രാസവസ്തുക്കൾ, കീടനാശിനികൾ, പ്ലാസ്റ്റിക് എന്നിവ ഉപയോഗിച്ച് മത്സ്യബന്ധനം പാടില്ല. പൊതുജലാശയങ്ങളുടെ ഒഴുക്കിന് തടസ്സമാകുന്ന മീൻപിടുത്തവും ശിക്ഷാർഹമായ കുറ്റമാണ്. നിയമലംഘകർക്ക് 3 മാസം തടവും 10,000 രൂപ വരെ പിഴയും അല്ലെങ്കിൽ 2 ശിക്ഷയായി ലഭിക്കാം. മത്സ്യങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്ന മത്സ്യബന്ധനം നിയമവിരുദ്ധമായി നിലനിൽക്കുന്നു. ജില്ലയിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പരിശോധന ശക്തമാക്കിയതായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 തത്തുല്യ യോഗ്യതയുള്ളവർക്ക് SRCC.in/registerൽ ജൂലൈ 20 അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 9846033001, മറ്റൊരു നമ്പർ 0471257471. നമ്പർ ഒരിക്കൽ കൂടി 9846033001, മറ്റൊരു നമ്പർ 0471257471. കേരള സ്റ്റേറ്റ് റൂട്രോണിക് സർട്ടിഫിക്കറ്റോടു കൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ പഠന കേന്ദ്രങ്ങളിലേക്ക് 1 പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ഇന്റേൺഷിപ്പോടു കൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്കാണ് പ്രവേശനം. യോഗ്യത +2. വിശദവിവരങ്ങൾക്ക് 7994926081, നമ്പർ ഒരിക്കൽ കൂടി 7994926081. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ 602/24 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് June 3, 4, 5 തീയതികളിൽ ജില്ലാ PSC ഓഫീസിൽ അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
3: അടിപൊളിയല്ലേ?
2: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.

സുഹൃതങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു ബാക്ക് ടു സ്കൂൾ. കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീക്ഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
5: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്ര എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളെ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരെയും ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അക്ഷരമുദ്രയിൽ സ്പ്രെഡിംഗ് ജോയ് എന്ന ആത്മകഥാപരമായ ഒരു കൃതിയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായാണ് അക്ഷരമുദ്രയിലൂടെ ഈ ആഴ്ചയും സ്പ്രെഡിംഗ് ജോയ് എന്ന കൃതി ശ്രോതാക്കൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ശ്രീ ജോയ്

ആലുക്കാസ് എഴുതിയ ആത്മകഥാരൂപത്തിലുള്ള ഒരു കൃതിയാണ് സ്പ്രെഡിംഗ് ജോയ് എന്നത്. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ യൗവനത്തിലും ഒക്കെയും താൻ അനുഭവിച്ച നിരവധി കാര്യങ്ങളെ അദ്ദേഹം വളരെ വിശ്വസ്തയോടും ആത്മാർത്ഥതയോടുമായി നമുക്കായി പങ്കുവയ്ക്കുന്നത് സ്പ്രെഡിംഗ് ജോയ് എന്ന ഈ കൃതിയിലൂടെ വായനക്കാരായ നമുക്ക് കാണാൻ കഴിയും. ജോയ് ആലുക്കാസ് ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ജ്വല്ലറി ബ്രാൻഡായ കഥയും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ തൻ്റെ വ്യാവസായിക പാരമ്പര്യവും തൻ്റെ കുടുംബജീവിതവും തൻ്റെ യൗവനവും ഒക്കെ പിന്നിട്ട വഴികളെക്കുറിച്ചും വളരെ രസകരമായാണ് പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് നമ്മോട് പറയുന്നത്. DC ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ. ഞാൻ എന്തു ചെയ്യണം എന്നു പറയാതെ ഇന്നെനിക്കറിയാവുന്നതെല്ലാം എന്നെ പഠിപ്പിച്ച അപ്പനും അമ്മയ്ക്കുമാണ് ഞാൻ ഈ കൃതി സമർപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ഈ കൃതിയുടെ തുടക്കത്തിൽ തന്നെ കുറിച്ചു വച്ചിട്ടുണ്ട്. ജോയ് ആലുക്കാസ് ഈ നാമം കേട്ടിട്ടില്ലാത്തവരായി ആരുമുണ്ടാകില്ല അല്ലേ? ജോയ് ആലുക്കാസ് എന്നത് ഒരാഗോള ബ്രാൻഡായി ഉയർന്ന കഥയും അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നുണ്ട്. ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ ആത്മകഥാരൂപത്തിലുള്ള ഈ കൃതിയുടെ നിരവധി വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നത്. അതിഭാവുകത്വങ്ങളൊന്നും തന്നെ ഇല്ലാതെ വാക്കുകളിലും വരികളിലുമെല്ലാം തികച്ചും സാധാരണക്കാരനെ പോലെ, അല്ലെങ്കിൽ സാധാരണത്വം നിലനിർത്തിക്കൊണ്ട് ശ്രീ ജോയ് ആലുക്കാസ് ആ വരികളിലൂടെ ഇങ്ങനെ തൻ്റെ അനുഭവങ്ങൾ പ്രിയപ്പെട്ട വായനക്കാർക്കായി കുറിച്ചു വയ്ക്കുകയാണ്. ഓരോ അധ്യായവും വായിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് ഒരു വ്യക്തി എന്നല്ല, ഒരു കുടുംബം മുഴുവൻ വളരെ അച്ചടക്കത്തോടെയും വാണിജ്യ പെരുമയോടും കൂടി ലോകത്തിൻ്റെ നിറകിലേക്ക് നടന്നു കയറിയ ഒരു കഥയാണ് ഇതെന്ന് നമുക്ക് തോന്നും. സാംസ്കാരിക പെരുമയുടെ ഈറ്റില്ലമായ തൃശൂർ നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മലയാള സാഹിത്യത്തിൽ ആത്മകഥാപരമായ നിരവധി കൃതികളുണ്ട് അല്ലേ? എന്താണ് ആത്മകഥ എന്നല്ലേ? ഒരു വ്യക്തി സ്വന്തം ജീവിതാനുഭവങ്ങളെക്കുറിച്ച് തൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ എഴുതുന്ന സാഹിത്യ രൂപമാണ് ആത്മകഥ എന്നത്. ഒരു വ്യക്തിയുടെ ആത്മകഥയിൽ നിന്നും നമുക്ക് ആ വ്യക്തിയുടെ വ്യക്തിപരവുമായ വീക്ഷണങ്ങളും ദർശനങ്ങളും ഓർമ്മകളും ഒക്കെ കാണാൻ കഴിയും. അങ്ങനെ നിരവധി അധ്യായങ്ങളിലൂടെ നിരവധി പേരുകളാണ് അദ്ദേഹം ഈ കൃതിക്ക് ഇട്ടിരിക്കുന്നത്. ഞാൻ ഈ കൃതി കുറേയധികം വായിച്ചു കേൾപ്പിക്കുകയാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും ചെയ്തത്. ആലുക്കാസിൽ ആനന്ദം അഥവാ ജോയ് ചേർക്കുന്നു എന്ന് പേരിട്ട് അദ്ദേഹം ഒരധ്യായം എഴുതിയിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ ആനന്ദങ്ങളിലൊന്ന് കാറോടിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും ദുബായിലെ പട്ടുപോലെ മൃദുലമായ വഴികളിലൂടെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പാട്ട് വയ്ക്കാറില്ല, പകരം നഗര കാഴ്ചകൾ കാണും. അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്ന പുതിയ വികാസങ്ങൾ ശ്രദ്ധിക്കും, അമ്പരചുംബികളുടെ പരിണാമങ്ങൾ കാണും. അത് അനിവാര്യമായും എന്റെ ശ്രദ്ധ പരസ്യങ്ങളിലേക്ക് എത്തിക്കും. പലവിധ പരസ്യ സംവിധാനങ്ങൾ എന്നും എനിക്കൊരത്ഭുതമായിരുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. 2004 ഒരു സയാനത്തിൽ ഞാൻ ദേറ ഗോൾഡ് ആൻഡ് ബിൽഡിംഗിലെ ഓഫീസിൽ നിന്ന് അൽ മൻഖൂളിലുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2001 ഞങ്ങൾ ഈ വില്ലയിലേക്ക് താമസം മാറ്റിയത്. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് അദ്ദേഹം കുറിക്കുന്നത്. ഞാൻ സിഗ്നലിലെത്തി, സിഗ്നൽ പച്ച കത്തിയെന്നും എനിക്ക് മുന്നോട്ട് നീങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ല. ബർദുബയിലെത്തിയ ഞാൻ ഒരു യൂട്ടേൺ എടുത്ത് തിരികെ വന്നു. തിരികെ വണ്ടി ഓടിച്ച് ഞാൻ വന്നപ്പോൾ ഒരു പരസ്യബോർഡിനരികിലാണ് ഞാൻ എത്തിയത്. അതിൽ എഴുതിയിരുന്നത് ഞാൻ കൃത്യമായി വായിച്ചെടുത്തു എന്ന് അദ്ദേഹം കുറിക്കുന്നു. അതിലെ ആദ്യ അക്ഷരം കണ്ടപ്പോൾ എന്റെ മനസ്സിലുദിച്ച ഒരാശയത്തിന്റെ പൂർണ്ണ രൂപത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ആ പരസ്യപ്പലക എന്റെ ആ യാത്രയിൽ കൂട്ടിച്ചേർത്ത 4 കിലോമീറ്റർ മൂല്യവത്തായിരുന്നു എന്നും പറയുന്നുണ്ട്. ആ പരസ്യപ്പലക എങ്ങനെയാണെന്നെ പ്രലോഭിപ്പിച്ചത്, അത് പറഞ്ഞ കഥ വളരെ പ്രസിദ്ധമാണ്. ചില്ലറ വിൽപ്പന, സേവനങ്ങൾ, ഉത്പാദനം എന്നിങ്ങനെ പല മേഖലകളിൽ സാന്നിധ്യമുള്ള അൽ ഫുതൈം ഗ്രൂപ്പ് 2000 വിഭജിക്കപ്പെട്ടിരുന്നു. മജീദ് തന്റെ കുടുംബ നാമം കമ്പനിയുടെ പേരിനൊപ്പം നിലനിർത്തി. അതിൽ തന്റെ പേരും അദ്ദേഹം കൂട്ടിച്ചേർത്തുവെന്ന് നമ്മുടെ പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് ഈ കൃതിയിൽ കുറിക്കുന്നുണ്ട്. എനിക്കത് തന്ന സന്ദേശം വളരെ ലളിതമായിരുന്നു. ഞാൻ എന്റേതായ ഒരു പൈതൃകം സൃഷ്ടിച്ചെടുക്കുമ്പോൾ തന്നെ അപ്പൻ എനിക്ക് തന്നതെന്തോ അതിനെ നിലനിർത്തുകയും ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ആ പൊക്കിൽ കൂടി മുറിച്ചുകൊണ്ട് തന്നെ വിപണിയിൽ എനിക്കുള്ള സത്പേര് കൂട്ടിക്കൊണ്ട് അപ്പൻ സ്ഥാപിച്ച ബ്രാൻഡിന്റെ

രക്ഷഖ്യാതി വിശ്വാസ്യതയും ഒക്കെ നിലനിർത്താം എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അതിനാൽ ഞാൻ ആലൂക്കാസിനൊപ്പം ജോയ് ചേർക്കാൻ അങ്ങനെ തീരുമാനിച്ചു. എനിക്കും എന്റെ വ്യാപാരത്തിനും ഒരു പുതിയ വ്യക്തിത്വം സൃഷ്ടിച്ചെടുക്കാൻ സമയമായിരിക്കുന്നു. 2001 കുടുംബ വ്യാപാരത്തിന്റെ ഭാഗം നടന്നതിനു ശേഷവും തുടർന്ന് ഇന്ത്യയിൽ ഞാൻ പലതും ആരംഭിച്ചതിനു ശേഷവും വർഷങ്ങളായി ഞാൻ എന്റെ പ്രസ്ഥാനത്തിന് വേറിട്ട ഒരു വ്യക്തിത്വം എങ്ങനെ സ്ഥാപിക്കണം എന്നതിനുള്ള മാർഗം ആരാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം ഈ കൃതിയിൽ കുറിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം സ്വതന്ത്രരായി പ്രവർത്തിക്കുകയായിരുന്നു. എന്നിരുന്നാലും ആലുക്കാസ് എന്ന ബ്രാൻഡിലൂടെ പരസ്പരം ഞങ്ങൾ ബന്ധത്തിലുമായിരുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള

0: பை பை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അക്ഷരമുദ്രയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിൽ ആത്മകഥാംശങ്ങളുള്ള നിരവധി കൃതികളുണ്ട്. ആത്മകഥകൾ എന്നും നമ്മയൊക്കെ വളരെ സ്വാധീനിച്ചു പോകുന്ന ഒരു സാഹിത്യ രൂപം തന്നെയാണ്. ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ സ്പ്രെഡിംഗ് ജോയ് എന്ന ആത്മകഥയെക്കുറിച്ചാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ആഴത്തിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ജോയ് ആലുക്കാസ് ലോകത്തിന് പ്രിയപ്പെട്ട ജ്വല്ലറി ബ്രാൻഡായ കഥ, അതിന്റെ തന്നെ ഉടമയും വ്യവസായിയുമായ ജോയ് ആലുക്കാസ് ഈ ഒരു കൃതിയിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ആലുക്കാസ് എന്ന പേരിനോടൊപ്പം ജോയ് എന്ന പേര് കൂട്ടിച്ചേർത്തതിന്റെ വിശേഷങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 22 ക്യാരറ്റ് സ്വർണ വ്യാപാരി എന്ന സ്ഥാപനം, ആ ബ്രാൻഡ് പുതുക്കൽ, അത് പുനഃസ്ഥാപിക്കൽ, അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം

നിരവധി അധ്യായങ്ങളിലൂടെ നമ്മോട് പറയുന്നത്, പുതിയ പേരുമൊത്ത് ജനങ്ങൾ പരിചയത്തിലാകാൻ കുറച്ച് സമയമെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ശീലമെന്ന നിലയിൽ എല്ലാവരുടെയും നാക്കിൻ തുമ്പിൽ ആലുക്കാസ് എന്ന നാമമേ വരുമായിരുന്നുള്ളൂ. അത് ഞങ്ങളുടെ വിതരണക്കാരാകട്ടെ, വ്യാപാര പങ്കാളികളാകട്ടെ, ജീവനക്കാരാകട്ടെ, പുതിയ പേരെന്നുപോലെ സ്വീകാര്യമാകാൻ കുറച്ച് സമയമെടുത്തു. പൊതുവേ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ അത് ജോയ് ആലുക്കാസ് എന്നാണെന്നായിരുന്നു. രണ്ടു വാക്കുകളായി അല്ലാതെ ഒന്നിച്ചല്ല എന്ന് അതൊരൊറ്റ വാക്കാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ജോയ് ആലുക്കാസ്, അതാണ് എന്റെ ബ്രാൻഡിന്റെ പേര്. ഞാൻ പലരെയും തിരുത്തുകയുണ്ടായി എന്നുകൂടി അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നുണ്ട്. ജോയ് ഇന്ത്യയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഒരധ്യായത്തിൽ സ്വർണവും പവിഴങ്ങളും നിറഞ്ഞു കിടക്കുന്ന അലാവുദ്ദീന്റെ ഗുഹ ഓർക്കുക എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഉജ്ജ്വലമായ നിധികൾ, അന്തമില്ലാതെ നീളുന്ന ദൃശ്യവിരുന്നായി അത് കണ്ണുകൾ കന്ന് ആ മാന്ത്രികതയിലേക്ക് വശീകരിക്കപ്പെട്ട് അതിന്റെ തിളങ്ങുന്ന സ്വർണവർണ്ണത്തിൽ ത്രസിച്ച് അതിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ഞാൻ കുറിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് എന്റെ ചെന്നൈയിലെ ബൃഹത് ഷോറൂമിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണ. സമാനതകളില്ലാത്ത ഒരു ഷോപ്പിംഗ് അനുഭവമാണ് എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിനെ സങ്കല്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 4 നിലകളിലായി ഏകദേശം 51,962 ചതുരശ്ര അടിയിൽ തിരഞ്ഞെടുക്കാനായി സമാനതകളില്ലാത്ത ഒരു ഷോപ്പിംഗ് അനുഭവമാണ് എന്റെ ചെന്നൈയിലെ ഷോറൂം എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഉദ്ഘാടന ദിവസം എന്നിലുണ്ടായിരുന്നത് ആകാംക്ഷകളല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. വർഷങ്ങളായി ഞാൻ എന്തൊക്കെ നിർമ്മിച്ചെടുത്തോ അതെല്ലാം ഈ ഷോറൂമിന്റെ വിജയത്തിലായിരിക്കും ഇനി അടിസ്ഥാനപ്പെടുത്തുന്നത് എന്ന് ജോയ് ആലുക്കാസ് നമ്മോട് പറയുന്നു. എനിക്കറിയാവുന്ന മിക്കവാറും എല്ലാവരും ഇതിനിറങ്ങരുത് എന്ന് എന്നെ ഉപദേശിച്ചിരുന്നു. അക്കൂട്ടത്തിൽ എനിക്ക് ജ്വല്ലറി നൽകുന്നവരുമുണ്ടായിരുന്നു, കുടുംബാംഗങ്ങളുണ്ട്. ചെന്നൈയിലെ ഒരു ഷോറൂമിന് ചെയ്ത നിക്ഷേപമുണ്ടെങ്കിൽ 10 പുതിയ ഷോറൂമുകൾ ആരംഭിക്കാനാകും. ഞാൻ എന്റെ കൈവശമുള്ള മുട്ടകളെല്ലാം പൊന്നുമുക്കി മിനുക്കിയെടുത്ത ഒരൊറ്റ കുട്ടയിൽ നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ട് എന്ന് അവർക്കൊന്നും അന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വളരെ ലളിതമായി കുറിക്കുന്നുണ്ട്. അവരുടെ വീക്ഷണമൊക്കെ എനിക്ക് മനസ്സിലായി. ഒന്നിനു പകരം 10 ഷോറൂമുകൾ തുറക്കുന്നതാകുമായിരുന്നു സുരക്ഷിതത്വം. അത് വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും പരാജയ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അതേസമയം എന്റെ സ്വപ്നത്തിലുള്ള ജ്വല്ലറി ഷോറൂം അതിബൃഹത്തായ മൂലധന നിക്ഷേപം ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു. അതിനൊത്ത പ്രവർത്തന ചെലവുകളും വേണം. അത് നടത്തിക്കൊണ്ടുപോകാൻ ഉതകുന്ന ജീവനക്കാരുടെ സംഘത്തെ ഞാൻ തിരഞ്ഞെടുത്തു. അവർക്ക് എല്ലാവിധ പരിശീലനങ്ങളും നൽകി കടയുടെ ഇന്റീരിയർ ജോലികൾക്ക് വളരെയധികം തുക ഞാൻ ചിലവിട്ടു. അതിനകത്ത് ഏകദേശം 3/4 ടൺ സ്വർണത്തിന്റെ ശേഖരമുണ്ടായി. അതിലൊക്കെ തന്നെ ഇതിന്റെ അതിജീവന സാമർഥ്യം, നിലനിൽപ്പ് എങ്ങനെയാകുമെന്നതിൽ എന്റെ സംഘത്തിനൊരു ചെറിയ ആശങ്കയുണ്ടായത് സ്വാഭാവികം തന്നെ എന്ന് കുറിക്കുന്നുണ്ട്. തീർത്തും സാമ്പത്തിക വശത്തുനിന്നോ നിക്ഷേപ മാതൃകയുടെ വശത്തുനിന്നോ പരിഗണിച്ചാൽ ഇത് വിവേകമാണെന്ന് പറയാനാകുമായിരുന്നില്ല. മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നിയത് എനിക്ക് സാധ്യമെന്ന് തോന്നി എന്ന് കുറിക്കുന്നുണ്ട്. പരീക്ഷിച്ചറിഞ്ഞ കാലം, അംഗീകരിച്ച മാർഗം എനിക്കുള്ളതല്ല. ഞാൻ എന്റേതായ പാത കണ്ടെത്തുന്ന വ്യക്തിയാണ് എന്ന് വ്യാപാരിയായ ജോയ് ആലുക്കാസ് പറയുന്നുണ്ട്. ഈ പരമ്പരയിലെ ഏറ്റവും പുതിയതായിരുന്നു ചെന്നൈയിലെ ഷോറൂം. ആരെങ്കിലും എന്നോട് എന്തിനെ എന്ന് ചോദിച്ചാൽ ഉടൻ എന്റെ മറു ചോദ്യം എന്തുകൊണ്ട് പറ്റില്ല എന്നാകും. ഒരു പദ്ധതി തീരുമാനിച്ചാൽ അത് ഞാൻ പ്രാവർത്തികമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം കുറിക്കുന്നത്. ചെന്നൈയിലെ ഷോറൂം ഞാൻ പ്രഖ്യാപിച്ച് ഒട്ടും താമസിയാതെ എന്റെ പ്രതിയോഗികൾ അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങി എന്നും കുറിച്ചിട്ടുണ്ട്. എന്റെ ആദ്യ ചുവട് എനിക്ക് ഏറ്റവും അടുത്തുള്ള എന്റെ ടീമിനെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു. അവർക്കെന്റെ വീക്ഷണം മനസ്സിലാകുക എന്നതായിരുന്നു എന്നും കുറിക്കുന്നുണ്ട്. അവർ എന്റെ ഒപ്പമെത്തിയാൽ പിന്നെ കടയുടെ വിജയത്തിനായി വിശ്രമമില്ലാതെ അവർ പ്രവർത്തിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരുടെ നേതാവെന്ന നിലയിൽ എന്റെ ദൗത്യം അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയായിരുന്നു. അതിന് കുറച്ച് സമയമെടുത്തു. പക്ഷേ ചില അപായ സാധ്യതകളെ നേരിടാൻ തക്ക മൂല്യം ഈ പദ്ധതിയിലുണ്ട്.

എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അന്നെനിക്കായി. അവസാനം അവരെല്ലാം തന്നെ എന്റെ നിരീക്ഷണങ്ങൾക്ക് ഒപ്പം ചേർന്ന് നിന്നു എന്നും വളരെ ആഹ്ലാദത്തോടെ അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഈ മെഗാ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള 18 മാസങ്ങളിൽ ഞാൻ ചെന്നൈയിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് 30 തവണയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. വളരെ സൂക്ഷ്മമായ നിർമ്മാണമാണ് ഈ ഒരു ഷോറൂമിന് വേണ്ടത് എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരു

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. റേഡിയോ സാന്ത്വനം 90.4 പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞാൻ വിശദീകരിക്കുന്നത് വ്യാപാരിയായ ജോയ ലുക്കാസ്, ലോകോത്തര ബ്രാൻഡായി ഉയർന്ന കഥ അദ്ദേഹം തന്നെ നമ്മോട് സ്പ്രെഡിംഗ് ജോയ് എന്ന കൃതിയിലൂടെ വിവരിക്കുന്ന കുറേയധികം വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്നത്. സ്പ്രെഡിംഗ് ജോയ് എന്ന

തന്റെ ആത്മകഥയിലൂടെയാണ് അദ്ദേഹം താൻ പിന്നിട്ട ജീവിത വഴികളിലൂടെ തന്റെ അനുഭവങ്ങളെക്കുറിച്ചും തന്റെ ജീവിതയാത്രയെക്കുറിച്ചും തന്റെ വ്യാപാരത്തെക്കുറിച്ചും തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ രസകരമായാണ് ഈ കൃതിയിൽ അദ്ദേഹം നമ്മോട് കുറേയധികം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും ഈ കൃതിയാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അക്ഷരമുദ്രയിലൂടെ പങ്കുവയ്ക്കുന്നത്. ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ സ്വപ്ന ഷോറൂമുണ്ടായ കഥയും അതിന്റെ പിന്നിലെ പ്രയത്നവുമൊക്കെയാണ് അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നത്. 2008 സാമ്പത്തിക പ്രതിസന്ധി ബ്ലാക്ക് സ്വാൻ പ്രതിഭാസം എന്റെ സ്വപ്ന പദ്ധതിയിൽ നിഴൽ വീഴ്ത്തി എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ആ വർഷം ഫെബ്രുവരി ആയപ്പോഴേക്കും മോർഗേജ് സെക്യൂരിറ്റികളിൽ വൻ തകർച്ചയുണ്ടായി. അത് US സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വലിയ പ്രഹരമായി. ആ ഒരു ആഗോള മാന്ദ്യത്തിന്റെ സൂചനയായി അത്. ഏതൊരു ആപൽസന്ധിയിലും സംഭവിക്കുന്നത് പോലെ അപ്പോഴും സ്വർണവില കുതിച്ചുയർന്നു എന്നും ഈ കൃതിയിൽ പറയുന്നുണ്ട്. മധുരവും പുളിയുമുള്ള ഒരു ഇക്വിറ്റി കഥ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അധ്യായമുണ്ട്. ജോയാലുക്കാസിൽ ഒരു സ്വകാര്യ ഓഹരി പങ്കാളിത്തം എന്നത് ആദ്യമായല്ല അദ്ദേഹം പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത്. 2007 ജോയാലുക്കാസ് വിപുലീകരണ ഉത്സാഹത്തിലായിരുന്നപ്പോൾ സാധ്യതയുള്ള നിക്ഷേപകർക്ക് സ്വകാര്യ ഓഹരികൾ നൽകി മൂലധനം സമാഹരിക്കുക എന്നൊരു ചിന്ത അദ്ദേഹത്തിലുണ്ടായിരുന്നു എന്നും കുറിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം നമുക്കായി കുറേയധികം വിശേഷങ്ങളാണ് ഈ കൃതിയിലൂടെ പങ്കുവയ്ക്കുന്നത്. നിരവധി അധ്യായങ്ങളിലൂടെ വളരെ തന്മയത്വത്തോടും ലളിതമായും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഫെബ്രുവരി മധ്യത്തിൽ ഞാൻ സിംഗപ്പൂരിലും മലേഷ്യയിലുമുള്ള എന്റെ കടകളിലേക്കുള്ള പതിവ് സന്ദർശന യാത്രകൾ ആയിരുന്നു. യാത്രക്കിടയിൽ വിമാനങ്ങളിലൊന്നിൽ ഞാനൊഴികെ എല്ലാ യാത്രികരും മാസ്ക് ധരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരുതരം ഫ്ലൂ വ്യാപകമാകുന്നു എന്നൊരു വാർത്ത പരക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം കോവിഡ് ബാധയെക്കുറിച്ച് കുറിച്ചിരിക്കുന്നത്. ഒരു പുതിയ വൈറസ് അതിവേഗം വ്യാപകമാകുന്നതിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു എന്നത് എന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഞാൻ എനിക്ക് മറികടക്കാനാകാത്തതെന്ന് തോന്നിപ്പിച്ച പല വെല്ലുവിളികളെയും നേരിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2007 വ്യാപാരത്തിന്റെ വളർച്ചയ്ക്ക് വേഗം വർദ്ധിച്ചു എന്നും കുറിക്കുന്നുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 11 രാജ്യങ്ങളിലായി എനിക്ക് 160 കടകളുണ്ട്. $3 ബില്യൺ വിറ്റുവരവുണ്ട്. വർഷാവർഷം ഇരട്ട അക്കത്തിലുള്ള വളർച്ചയെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലളിത സന്തോഷങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അധ്യായത്തിൽ അദ്ദേഹം എന്റെ ജീവിതശൈലി ലളിതമാണ്, സമൂഹ മാധ്യമങ്ങൾക്ക് തീറ്റ ലഭിക്കാനായി അനാവശ്യവും അമിതവുമായ വിലക്ഷണതകളിൽ ഞാൻ ഏർപ്പെടാറില്ല എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഒഴിവ് സമയങ്ങളിലെല്ലാം ഒന്നുകിൽ കുടുംബത്തിനൊപ്പമോ അടുപ്പമുള്ളവരുമൊത്തോ ഞാൻ സമയം ചിലവിടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അടുപ്പമുള്ളവർ ഒക്കെ തന്നെ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ടവരാകും എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ എന്തൊരു വിരസ ജീവിതം എന്ന് തോന്നുമായിരിക്കും അല്ലേ? എന്നാൽ ഞാൻ ആവേശം കാണുന്നത് എന്റെ ജോലിയിലാണ്. വീട്ടിൽ വീട്ടുകാരുമൊത്തും സുഹൃത്തുക്കളുമൊത്തും സംസാരിക്കുന്നതിലും തമാശകൾ പങ്കുവയ്ക്കുന്നതിലും ചിലപ്പോൾ പരസ്പരം കളി പറയുന്നതിലുമൊക്കെ ഞാൻ സംതൃപ്തി കണ്ടെത്തുന്നു. വിനോദത്തിനായി ഞാൻ എന്തു ചെയ്യുന്നു എന്ന് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ഒരു മറുപടി തോന്നാറില്ല. വിനോദം എന്നത് ആപേക്ഷികമാണ്. സ്പോർട്സ് എനിക്കൊരു ഇഷ്ട വിനോദമാണ്. അതിനാൽ ഏറ്റവും ഇഷ്ടം ഫുട്ബോളാണ്. 2022 ലോകകപ്പിലെ ഏതാനും കളികൾ കാണാൻ ഞാൻ ഖത്തറിലേക്ക് പോവുകയുണ്ടായി. എന്നാൽ എന്റെ ഏറ്റവും വലിയ വിനോദം ജോലി തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്റെ ഏറ്റവും പ്രധാന തുണ ജോളിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ജോളി. അവൾ ഇന്നും എനിക്ക് നിരുപാധിക പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നെ നിലതെറ്റാതെ നിർത്തിയിട്ടുമുണ്ട്. അതേസമയം വ്യാപാരത്തിൽ എനിക്ക് എന്ത് ചെയ്യണമോ അതിനുള്ള ഇടം അനുവദിച്ചു തന്നിട്ടുമുണ്ട്. ഒപ്പം ജീവിക്കാൻ അത്ര എളുപ്പമുള്ള ഒരാളെന്നുമല്ല ഞാനെന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അതെനിക്കറിയാം. അതിനാൽ എന്റെ വിചിത്ര ശീലങ്ങളോട് പൊരുത്തപ്പെട്ടതിന് അവൾക്ക് എല്ലാ ബഹുമതികളും നൽകിയേ മതിയാകൂ. വളരെ ധാർമ്മികതയുള്ള ഒരു വ്യക്തിയാണവൾ. എന്റെ ധാർമ്മികതയുടെ വ്യാപ്തിക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നതും അവൾക്കും എന്റെ അപ്പനുമാണ് എന്നും അദ്ദേഹം പറയുന്നു. നിരവധി അധ്യായങ്ങളിലൂടെയാണ് അദ്ദേഹം തന്റെ ജീവിതയാത്രയെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നമ്മോട് പറയുന്നത്. പാരമ്പര്യമായി തനിക്ക് ലഭിച്ച വ്യാപാര

0: സിദ്ധിയെക്കുറിച്ചും തൻ്റെ സഹോദരങ്ങളെക്കുറിച്ചും തൻ്റെ അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ വളരെ ആഴത്തിൽ അദ്ദേഹം ഈ കൃതിയിലൂടെ കുറേയധികം വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട വായനക്കാർക്കായി പങ്കുവയ്ക്കുന്നത്. ജോയാ ലുക്കാസ് എന്ന ലോകോത്തര നിലവാരമുള്ള ഒരു ബ്രാൻഡ് എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം വളരെ തന്മയത്വത്തോടും ലളിതമായുമാണ് നമ്മോട് പറയുന്നത്. ചിലയിടങ്ങളിലെല്ലാം ഒട്ടും അതിശയോക്തി കലരാത്ത തരത്തിലാണ് അദ്ദേഹം നമ്മോട് തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് സംവദിക്കുന്നത്. ഡി സി ബുക്സ് ആണ് ഈ കൃതിയുടെ പ്രസാധകർ. അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളാണ് ഞാൻ വിശദീകരിക്കുന്നത്. സമയക്കുറവ് മൂലം ഈ കൃതിയുടെ ഒരുപാട് അധ്യായങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഏകദേശം 3 എപ്പിസോഡുകളിലായി സ്പ്രെഡിംഗ് ജോയ് എന്ന ഈ കൃതിയുടെ പ്രധാനപ്പെട്ട കുറേ അധ്യായങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളെ അക്ഷരമുദ്രയിലൂടെ ഞാൻ ശ്രോതാക്കൾക്കായി തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ വിശദമാക്കാം. ഇന്നേക്ക് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
3: പെണ്ണിന്റെ ചെറുക്കൻ്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
0: ചരിത്രത്തിൽ ഇന്ന് May 30. ജർമ്മനി ഗ്രീസിലെ ക്രീറ്റ് പിടിച്ചടക്കിയതും ശീതയുദ്ധത്തിൽ സ്പെയിൻ നേറ്റോയിൽ ചേർന്നതും നടൻ അമിതാഭ് ബച്ചന്റെ നേതൃത്വത്തിൽ ശൗചാലയ ഉപയോഗ ബോധവൽക്കരണ പ്രചാരണമായ ദർവാസ ബാൻഡ് ആരംഭിച്ചതുമൊക്കെ ഒരു May 30. May 30 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 30. അലക്സാണ്ടർ ഒന്നാമൻ ഗ്രീസിലെ രാജാവായത് 1917 May 30. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചത് 1919 May 30. ജർമ്മനി ഗ്രീസിലെ ക്രീറ്റ് പിടിച്ചടക്കിയത് 1941 May ഇന്നേ ദിവസമായിരുന്നു. വയലാർ രവി ജനറൽ സെക്രട്ടറിയായി KSU രൂപീകരിച്ചത് 1957 May ഇന്നേ ദിവസമായിരുന്നു. 1975 May 30.

യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി സ്ഥാപിതമായത്. ആയിരത്തി തൊള്ളായിരത്തി 1982 ശീതയുദ്ധത്തിൽ സ്പെയിൻ നാറ്റോയിൽ ചേർന്നത് മെയ് ഇന്നേ ദിവസമായിരുന്നു. നടൻ അമിതാഭ് ബച്ചന്റെ നേതൃത്വത്തിൽ ശൗചാലയ ഉപയോഗ ബോധവൽക്കരണ പ്രചാരണ ദർവാസ് ബാൻഡ് ആരംഭിച്ചത് 2017 May 30 വിശ്വനാഥൻ ആനന്ദ് അഞ്ചാമത്തെ തവണയും ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് 2012 May 30

0: ചരിത്രത്തിൻ്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂത്.

0: ಸಪ್ತಂ ನ ವಿದುಸುರಾಸುರಗಣಾಃ ದೇವಾಯ ತಸ್ಮೈ ನಮಃ ಯಸ್ಯಾಂ ತಂ ನ ವಿದುಸುರಾಸುರಗಣಾಃ ದೇವಾಯ ತಸ್ಮೈ ನಮಃ. ಹರಿ ಓಂ.
1: ಪಂದಕಾಲೇ ಚ ಮರಣಕಾಲೇ ಅಪಿ, ಮರಣಕಾಲತ್ತಿಲೂ ಎಂದು ಪರನಾ, ಎವ್ರಿ ಡೇ ಯು ಹ್ಯಾವ್ ಟು ಮಾರ್ಕ್ ಎ ಟೈಮ್ ಸ್ಲಾಟ್. ಕೇಳಿ, ಇದನ್ನೇ ಕುರಿಚು ಆಲೋಚಿಕ್ಕಾನುಳ್ಳ ಸಮಯ ಪರಿಧಿ ಎಂದೂ ನಿಶ್ಚಯಿಚೊಳ್ಳ. ಎನ್ನಿಟ್ಟೋ ಮಾಮೇವ ಪರಮೇಶ್ವರಂ ವಿಷ್ಣು ಸ್ಮರ, ಅಂಗನೆ ಪರಮೇಶ್ವರನಾಯ ವಿಷ್ಣುವಿನೆ ಸ್ಮರಿಚು, ಮುಕ್ತ್ವಾ ಪರಿತ್ಯಜ್ಯ ಕಳೇವರಂ, ಶರೀರತೆ ತ್ಯಜಿಚು ಯಹ ಪ್ರಯಾದಿ ಗಚ್ಚದಿ, ಆರು ಹೋಗುವೋ ಸಮದ್ಭಾವಂ ವೈಷ್ಣವಂ ತತ್ವಂ ಯಾದಿ, ಅಯಾಳ್ ಭಗವದ್ಭಾವತೆ ವೈಷ್ಣವ ತತ್ವತೆ ಪ್ರಾಪಿಕ್ಕುನ್ನು. ನ ಅಸ್ತಿ ನ ವಿದ್ಯತೆ ಅತ್ರಸ್ಮಿನ್ ಅರ್ಥೇ ಸಂಶಯ ಯಾದಿ ವಾ ನವಾ ಇದಿ. ಇವಡೆ ಭಗವಾನೆ ಪ್ರಾಪಿಕ್ಕೋ ಇಲ್ಲಿಯೋ ಅನ್ನೋ ಕಾರ್ಯದಲ್ಲಿ ಒಂದು ಸಂಶಯಂ ವೇಂಡ ಎಂದೂ ಭಗವಾನ್ ಉರಪ್ಪಿಚ್ಚು ಪರಞ್ಞು. ടെക്നിക്കൽ ആയിട്ട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇവിടെ പ്രതിപാദിക്കുന്നത് ക്രമമുക്തിയെ കുറിച്ചാണ്. എന്ത് മുക്തിയെ കുറിച്ചാണ്? ക്രമമുക്തി. എന്താ ക്രമമുക്തിയുടെ പ്രത്യേകത? മരണശേഷം നിങ്ങൾ ഊർധ്വ ലോകങ്ങളിലേക്ക് പോകുന്നു, ഒടുവിൽ തത്വസാക്ഷാത്കാരം നേടുന്നു. കേട്ടില്ലേ, ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്ന ഒരു മുക്തി, ക്രമമുക്തി. ഇനി മരണശേഷം മുക്തി, അതിനെയും ക്രമമുക്തി എന്ന് പറയും. ജീവനേവ മുക്തിക്കാണ് സദ്യോ മുക്തി എന്ന് പറയുക. എന്താ സദ്യോ മുക്തി എന്ന് പറഞ്ഞാൽ, തിരമാല തിരമാല ആയിരിക്കവേ തന്നെ താൻ സമുദ്രമാണ് എന്ന് തിരിച്ചറിയുന്നത്. ഉദാഹരണം വ്യക്തമായോ? തിരമാല ഇല്ലാതായിട്ട് വേണ്ട ഞാൻ സമുദ്രമാണ് എന്ന് റിയലൈസ് ചെയ്യാൻ. കാരണം ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അധ്യാത്മമായും അധിയജ്ഞമായും അധിഭൂതമായും അധിദൈവമായും ഒക്കെ പ്രകാശിക്കുന്നത്, ആവിഷ്കൃതമായത് നിരുപാധിക ബ്രഹ്മം തന്നെയാണ്. ഈ അദ്വൈത ബോധം ആ ബോധത്താൽ അനുഗ്രഹീതനായ ഒരാൾക്ക് എന്ത് ബന്ധനം? ബന്ധനമില്ല. അങ്ങനെയുള്ളവരെയാണ് ജീവൻ മുക്തന്മാര് എന്ന് പറയുക. ഓക്കെ, പക്ഷെ ഇവിടെ ക്രമമുക്തിയെ കുറിച്ചാണ് പറയുന്നത്. അത് സാങ്കേതികമായി തന്നെ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം.

वेताः यम यम एतेत अर्थ वापि आयालुम एदायालुम देवता विशेषं स्मरन् देवता विशेषങ്ങളെ ആലോചിച്ചുകൊണ്ടാണോ ചിന്തയൻ ചിന്തിച്ചുകൊണ്ടാണോ തേജതി തേജിക്കുന്നത് എന്ത് പരിത്യജതി എന്ത് തേജിക്കുന്നത് അന്തേ അവിടെ അന്തേ എന്ന് പറഞ്ഞാൽ പ്രാണവിയോഗ കാലേ പ്രാണന്റെ വിയോഗ കാലത്തിൽ എന്താണ് തേജിക്കുന്നത് കളയവരം ശരീരത്തെ അന്ധകാലത്തിൽ അന്ധകാലം എന്ന് പറഞ്ഞാല് പ്രാണൻ തേജിക്കുന്ന കാലത്ത് യം യം വാപി സ്മരൻ ഭാവം ഏതേത് ദേവതാ വിശേഷങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണോ ശരീരം വെടിയുന്നത് തം തം ഏവ സ്മൃതം ഏവ ഏതി അതിനെ തന്നെ അതിനെ തന്നെ എന്ന് പറഞ്ഞാൽ അതാത് ദേവതാ വിശേഷങ്ങളെ യാതൊന്നാണോ സ്മരിച്ചത് അതിനെ എന്നർത്ഥം ഏതി ഏതി പ്രാപിക്കുന്നു ന അന്യം കൗന്തേയ മറ്റൊന്നിനെ അല്ല കുന്തിപുത്ര സദാ സർവദാ തദ്ഭാവഭാവിത തസ്മിൻ ഭാവ തദ്ഭാവ സ ഭാവിത സ്മര്യമാണതയാ അഭ്യസ്ത യേന സതദ്ഭാവഭാവിത സൻ ഇതിങ്ങനെ ഭാവന കൊണ്ട് ആ ഭാവനയാണ് അഭ്യാസം അഭ്യാസം കൊണ്ട് നിങ്ങളുടെ ഗതിയെ തീരുമാനിച്ചു കഴിഞ്ഞു ഏത് ചിന്തയാണോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്റർടൈൻ ചെയ്യുന്നത് ശരീരത്യാഗശേഷം ആ ചിന്തയിലേക്ക് ആ ചിന്തയുടെ ലോകത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും കഴിഞ്ഞ ദിവസം പ്രാസംഗികമായിട്ട് പറഞ്ഞല്ലോ നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്ന സമയത്ത് ഏതൊരു ചിന്തയാണോ പുലർത്തുന്നത് അവിടേക്കാണ് ഇവിടുന്ന് പുറത്തിറങ്ങിയാ പോവുക ലളിതമായിട്ട് എടല്ലേ ഇപ്പൊ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ഗ്രാമർ നോക്കാതെ ഒരു പ്രയോഗം നടത്തും എന്താ അത് ലാസ്റ്റ് തൊട്ട് തൊട്ടട്ട് അവസാനത്തെ ചിന്ത ആ ചിന്തയ്ക്കനുസരിച്ചാണ് അവസാന ചിന്ത എന്താവെന്ന് ചോദിച്ചാൽ അതുവരെ നിങ്ങൾ എന്ത് ചിന്തിച്ചോ അതായിരിക്കുന്നുള്ളതാണ് ഉത്തരം അഭ്യാസ ബലം കൊണ്ടാണ് അവസാന ചിന്തയും തീരുമാനിക്കപ്പെടുക അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഗതി നിശ്ചയിക്കുക ഈ സന്ദേശത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് ആലോചിക്കാം കേട്ടോ ഇപ്പൊ തൽക്കാലം ക്രമമുക്തി പ്രകാരത്തെ മനസ്സിലാക്കൂ എന്താ ക്രമമുക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ഒന്ന് തയ്യാറെടുത്തോളൂ ഉണ്ടോ എന്ന് പറയാൻ എന്താ വേണ്ടത് അതും ഇതൊക്കെ ആലോചിച്ചു കൂട്ടി അങ്ങനെ ഒരു കറന്നവര് മരിക്കാൻ കിടന്നത് കേട്ടില്ലേ കറന്നവര് മരിക്കാൻ കിടക്കുക അപ്പൊ പലരും മക്കളും പേരക്കിടങ്ങളും ഒക്കെ ഓടി വന്നിരിക്കുക അപ്പൊ കറന്നവര് ഓരോരുത്തരും ഇങ്ങനെ നോക്കിയിട്ട് പേരിങ്ങനെ വിളിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഓരോരുത്തരും ഇങ്ങനെ മുന്നോട്ട് വന്നത് ഒടുക്കം കാരണവരുടെ ചോദ്യം എന്താ നിങ്ങളെല്ലാവരും ഇവിടെ വന്നാ പിന്നെ കടയിലാരാ അതോടുകൂടിയാള് ഇങ്ങനെ കൊറേ തമാശകളുണ്ടല്ലോ ഒരാള് മുരുകാ മുരുകാന്നാ വിളിക്കുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴോ

0: മുറുക്ക് എന്നാണ് അത്ര പറഞ്ഞത്. മിക്കവാറും അങ്ങനെ അവിടെ പോയി ജനിക്കും. കിഴക്കേക്കോട്ട അവിടെ മുറുക്കുണ്ടാക്കുന്ന സ്ഥലമുണ്ട്, അത്ര മിക്കവാറും അവിടെ തന്നെ ജനിക്കും. മുറുക മുറുക്ക് മുറുക്ക്. വേറൊരാളിങ്ങനെ കഷ്ടപ്പെട്ട് ശ്വാസം വലിക്കുക. ഇപ്പൊ ഈ പേരക്കുട്ടികള് വലിയപ്പ വലിയപ്പ ഐ വലിയാതപ്പ എന്ന് പറയാത്. അവസാനത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? ഈ മരണകാലം വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് അറിയാം. അതുകൊണ്ട് നല്ല അഭ്യാസനിഷ്ഠ നേടിക്കൊള്ളണം. മുകുന്ദമാല എന്നൊരു കുലശേഖര ആൾവാരുടെ ഒരു ഗംഭീര കൃതിയുണ്ട് മുകുന്ദമാല. അടുത്തലെ ഒരു ശ്ലോകം, കൃഷ്ണത്വദീയ പദപങ്കജ പഞ്ചരാന്ത അദ്യൈവമേ വിശതു മാനസ രാജഹംസ പ്രാണപ്രയാണ സമയേ കഫവാതപിത്തൈഃ കണ്ഠാവരോധന വിധൗ സ്മരണം കുതസ്തേ കൃഷ്ണ തുദീയ പദപങ്കജ പഞ്ചരാന്ത. ഹേ കൃഷ്ണ, അവിടുത്തെ പാദപത്മങ്ങളാകുന്ന കൂട്ടിലേക്ക് അത്യൈവമേ വിശതു മാനസ രാജഹംസ, എന്റെ മനസ്സാകുന്ന രാജഹംസം ഇന്ന് തന്നെ പ്രവേശിച്ചോട്ടെ എന്ന്. ഇല്ലെങ്കിലോ പ്രാണപ്രയാണ സമയേ, പ്രാണൻ പോകുന്ന സമയത്തെങ്കിൽ കഫവാദ പിത്തൈഹി, കഫവും വാദവും പിത്തവും ഒക്കെ ഉണരും. കണ്ഠാവരോധന വിധൗ, പ്രാണ ശ്വാസോച്ഛ്വാസം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും, പല തടസ്സങ്ങളും ഉണ്ടാവും, ആ സമയത്ത് സ്മരിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് അദ്യൈവ, ഇന്ന് തന്നെ ആയിക്കോട്ടെ ഭഗവാനെ എന്ന് പ്രാർത്ഥന. അതിനുള്ള പരിശീലനം എല്ലാവരും ആരംഭിക്കണേ. ഒട്ടുക്കത്തെ പോക്കിനുള്ള തയ്യാറെടുപ്പ്. ബാക്കി കാര്യങ്ങൾ ചെയ്തതൊന്നൊരു വലിയ വിഷയമല്ല എന്ന് പറയാം. അതിപ്പോ ഇത്രയും കാലം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമല്ലേ. ഒരു കുട്ടിക്ക് അതൊന്നും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. പറയാൻ നമുക്ക് ഇൻട്രസ്റ്റ് പോയിട്ടില്ലെങ്കിലും കേട്ടില്ലേ, ആ ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണേ മനസ്സിലായി. ഒരു കാലത്ത് വലിയ പുലിയായിരുന്നു, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യം. ഇതിനർത്ഥം ഒന്നും ചെയ്യണ്ടെന്നൊന്നും അല്ല, അതൊക്കെ ചെയ്തോളൂ. പക്ഷേ ഇൻഷുറൻസ് എടുത്തു വെച്ചേക്കണം. എന്താ അത്? ഈ ഒരു ഇൻഷുറൻസ് ടിക്കറ്റ് എവിടെയാണോ പോകേണ്ടത് അതെങ്ങനെ സാധിക്കണം എന്നാണെങ്കിലോ ഈ ആറ് കാര്യം കേട്ടോ. ഏതൊക്കെയാ? ബ്രഹ്മം, ഭൂതം, കർമ്മം, അധിദൈവം, അധിയജ്ഞം, അധ്യാത്മം. ഇടല്ലേ, ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് ഓരോന്നിനെയും അങ്ങനെ ഇതാവകയില് ദൈവകയില് എന്ന് തരംതിരിക്കാൻ പറ്റിയാൽ മതി. ഇപ്പൊ നിങ്ങൾ വിഷ്ണു ചിന്തനം നടത്തുന്നു, കൃഷ്ണ ചിന്തനം നടത്തുന്നു, ശിവ ചിന്തനം നടത്തുന്നു, ദേവി ചിന്തനം നടത്തുന്നു, രാമചിന്തനം നടത്തുന്നു, എല്ലാം ഒന്ന് തന്നെ. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി.

സൗഹൃദങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു ബാക്ക് ടു സ്കൂൾ. കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന്

0: ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 പേരെ കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ്, ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് റോഡിൽ മരം കടപുഴകി വീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
0: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്

0: കയറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളി പാത്രങ്ങളും വെള്ളി വിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ജൂൺ 20 മകം കലം വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ജൂൺ 5.
0: 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻമന്ത്രി ടി യു കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന ഏതാനും കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വരുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന തത്വങ്ങളിലൊന്നാണ് റെഡ്യൂസ് റീസൈക്കിൾ റീയൂസ്. അതായത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഉപയോഗിച്ചത് പുനഃചംക്രമണം ചെയ്യുക, അത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി വീണ്ടും ഉപയോഗിക്കുക. ഈ തത്വങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് ചുറ്റും നടക്കുന്ന ചില നല്ല വാർത്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ. പുതിയ അധ്യയന വർഷം ഇങ്ങെത്തി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. പുതിയ അധ്യയന വർഷം എന്നാൽ പുതിയ ബാഗ്, പുതിയ ചെരുപ്പ്, പുതിയ കുട, അങ്ങനെ എല്ലാം പുതിയത് വേണം എന്നാഗ്രഹിക്കുന്നവരും അതൊരു അഭിമാനമായി കണ്ട് ചിലപ്പോൾ വാശി പിടിക്കുന്നവരുമാണ് നമ്മുടെ കുട്ടികൾ. എന്നാൽ ഈ തെറ്റായ അഭിമാനബോധത്തെ മാറ്റി പകരം കേടാകാത്ത പഴയ ബാഗും കുടയുമൊക്കെ പിന്നെയും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് സമ്മാനം നൽകുന്ന ഒരു പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ്
3: കോഴിക്കോട്. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

സൗഹൃദങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു ബാക്ക് ടു സ്കൂൾ. കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ MP-യോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സായുധസേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150th പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. പ്രകോപനങ്ങളോട് കൃത്യതയോടും ദൃഢതയോടും പ്രതികരിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയെന്നും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിന് ഒരു മാനദണ്ഡം സൃഷ്ടിച്ചുവെന്നും സായുധസേനകളുടെ സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു.
1: As far as Operation Sindoor is concerned, firstly, it is still continuing. There is temporary cessation of hostilities. So the Indian Army or all the three services are preparing well for Operation Sindoor 2.0 if it takes place. Presently, we are looking at enhancing our synergy within the three services. We are looking at equipping ourselves for the next warfare. As I have told you, the next warfare will not be limited.

0: To the land, maritime and air alone. The new entries, that is the space, cyber and cognitive warfare, will play a very important role.
1: ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലുള്ള ലോഹം സ്റ്റാർട്ടപ്പ് കമ്പനി സന്ദർശിച്ചു. സുസ്ഥിരമായ നിർണായക ധാതുക്കളും ആധുനിക സാമഗ്രികളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ സുപ്രധാനമായ ലിഥിയം ബാറ്ററികൾ

0: വികസിപ്പിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. തുടർന്ന് ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ചൊവ്വാഴ്ച വ്യവസായ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുംബൈയിലേക്ക് തിരിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ സ്വകാര്യ കോച്ചിംഗ് സെന്ററിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 7 ലക്ഷം രൂപ പിഴ ചുമത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. 2023 യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. ഇതുവരെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് 1,46,00,000+ രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പൊതുജന പരാതി പരിഹാര പോർട്ടലായ സി പി ഗ്രാംസിന് വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ ഭരണഘടനയുടെ 8-ാം പട്ടികയിലുള്ള 22 ഇന്ത്യൻ ഭാഷകളിലും സമാധാൻ ദീദിയിലൂടെ സംസാരിച്ചോ ടെക്സ്റ്റ് വഴിയോ പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ചക്രവ്യൂഹം റെയ്ഡിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നായി മെത്തക്കലോൺ, മെതാഫൈറ്റാമിൻ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഭരണഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യമായ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരുടെ 2-ാമത് ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: And no left. It's only law. It's only transparency. You know how many electors are there in India? You add the continent of America, North America, South America, the entire Europe, the entire Australia, the entire Africa, and still 8 crores counting. We are roughly 95 crores plus today.
0: വോട്ടർ പട്ടിക മാനേജ്മെന്റ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയിലെ സുതാര്യതയും സുരക്ഷാ സംവിധാനങ്ങളും സമ്മേളനത്തിൽ വിശദീകരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളും ചർച്ചയായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ബ്രിസ്റ്റോളിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 47 റണ്ണെന്ന നിലയിലാണ്. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം.

0: ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം മിക്സഡ് ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം ജപ്പാനോട് പരാജയപ്പെട്ടു. കേരളത്തിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രാജ്യത്തെ പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് നികുതി കേന്ദ്ര സർക്കാർ താൽക്കാലികമായി ഒഴിവാക്കി. അടുത്ത മാസം 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പരുത്തി കർഷകരുടെയും ടെക്സ്റ്റൈൽ മേഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വസ്ത്രമന്ത്രാലയം അറിയിച്ചു. പരുത്തിയുടെ വിലക്കയറ്റം തടയാനും ആഭ്യന്തര വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: യുവവാണി
2: Hello and welcome to Yuvavani Music Time. Your space to unwind with timeless melodies and unforgettable voices. I'm your host Tejas, and today we are diving into the musical world of one of the most celebrated artists of all time, Paul McCartney. Known for his legend.
3: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
4: സൗഹൃദങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു. ബാക്ക് ടു സ്കൂൾ കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ May 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: பத்தி சொல்ற தமிழையா.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: പറയരുതടിയറ തുടരണ മടവുകൾ ഉശിരോട് കടശിവ.

സൗഹൃദങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു ബാക്ക് ടു സ്കൂൾ. കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ஆல்கஹால். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 to 31 ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻ കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: Radio Santhanam 90.4 FM il ippol kelkam bedtime stories. Avadharanam Rita George.
2: Hi kochu kuttare, innathe കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മുയലും മുതലയും, ഇതാണ് ഇന്നത്തെ കഥ. മുതലയ്ക്ക് കരയ്ക്ക് കയറുമ്പോൾ കയറിക്കിടക്കാൻ വേണ്ടി പാകത്തിന് ഒരു തോട്ടമുണ്ടായിരുന്നു. മുതല എപ്പോഴും വെള്ളത്തിലാണല്ലോ കിടക്കുന്നത്, ഇടയ്ക്കൊക്കെ കരയ്ക്കും കയറിക്കിടക്കും, അതൊക്കെ ഒരാവശ്യത്തിന് വേണ്ടിയാ. അങ്ങനെ ദിവസവും മുതല വെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറി വന്ന് കിടന്ന് വെയിൽ കായും. എവിടെയാ? തോട്ടത്തിൽ. അത് നല്ല സുഖമാണല്ലോ. ഒരിക്കൽ അവിടെ ഒരു മുയൽ വന്നു പെട്ടു. മുതലയുടെ മൂക്കിന് നേരെ ഒരു വാഴ നിൽക്കുന്നത് ഈ മുയൽ കണ്ടു. രസികൻ വാഴ. അതിലും രസികനായിരുന്നു ആ വാഴയുടെ ഇലകൾ. മുയൽ വിചാരിച്ചു, മൂക്കുമുട്ടെ തിന്നിട്ട് കിടന്നുറങ്ങുകയാണ് ഈ ജന്തു, ഒരു കടിക്ക് വാഴയിലയും കൊണ്ട് കൂടിയാലോ. മുയൽ പമ്മി പമ്മി വാഴയുടെ അടുത്തെത്തി. മുതല അപ്പോഴാണ് കണ്ണു തുറന്ന് ഒന്ന്

0: തുമ്മിയത്. മുതലയുടെ പല്ല് കണ്ട് മുയൽ പേടിച്ചുപോയി. അവനോട് ചെന്ന് ഭാര്യയോടും മക്കളോടും വിവരം പറഞ്ഞു. ഒരു രസികൻ വാഴ നിപ്പുണ്ട്, പക്ഷേ ഒരു അരസികൻ മുതല അവിടെ കിടപ്പുണ്ട്. ഒരു രസികൻ വാഴ അവിടെ നിപ്പുണ്ട്, ഒരു അരസികൻ മുതല അവിടെ കിടപ്പുണ്ട്. അവനെ ഓടിക്കണം, എന്താ വഴി? ഭാര്യയും മക്കളും കുറെ കരിയില കൊണ്ടുവന്ന് മുതലയുടെ ചുറ്റുമിട്ടു. മുതല അറിയുന്നില്ലെന്ന് തോന്നും, മുതല നല്ല ഉറക്കമായിരിക്കും, വെയിൽ കാഞ്ഞും കൊണ്ടുള്ള ഉറക്കമല്ലേ. അങ്ങനെ ആ മുതലയുടെ ചുറ്റുമിട്ട കരിയിലയ്ക്ക് തീ കൊളുത്തുകയും ചെയ്തു. ഈ ബഹളങ്ങളൊക്കെ കേട്ട് മുതല ഞെട്ടി ഉണർന്നു. ചുറ്റിനും തീയ്, എന്താ ചെയ്യുക? മുതല എന്ത് ചെയ്തെന്നറിയാവോ? ഒറ്റ ചാട്ടം വെള്ളത്തിലേക്ക്. മുയലും കുടുംബവും സുഖമായി അവിടെ കണ്ട ഇലകളെല്ലാം തിന്ന് വയറ് നിറച്ചിട്ട് തിരികെ പോയി. അപ്പോ മുയലിന് ആഹാരം കഴിക്കാൻ മുതല അവിടെ കിടക്കുന്നു. മുതല പിടിച്ചു വിഴിഞ്ഞാലോ? അപ്പൊ മുതലാണെങ്കിൽ നല്ല ഉറക്കുവല്ലേ. അപ്പൊ മുതലയ്ക്ക് ചുറ്റിനും കരിയിലൊക്കെ കൊണ്ടങ്ങിട്ടു, ചുറ്റിനും ഇട്ടിട്ട് തീ കൊടുത്തു. ഇവർക്കറിയത്തില്ലല്ലോ ഈ മുതല ചാടിയങ്ങ് വെള്ളത്തിലേക്ക് ചാടാൻ കഴിവുള്ള ഒരു ജീവിയാണെന്ന്. അപ്പം ഇവര് വിചാരിച്ചത് നാല് ചുറ്റിനും തീയല്ലേ, അപ്പം എന്ത് ചത്തോളൂ എന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. മുതല എന്ത് ചെയ്ത്? വെള്ളത്തിലേക്ക് എടുത്തങ്ങ് ചാടി. പക്ഷേ ആ നേരം കൊണ്ട് അപ്പം അവിടെ തീ കത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം പിന്നെ ഇനിയിപ്പം മുതല ഇപ്പോഴൊന്നും ആ കരയിലേക്ക് വരത്തില്ല, വെയിൽ കായാൻ വേണ്ടി വരത്തില്ല. അപ്പം ഈ മുയലും കുടുംബം എന്ത് ചെയ്തു? മുതലയിൽ നിന്നും രക്ഷ കിട്ടി. എങ്ങനെ? തീ കാരണം അല്ലേ. അങ്ങനെ അവരെന്ത് ചെയ്തു? അവിടെ നിന്ന ഇലകളൊക്കെ ആവശ്യത്തിന് കടിച്ചു പറിച്ച് തിന്നിട്ട് അവരവരുടെ പാട്ടിനും അങ്ങ് പോയി. അങ്ങനെ മുതലയും മുയലും എന്ന ഈ കുഞ്ഞു കഥ ഇന്ന് ഇവിടെ തീരുകയാണ്. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: കേൾക്കാം ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
3: Finally here, everybody in the cinema.

ആതിര, ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

പർവ്വരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണന് വേണ്ടി പ്രഹസ്തനാണ് ഹനുമാനോട് ചോദ്യങ്ങൾ ചോദിച്ചതെങ്കിലും ഹനുമാൻ മറുപടി പറയുന്നത് രാവണനോട്

0: നേർക്ക് നേർ മുഖത്ത് നോക്കി തന്നെയാണ്. ഹനുമാൻ ചോദിക്കുന്നു, നീ ചോദിച്ചല്ലോ എന്തിനാണ് ഈ പൂന്തോട്ടം തകർത്തതെന്ന്. ഞാൻ പറയാം, വാനര വംശ പ്രകൃതിശീലം വിഭോ, ഇത് ഞങ്ങൾ കുരങ്ങന്മാരുടെ ഒരു ജന്മ സ്വഭാവമാണ്, അതെനിക്കുണ്ട്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുടെ ഒരു ജന്മ സ്വഭാവമാണ് ഈ കുരങ്ങൻ്റെ പൂമാല കിട്ടിയ പോലെ എന്നൊക്കെ പറയുമല്ലോ, പിച്ച് ചീന്തുന്നതൊക്കെ ഞങ്ങളുടെ ഒരു സ്വഭാവമാണ് എന്ന് കരുതിയാൽ മതി എന്ന് അല്പം പരിഹാസത്തിലും തമാശ രൂപത്തിലും പറഞ്ഞിട്ട് ഹനുമാൻ പറയുകയാണ്, ഇകലിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം യുദ്ധത്തിൽ നിശ്ചിചര വരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം. പിന്നീട് നീ എന്താണ് ചോദിച്ചത്, എന്തിനാണ് ഞാൻ നിന്റെ അനുയായികളെ രാക്ഷസന്മാരെ വധിച്ചതെന്ന്. അതിനുള്ള മറുപടി ഇതാണ്, അവരെന്നെ കൊല്ലാൻ വന്നു, ഞാൻ അവരെ കൊന്നു. അവരെന്റെ നേരെ ആക്രമണത്തിന് വന്നു, വധിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി വന്നു, വധിക്കാനായി തന്നെ വന്നു. ഞാൻ അവരെ എതിരിട്ടു, ഞാൻ അവരെ കൊന്നു. ഇതാണ് എന്റെ മറുപടി. മരണഭയം അകതളിരില്ലയാതെ പോയി മറ്റൊരു ജന്തുക്കൾ ഇല്ലെന്ന നിർണയം. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ മരണഭയമില്ലാത്തവരായി ആരും തന്നെ ഇല്ല. അതേപോലെ എനിക്കും ഉണ്ട് മരണഭയം എന്ന് വേണമെങ്കിൽ നീ കൂട്ടിക്കോളൂ. എന്നെയാണ് അവർ ആക്രമിക്കാൻ വന്നത്. ദശവദന രാവണ സമരഭൂമി യുദ്ധക്കളത്തിൽ വെച്ച്, ഈ യുദ്ധഭൂമിയിൽ വെച്ച് ദേഹരക്ഷാർത്ഥമായി ത്വൽ ഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേൻ അഹം, നിന്റെ ഭൃത്യവർഗത്തെ, നിന്റെ കിങ്കരന്മാരായ രാക്ഷസന്മാരെ ഞാൻ വധിച്ചു എന്നുള്ളത് ശരിയാണ്. അത് പക്ഷേ ദേഹരക്ഷാർത്ഥമായിട്ടാണ്, പ്രാണരക്ഷാർത്ഥമാണ് ഞാൻ അത് ചെയ്തത്. എന്നെ അവർ വധിക്കാനായി വന്നതുകൊണ്ട് മാത്രമാണ്, എന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, പ്രാണരക്ഷാർത്ഥമാണ്, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യേണ്ടി വന്നത്. ദശനിയുത ശതവയസി, 100 കോടി വയസ്സായാലും മനുഷ്യന്, 100 വയസ്സല്ല, 100 കോടി വയസ്സായെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും ആർക്കും തന്നെ ശരീരം വിട്ട് മരണത്തെ പുൽകാൻ ഇഷ്ടമില്ല. അങ്ങനെ ഒരു ലോക തത്വവും കൂടി ഹനുമാൻ രാവണനോട് പറയാണ്. പിന്നെയാണോ ഞാൻ ഈ ലോകത്തുള്ള ഒരു മനുഷ്യർക്കും എത്ര കാലം ജീവിച്ചാലും ശരി എന്നാണ് അതിന്റെ അർത്ഥം. 100 കോടി വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഹനുമാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. എത്രമാത്രം കൂടുതൽ കാലം ജീവിച്ചിരുന്നാലും പിന്നെയും മരിക്കാനായി മനുഷ്യർക്ക് യാതൊരു താല്പര്യവുമില്ല. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ ജനിച്ച ആർക്കും തന്നെ യാതൊരു താല്പര്യമില്ല. അതേപോലെ തന്നെയാണ് ഞാനും എന്ന് രാവണൻ വേണമെങ്കിൽ കരുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ലോക തത്വം കൂടി ഹനുമാൻ ഇവിടെ പറയാണ്. ഈ പറയുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. ദേഹികൾക്ക് ഏറ്റവും പ്രിയം ദേഹം ഓർക്ക നീ. ഒരു ശരീരത്തിൽ ജനിച്ചവർക്കെല്ലാം ആ ശരീരത്തോട് പ്രിയമാണ്, ഒരു വല്ലാത്ത ഇഷ്ടമാണ്. അതിനെ വിട്ടുപോകാൻ ആർക്കും തന്നെ മനസ്സില്ല. എനിക്കും അങ്ങനെ തന്നെ. എന്നെ കൊല്ലാൻ വന്നാൽ പിന്നെ നോക്കി നിൽക്കാൻ കഴിയുമോ? ഞാൻ അവരെ കൊന്നു, എന്നെ മരണത്തിൽ നിന്ന് ഞാൻ തന്നെ രക്ഷിച്ചു എന്ന് കരുതിയാൽ മതി. മാത്രമല്ല, നിന്റെ മകൻ ഇന്ദ്രജിത്ത് എന്റെ നേരെ ബ്രഹ്മാസ്ത്രമാണ് പ്രയോഗിച്ചത്. തത്ര ഞാൻ ബദ്ധനായേൻ ഒരു കാൽ നിമിഷം, ഒരു ചെറിയ നിമിഷാർദ്ധത്തിൽ ഞാൻ ബന്ധനസ്ഥനായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ആ സമയത്ത് ബ്രഹ്മാസ്ത്രമാണ് വരുന്നത്, ബ്രഹ്മാവ് നൽകിയതാണ്. ആ ബ്രഹ്മാവിനോടുള്ള ബഹുമാനം മൂലം ഒരു കാൽക്ഷണം ഞാൻ ബന്ധനസ്ഥനായി ആകാൻ ഞാൻ സമ്മതിച്ചു, അല്ലെങ്കിൽ ഞാൻ ആ ബന്ധനത്തിന് വിധേയനായി എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം. അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ നീ ഒരു കാര്യം ഓർക്കണം, ഇതേ ബ്രഹ്മാവിന്റെയും മറ്റ് ദേവന്മാരുടെയും വരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് ആ വരം? കായത്തിനേതുമേ പീഡയുണ്ടായി വരാ. കായം എന്ന് പറഞ്ഞ ശരീരം, എന്റെ ശരീരത്തിന് യാതൊരു വിധമായ പീഡകളും ഉണ്ടാകുകയില്ലെന്ന് ഈ ബ്രഹ്മാസ്ത്രം നിന്റെ മകന് നൽകിയിട്ടുള്ള ബ്രഹ്മാവ് തന്നെ എനിക്ക് വരം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു വരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് മരണവും ഉണ്ടാകുകയില്ല, എന്നെ വധിക്കാനായി ആർക്കും തന്നെ സാധിക്കയില്ല എന്നുള്ളതാണ് പരമമായ സത്യം. പിന്നെ ഞാൻ ഇവിടെ എന്നെ ഇവിടെ കെട്ടിയിട്ട് നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ ഉത്തരം ഇതാണ്, ബദ്ധഭാവേന വന്നിടിനാൻ അത്ര ഞാൻ. എന്നെ ആർക്കും കെട്ടിയിടാനൊന്നും സാധിക്കുകയില്ല. ഞാനും കൂടെ വിചാരിക്കണം എന്നെ കെട്ടിയിടണമെങ്കിൽ. കെട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള ഭാവത്തിൽ, ഭാവേന ഭാവത്തിൽ ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്? അതിനും ഒരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം, കേട്ടുകൊള്ളുക. നിനക്ക് ഗുണകരമായ ഒരു കാര്യം പറയാനാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്നെ കെട്ടിയിട്ട് പിടിച്ചു വെട്ടിക്കൊണ്ടുവന്നു എന്നൊന്നും ധരിക്കണ്ട. ആ ഭാവത്തിൽ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ എത്തി എന്ന് കരുതിയാൽ മതി. പക്ഷെ അങ്ങനെ ഞാൻ വന്ന എന്ത് കാര്യത്തിന് ഒരു കാരണമുണ്ട്? ഇതിന് ഒരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്, അകതളിരിൽ അറിവ് കുറയുന്നവർക്ക് ഏറ്റം ഉള്ള അജ്ഞാനമൊക്കെ നീർക്കണം ബുധജനം. ബുധജനം എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ, വിദ്വാൻമാർ, അറിവുള്ളവർ. അകതളിരിൽ അറിവ് കുറയുന്നവർക്ക്, മനസ്സിൽ അജ്ഞാനമുള്ളവർക്ക്, മനസ്സ് അജ്ഞാനത്തിന്റെ അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവർക്ക്, അറിവില്ലാത്തവർക്ക്, രാവണനോട് മുഖത്ത് നോക്കി പറയാണ് നിന്നെ പോലെ അറിവില്ലാത്തവർക്ക്, നിന്നെ പോലെ ജ്ഞാനമില്ലാത്ത ആൾക്കാർക്ക്, അവരുടെ അജ്ഞാനം നീക്കണം ബുധജനം. ഞാൻ ഒരു ജ്ഞാനിയാണ്, ജ്ഞാനിയായതുകൊണ്ട് എന്റെ കടമയാണത്, കർത്തവ്യമാണത്, ധർമ്മമാണത് അജ്ഞാനികളുടെ അറിവ് മാറ്റുക എന്നുള്ളത്, അവർക്ക് അറിവ് പകർന്നു കൊടുത്ത് അവരുടെ അജ്ഞാനത്തെ നീക്കുക എന്നുള്ളത് ജ്ഞാനികളുടെ ലക്ഷണമാണ്, അവരുടെ കടമയാണ്, കർത്തവ്യമാണ്, ധർമ്മമാണ് എന്നുള്ള പരമമായിട്ടുള്ള ജ്ഞാനവും ഹനുമാൻ രാമായണത്തിൽ നമുക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. അറിവ് എന്ന് പറയുന്നത് ഒരു ആഭരണമാക്കി കൊണ്ടു നടക്കാനായിട്ടുള്ളതല്ല, അറിവ് എന്നുള്ളത് ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കാനായിട്ടുള്ളതല്ല. അറിവില്ലാത്തവർക്ക് നമുക്കുള്ള അറിവ് പകർന്നു നൽകുക എന്നുള്ളതും അറിവുള്ളവരുടെ കർത്തവ്യമാണ്, ധർമ്മമാണ്. അപ്പൊ ആത്മോപദേശം നൽകി അജ്ഞാനികളെയും മുക്തിയിലേക്ക്, മോക്ഷത്തിലേക്ക് നയിക്കുക എന്നത് ജ്ഞാനികളുടെ, അറിവുള്ളവരുടെ ധർമ്മമാണ്. ആ ധർമ്മം നിറവേറ്റുന്നതിനാണ്, നിനക്ക് ആത്മോപദേശം പകർന്നു നൽകുന്നതിനാണ് ഞാൻ ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന് ഹനുമാൻ രാവണനോട് പറയുകയാണ്. എന്നിട്ട് രാവണനോട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭരിക്കുന്ന തെറ്റിദ്ധാരണകളെയൊക്കെ അകറ്റാനായിട്ടാണ് ഹനുമാൻ ഇവിടെ ശ്രമിക്കുന്നത്. വളരെ നയത്തിൽ തന്നെ ഹനുമാനോട് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നു. രാവണ, അങ്ങ് മോഹമാകുന്ന മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോകരുത്, അതിൽ ഭ്രമിച്ചിരിക്കുകയാണ്, പക്ഷെ അതിൽ മുങ്ങിപ്പോകരുത്. ത്യജ മനസ്സി ദശവദന, നിന്റെ മനസ്സിൽ നിന്ന് ഇതെല്ലാം ഉപേക്ഷിക്കുക. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? രാക്ഷസീം ബുദ്ധിയെ, ഈ രാക്ഷസന്മാരുടെ കുടില ബുദ്ധി ഉണ്ടല്ലോ, അതാണ് നിന്നെ ഭരിക്കുന്നത്. നീ ആ മായയാകുന്ന, ആ സംസാര മായയാവുന്ന മഹാസമുദ്രത്തിൽ നീ മുങ്ങിപ്പോകാൻ നിന്നെ ഈ രാക്ഷസ ബുദ്ധി ഒരു നിമിത്തമാകും. ഇവിടെ നിന്റെ മനസ്സിൽ നിന്ന് ഈ രാക്ഷസന്മാരുടെ ക്രൂരമായിട്ടുള്ള ബുദ്ധിയെ, കുടിലമായിട്ടുള്ള ബുദ്ധിയെ, ആ വക്രമായിട്ടുള്ള ബുദ്ധിയെ നീ നീക്കം ചെയ്യണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ദൈവീം ഗതിയെ സമാശ്രയിച്ചിരുന്നു. ദൈവമാർഗത്തെ, ദൈവീകമായ മാർഗത്തെയാണ് നീ ആശ്രയിക്കേണ്ടത്, ദൈവീകമായ മാർഗമാണ് നീ സ്വീകരിക്കേണ്ടത്. ഹനുമാൻ തന്റെ ഉപദേശം തുടരുന്നു അടുത്ത ക്യാപ്സൂളിൽ. അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹനുമാൻ രാവണനെ പ്രകോപിപ്പിക്കാനല്ല നോക്കുന്നത്, അദ്ദേഹം കൂടുതൽ ജ്ഞാനം രാവണന് പകർന്നു നൽകുകയാണ്. ദൈവീക മാർഗം സ്വീകരിക്കുന്നത് ജനന മരണ ദുഃഖങ്ങളെ ഇല്ലാതാക്കും. അതിനാൽ ദൈവീക മാർഗം സ്വീകരിക്കാൻ ഹനുമാൻ രാവണനോട് ആവശ്യപ്പെടുന്നിടത്താണ് കഴിഞ്ഞ ക്യാപ്സ്യൂൾ അവസാനിച്ചത്. ഹനുമാൻ തുടരുന്നു, അതെന്ന് പറഞ്ഞ ദൈവീക മാർഗം ജനന മരണ ഭയനാശിനി നിർണയം, അന്യയായുള്ളത് സംസാരകാരിണി. മറ്റുള്ള മാർഗങ്ങൾ, ദൈവിക മാർഗം ഒഴിച്ച് മറ്റുള്ള മാർഗങ്ങൾ, രാക്ഷസീയമായ മാർഗങ്ങൾ, അതായത് ഇപ്പോൾ രാവണൻ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ സംസാര ദുഃഖത്തെ ക്ഷണിച്ചു വരുത്തും. സംസാര ദുഃഖം എന്നുള്ള ഉദ്ദേശിക്കുന്നത് വീണ്ടും ജനനം, വീണ്ടും മരണം. ശങ്കരാചാര്യർ പറഞ്ഞ പോലെ പുനരഭി ജനനം, പുനരഭി മരണം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം, വീണ്ടും മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം എന്ന അവസ്ഥയിലോട്ട് രാക്ഷസീയ മാർഗങ്ങൾ ക്ഷണിച്ചു വരുത്തും. അതേസമയം രാവണനെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്, നീ ജനിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വംശത്തിലാണ്. നിനക്ക് പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, പരമാത്മജ്ഞാനം അഥവാ ആത്മസാക്ഷാത്കാരം നേടാൻ നല്ല അർഹതയുണ്ട് രാവണ, വളരെ നല്ല സാധ്യതയുണ്ട്. കമലഭവ സുത തനയ നന്ദനൻ ആണ് നീ. നീ സാക്ഷാൽ ബ്രഹ്മാവിന്റെ മകന്റെ മകനാണ്. നീ മഹാനായ വിശ്രവസിന്റെ മകനാണ്. പുലസ്ത്യ മഹർഷിയാണ് നിന്റെ പിതാമഹൻ. ഇങ്ങനെയുള്ള വംശ മാഹാത്മ്യം ഹനുമാൻ രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, കർപ്പൂരഭാവം പരിഗ്രഹിയായിക നീ. നീ രാക്ഷസ സ്വഭാവം, കർപ്പൂര മാർഗം എന്നുള്ള വാക്കിന്റെ അർത്ഥം രാക്ഷസ സ്വഭാവം, നീ രാക്ഷസ സ്വഭാവം ഉപേക്ഷിക്കണം. പരബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് ഹനുമാൻ പകർന്നു നൽകുകയാണ്. പ്രാണദേഹങ്ങൾ ആത്മാവല്ല അറിയടോ. നീ ധരിച്ചിരിക്കുന്നത് ഈ ശരീരമാണ് എല്ലാം എന്നാണ് ഞാൻ പറഞ്ഞു തരാം. ഈ ശരീരവും പ്രാണനും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ആത്മാവിന് അങ്ങനെയല്ല, ആത്മാവിന് യാതൊരു ബന്ധനവുമില്ല. ആത്മാവിനെ, പരമാത്മാവിനെ ഹനുമാൻ വർണ്ണിക്കുകയാണ്. നിരവധി പദങ്ങളാണ്, പര്യായ പദങ്ങൾ അല്ലെങ്കിൽ ഒരേ അർത്ഥമുള്ള നിരവധി പദങ്ങളാണ് ഹനുമാൻ ഇവിടെ രാവണനോട് പരമാത്മാവിനെ അല്ലെങ്കിൽ പരബ്രഹ്മത്തെ മനസ്സിലാക്കി കൊടുക്കാനായി ഉപദേശിക്കുന്നത്. അമൃതമയൻ, അജൻ, അമലൻ, അദ്വയൻ, അവ്യയൻ, ആനന്ദപൂർണൻ, ഏകൻ, പരൻ, കേവലൻ, നിരുപമൻ.

0: അവ്യക്തൻ, നിരാകുലൻ, നിർഗുണൻ, നിഷ്കളൻ, നിർമ്മമൻ, നിർമ്മലൻ, അനന്തൻ, ആദ്യൻ, നിത്യം നിരാകരൻ, ഇങ്ങനെ ആത്മാപരബ്രഹ്മം ഒരു 20-ൽ അധികം 21 വിശേഷണങ്ങളാണ് ഹനുമാന് ആത്മാവിനെ പറ്റി മനസ്സിലാക്കാനായി ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നു, വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും പോലും പരബ്രഹ്മത്തെ തിരിച്ചറിയാൻ പ്രയാസമാണ്. പിന്നെ അജ്ഞാനികൾക്ക് എങ്ങനെ കഴിയാനാണ്, അറിവില്ലാത്തവർക്ക് എങ്ങനെ കഴിയാനാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും രാവണനോട് പറയുകയാണ്, പരമഗതി വരുവതിന് പരം ഒരു ഉപദേശവും പാർത്ത് കേട്ടിയിടൂ, ചൊല്ലി തരുന്നുണ്ട് ഞാൻ. എന്തൊരു കമ്പാഷൻ ആണ്, അനുകമ്പയാണ്, അനുതാപമാണ് ഹനുമാൻ രാവണനോട് പ്രദർശിപ്പിക്കുന്നത് എന്ന് നോക്കുക. പരമഗതി വരുവതിന്, മോക്ഷം നേടുന്നതിന് ഞാൻ നിനക്ക് അതിനുള്ള മോക്ഷം നേടുന്നതിനുള്ള മാർഗം ഞാൻ ഉപദേശിച്ചു തരാം, നീ അത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശത്രുവിനോട് ഹനുമാൻ, രാവണൻ ഇപ്പൊ ഹനുമാന്റെ ശത്രുവാണ്, ഹനുമാനെ ബന്ധനസ്ഥനാക്കി രാവണന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ശത്രുവിനോട് വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള സമീപനമല്ല ഹനുമാൻ സ്വീകരിക്കുന്നത്. ശത്രുവിന് നന്നാകാനായി, അവരവരുടെ ആ തെറ്റ് തിരിച്ചറിയാൻ, ആ ശത്രുവിനൊരു മാനസികമായ പരിവർത്തനം വരുത്താൻ ഒരു ശ്രമം നടത്തുകയാണ് ഹനുമാൻ. അത് ഫലിക്കുമോ ഇല്ലയോ എന്നത് അദ്ദേഹത്തിന്റെ വിഷയമല്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്ന ഭാവത്തിലാണ് ഹനുമാൻ. വേണമെങ്കിൽ സ്വീകരിക്കാം, ഞാൻ ഉപദേശിക്കാം, അത് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. എന്നാൽ ആൾക്കാർ അറിവില്ലായ്മ മൂലമാണ് തെറ്റുകൾ ചെയ്യുന്നത്. അവർക്ക് അറിവും നല്ല ബുദ്ധിയും തോന്നിപ്പിക്കാൻ സാധിച്ചാൽ അവർ ചിലപ്പോൾ നന്നാവാൻ സാധ്യതയുണ്ട്, അവർക്ക് മാനസികമായ പരിവർത്തനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോത്തിന്റെ ചെവിയിലാണോ വേദം ഓതുന്നതെന്നൊക്കെ ചിലർക്ക് തോന്നാം. അപ്പൊ ഇതാണ് ഹനുമാന്റെ ഉപദേശം. അനവരതം, ഹനുമാന്റെ ഉപദേശം ശ്രദ്ധിച്ചു കേൾക്കുക. മോക്ഷമാർഗത്തിനായിട്ടുള്ള അനവരതം അകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്ന് നിർണയം. അനവരതം ഇടവിടാതെ നിരന്തരമായ അകതളിരിൽ മനസ്സിൽ അമിത ഹരിഭക്തി, ഹരിയോടുള്ള ഭക്തി, ഭഗവാനോടുള്ള ഭക്തി അമിതമായ രീതിയിൽ, ഏറ്റവും കൂടിയ രീതിയിൽ അങ്ങനെ ഉണ്ടായാൽ, ഏറ്റവും വലിയ ഭക്തി ഭഗവാനോടുണ്ടായാൽ അത് ഇടവിടാതെ വേണം, കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ആത്മവിശുദ്ധി വരുമെന്ന് നിർണയം. ഇത് തീർച്ചയാണ്, ആത്മവിശുദ്ധി വരും, ആത്മശുദ്ധി ലഭിക്കും. അങ്ങനെ മനസ്സിന് ശുദ്ധി ലഭിക്കുമ്പോൾ തത്വജ്ഞാനം ഉണ്ടാകും. പരിശുദ്ധമായ മനസ്സുള്ളവർക്ക് ഭഗവാന്റെ തത്വം അറിയാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ തത്വം അറിഞ്ഞാൽ പിന്നെ അതിൽ വിശ്വസിക്കുക, അതിൽ ആനന്ദിക്കുക. ഇതാണ് ഹനുമാൻ പറയുന്നത്. പക്ഷെ ഇത് എങ്ങനെ നടപ്പിലാകും, ഇങ്ങനെ നടപ്പാകാം എന്നുള്ളതിന് പ്രായോഗികമായ ഒരു മാർഗം ഒരു മന്ത്രമാണ്. ആ മന്ത്രം ഹനുമാൻ ഉപദേശിക്കുന്നു അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹനുമാൻ രാവണനൊരു മന്ത്രം ഉപദേശിക്കാമെന്ന് കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ പറഞ്ഞിരുന്നു. ഇതാണ് ആ മന്ത്രം, രജനിചര വനദഹന മന്ത്രം. രജനിചരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാക്ഷസൻ. വനദഹന മന്ത്രം, അതായത് ഈ മന്ത്രം ജപിച്ചാൽ രാക്ഷസന്റെ മനസ്സുകളാകുന്ന വനത്തിൽ ഈ മന്ത്രം കാട്ടുതീ പോലെ പടർന്നു കയറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാ ദഹന മന്ത്രം എന്ന്, വനദഹന മന്ത്രം എന്ന് പറയുന്നത്. എന്താണ് ആ മന്ത്രം എന്ന് പറയുന്നു, രാമ രാമ, ഇതാണ് ആ മന്ത്രം. മന്ത്രാക്ഷരദ്വയം, രണ്ട് നാമങ്ങൾ, രാമ രാമ എന്നിങ്ങനെ ജപിക്കുക. ഈ മന്ത്രം രാക്ഷസ മനസ്സുകളിൽ വനമാകുന്ന, വനം പോലെയുള്ള രാക്ഷസ മനസ്സുകളിൽ കാട്ടുതീ പോലെ, വനത്തിൽ കാട്ടുതീ പടർന്നു കയറുന്ന പോലെ മനസ്സുകളിലേക്ക് ഈ മന്ത്രം കടന്നു ചെല്ലും. രാമ രാമേതി സദൈവ ജപിക്കയും, ഹനുമാൻ രാവണനുള്ള ഉപദേശം തുടരുകയാണ്. എപ്പോഴും ഈ മന്ത്രം, രാമ രാമ രാമ രാമ എന്നുള്ള ഈ മന്ത്രം, രജനിച്ചര വനദഹന മന്ത്രം, അത് അല്ലെങ്കിൽ മന്ത്രാക്ഷരദ്വയം, അത് ജപിക്കണം. മാത്രമല്ല, ജപിച്ചാൽ മാത്രം പോരാ, ഈ ലൗകിക സുഖങ്ങളിലുള്ള, വിഷയങ്ങളിലുള്ള, ഭൗതികമായ സുഖഭോഗങ്ങളിലുള്ള നിന്റെ ഈ ആസക്തി ഉണ്ടല്ലോ, ആ ആസക്തി ഹൃദയത്തിൽ നിന്നും നീ ഉപേക്ഷിക്കണം, അത് വേണ്ടെന്ന് വെക്കണം. അതിന് പകരം എന്താണ് ചെയ്യേണ്ടത്, രാമപദ ധ്യാനം ഉള്ളിൽ ഉറക്കി, ഉള്ളിൽ ഇങ്ങനെ രാമനാമങ്ങൾ, രാമന്റെ പാദങ്ങൾ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കണം. ആ ഉറപ്പിച്ചിട്ട് രാമപദ പാദങ്ങളെ മനസ്സിൽ ഉറപ്പിച്ച്

അതിന്മേൽ ധ്യാനം ചെയ്യണം. രാമന്റെ പാദ ശ്രീരാമ പാദങ്ങളെ കുറിച്ചും ഹനുമാൻ പറയുന്നു, ഭാന് കോടി പ്രഭം വിഷ്ണു പാദാംബുജം, വിഷ്ണു പാദങ്ങൾക്ക് 100 കോടി സൂര്യന്മാരുടെ ശോഭയാണ്, പ്രകാശമാണ് ഉള്ളത് എന്നാണ് ഹനുമാൻ പറയുന്നത്. ആ പാദങ്ങളെ ഭജിക്കുക, ആ പാദങ്ങളിൽ അഭയം തേടുക. മനസ്സിലുള്ള ഇതും പറയുന്നുണ്ട്, മനസ്സിലുള്ള മൗഢ്യങ്ങളെയും കുസൃതികളെയും, എന്റെ മനസ്സിൽ കുറച്ച് മണ്ടത്തരങ്ങളുണ്ട്, കുറച്ച് കുരുത്തക്കേടുകളുണ്ട് എന്ന് സാധാരണ ഭാഷയിൽ പറയാം. ഇങ്ങനത്തെ ചില കുനിഷ്ടകളുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ സാധാരണ ഭാഷയിൽ പറയാം. ഇതൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് കളയണം. ഇങ്ങനെ കളഞ്ഞാൽ മാത്രമേ നിനക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവൂ എന്നിട്ട് പറയുന്നു, ഇങ്ങനെ കളഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കും? വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ. വൈകുണ്ഠലോകം ഗമിക്കുന്ന മഹാവിഷ്ണുവോട് അതിന്റെ വൈകുണ്ഠത്തിൽ ചെന്ന് ചേരാനായിട്ടുള്ള മാർഗം, അതിനുള്ള വഴി നോക്കുക, അതിനുള്ള മാർഗം നീ കണ്ടുപിടിക്കുക. അതിന്റെ അർത്ഥം, ഒറ്റ വാക്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മോക്ഷപ്രാപ്തി, ഈ ജന്മത്തിൽ തന്നെ മോക്ഷപ്രാപ്തി ലഭിക്കാനായി നീ ശ്രമിക്കുക. അതിന് പകരം നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നും ഹനുമാൻ ഓർമ്മിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം രാമരാമ എന്ന് ഭജിക്കുകയും ശ്രീരാമന്റെ പാദങ്ങളെ മനസ്സാ സ്മരിച്ചുകൊണ്ട് ധ്യാനിക്കുകയും മനസ്സിലുള്ള മൗഢ്യങ്ങളും കുസൃതികളും ഒക്കെ മാറ്റിവെച്ചിട്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതാണ് ശരിയായ മാർഗം. അതിന് പകരം രാവണൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നും ഹനുമാൻ പറയുന്നു. പരധന കളത്ര മോഹേന നിത്യം വൃഥ പാപമാർജിച്ച് കീഴ്പോട്ട് വീണിടലാ. നിനക്ക് ഇപ്പൊ എന്താണ്? മറ്റുള്ളവരുടെ ധനം വേണം, മറ്റുള്ളവരുടെ ഭാര്യയെ വേണം, ഇതിനെയൊക്കെ അപഹരിച്ചെടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ വെറുതെ ഇങ്ങനെ പാപം പിടിച്ചു വാങ്ങിക്കുകയാണ്, പിടിച്ചു വാങ്ങി ഇങ്ങനെ കൂട്ടി വെക്കുകയാണ്. ഇങ്ങനെ നീ പാപം കീഴ്പോട്ട് വീണിടല എന്നുള്ള ഉദ്ദേശിക്കുന്നുണ്ട്, വെറുതെ നരകത്തിൽ പോകരുത്. മറ്റുള്ളവരുടെ ധനത്തെ അപഹരിച്ച്, മറ്റുള്ളവരുടെ ഭാര്യമാരെ അപഹരിച്ച് ഇങ്ങനത്തെ അധാർമികമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് വെറുതെ നരകത്തിന്റെ പടുകുഴിയിൽ ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്ത് നീ ചെന്ന് വീണ് കൊടുക്കരുത് രാവണ എന്ന് ഹനുമാൻ പറയുന്നു. നിനക്ക് ശ്രീരാമനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, ശ്രീരാമൻ ശരണാഗത വത്സലാണ്, ശരണം പ്രാപിക്കുന്നവരെ, അഭയം പ്രാപിക്കുന്നവരെ അദ്ദേഹം കൈവിടുകയില്ല. ശ്രീരാമൻ പരമപുരുഷനാണ് എന്നും ഹനുമാൻ പറയുന്നു. സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ശ്രീരാമൻ. അദ്ദേഹത്തെ ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം, അദ്ദേഹത്തെ സേവിക്കുക, ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ശരണാഗതിയോടുകൂടി സമർപ്പണത്തോടുകൂടി അദ്ദേഹത്തെ സേവിക്കുക. അങ്ങനെ സേവിക്കുക, അതോടൊപ്പം എന്താണ് ചെയ്യേണ്ടത്? ശരണം ഇഹ ചരണ കമലേ പതിച്ചിടൂ, ആ പതിക്കുക, ആ ചരണ കമലത്തിൽ പാദാരവിന്ദങ്ങളിൽ ചെന്ന് വീഴുക, വീണിട്ട് അഭയം തേടുക, ശരണം പ്രാപിക്കുക. അതോടൊപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നിനക്ക് എന്താണ് ശ്രീരാമനോടുള്ള നിന്റെ മനോഭാവം എന്ന് എനിക്കറിയാം. നിനക്കൊരു ശത്രുതാ മനോഭാവമാണ് ശ്രീരാമനോട്. അപ്പൊ ശത്രുഭാവത്തെ ത്യജിക്കുക എന്നും ഹനുമാൻ പറയുന്നു. ശ്രീരാമൻ നിന്റെ ശത്രുവല്ല, അദ്ദേഹത്തോട് നീ വെറുതെ ശത്രുത വെച്ച് പുലർത്തരുത്. അതിന് പകരം നീ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തെ പൂജിക്കുക. അദ്ദേഹത്തെ പൂജിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. നിനക്ക് ശ്രീരാമനെ അറിയാത്തത് കൊണ്ടാണ്. കാരുണ്യം ഈ വണ്ണം ഇല്ല മറ്റാർക്കും, ഈ ലോകത്ത് മറ്റാർക്കും ശ്രീരാമനെ പോലെ ഇത്രമാത്രം കാരുണ്യം എന്ന് പറയുന്ന ഗുണം സ്വഭാവവിശേഷമില്ല. കരുണാമയനാണ് ശ്രീരാമൻ, അത് നീ അറിയുന്നില്ല, നീ തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ള രഘുപതിയെ, ശ്രീരാമനെ മനസ്സിൽ കരുതുകിൽ, നീ മനസ്സിൽ കരുതിയാൽ, മനസ്സിൽ ധ്യാനിച്ചാൽ അവന് ഭൂതലെ രണ്ടാമത് ഉണ്ടാകയില്ല ജന്മം സഖേ. അവിടെ അത് പറയുമ്പോൾ ഹനുമാൻ വളരെ സൗഹൃദ ഭാവത്തിലാണ് രാവണനോട് പറയുന്നത്. സഖേ, സഖാവേ, സുഹൃത്തെ എന്നാണ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. നീ ഇത് ഇപ്പോഴത്തെ ഈ ചീത്ത സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കാം, അതെല്ലാം കളഞ്ഞിട്ട് ഒരേ ഒരു ലക്ഷ്യം മോക്ഷപ്രാപ്തി. അതിനായിട്ട് നീ എന്ത് ചെയ്യുക? രഘുപതിയെ, ശ്രീരാമനെ നീ മനസ്സാ ധ്യാനിക്കുക. അങ്ങനെ ചെയ്യുന്ന ആരായാലും, രാവണനല്ല, ആരായാലും ശരി, നമ്മളായാലും ശരി, ആർക്കുമുള്ള ഉപദേശമാണ്. അങ്ങനെ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നവന് ഭൂതലെ, ഈ ഭൂമിയിൽ രണ്ടാമത് ഒരു ജന്മം ഉണ്ടാകുകയില്ല, ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടും, ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തി ലഭിക്കും. ഹനുമാൻ ഇത് പറയുന്നത് രാവണനോടാണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ ഇത് വാൽമീകി അല്ലെങ്കിൽ എഴുത്തച്ഛൻ രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ്, നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടി കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ നമുക്ക് ധരിക്കാം. ഇത്രയും പറഞ്ഞ ശേഷം പിന്നെയും രാവണൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അല്ല അതിനു മുമ്പ് ഒരുപാട് പറയും, രണ്ടാമത് ജന്മം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ പറയുന്നുണ്ട്, ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഞാനൊരു വാനനാണ്, അതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വലിയ വിലയില്ല, വില നീ കൽപ്പിക്കുന്നില്ല എങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സനകമുഖ മുനികൾ വചനങ്ങൾ ഇത് ഓർക്കടോ, ഇത് ഞാൻ മാത്രം പറയുന്നില്ല.

0: സനക മുനി പോലെയുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ ജ്ഞാനിയായിട്ടുള്ള സനക മുനിയെ പോലെയുള്ള ജ്ഞാനികൾ, സന്യാസി ശ്രേഷ്ഠന്മാർ, മുനിവര്യന്മാരൊക്കെ ഈ സത്യത്തെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വെച്ചാണ് ഞാൻ പറയുന്നത്, അല്ല ഞാൻ പറയുന്നത് കൊണ്ട് നീ അതിന് വില കൽപ്പിക്കാതിരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം, സത്യമാണ് ഞാൻ, സത്യം മയോക്തമുള്ള വാക്കിനർത്ഥം സത്യമാണ് ഞാൻ പറയുന്നത്, പരമമായ സത്യമാണ് ഞാൻ പറയുന്നത്. ഇത് വെറുതെ ഞാൻ പറയുന്നല്ല, സനകനെ പോലുള്ള മുനികൾ മാത്രമല്ല, വിരിഞ്ചാതി സമ്മതം. വിരിഞ്ചാതി എന്ന് പറഞ്ഞാൽ, വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് മുതലുള്ള എല്ലാവരും തന്നെ അത് പൂർണ്ണമായിട്ടും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇപ്പൊ ഹനുമാന്റെ ഈ വചനങ്ങളെ രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത് അമൃത സമ വചനം എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ക്യാപ്സൂളിലും ഈ ക്യാപ്സൂളിലും ഇനി വരാൻ പോകുന്ന ക്യാപ്സൂളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അമൃത സമ വചനമാണ്, അമൃതിന് തുല്യമായിട്ടുള്ള വചനങ്ങളാണ്. പക്ഷെ ഇതൊന്നും തന്നെ ഇത്രയും അമൃതിന് സമമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഹനുമാന്റെ ഈ പ്രഭാഷണം, ഈ സംഭാഷണം, അദ്ദേഹത്തിന്റെ ആ സംവാദം, അത് രാവണനെ ബാധിക്കുന്നില്ല. രാവണന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. രാവണന്റെ കർമ്മദോഷമാണെന്ന് പറയാം. രാവൺ ആ നല്ല കാര്യങ്ങളെ കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. അതിന് പകരം രാവണൻ എന്താണ് ഉണ്ടായത്? കോപം, ക്രൗര്യം, ദേഷ്യം, അദ്ദേഹം ക്രുദ്ധനായി, അദ്ദേഹത്തിന് രോഷമുണ്ടായി എന്നാണ് പറയുന്നത്. രോഷമുണ്ടായിട്ട് അത് വെറുതെ രോഷമുണ്ടാവുകയല്ല, അത് പ്രതിഫലിക്കുന്നുണ്ട്. എങ്ങനെ? നയനം ഇരുപതിലും അഥ കനൽ ചിതറുമാറുടൻ നന്നായി ഉരുട്ടി മിഴിച്ചു. രാവണന് എത്ര കണ്ണുകളുണ്ട്? 20 കണ്ണുകളുണ്ട്. 10 ശിരസുണ്ട്, അതുകൊണ്ട് തന്നെ 20 കണ്ണുകളുണ്ട്. ഈ 20 കണ്ണുകളിൽ നിന്നും തീ പാറി എന്നാണ് പറയുന്നത്. കനൽ ചിതറുമാറുടൻ, അഗ്നി ഇങ്ങനെ ചിതറുകയാണ്, കണ്ണിങ്ങനെ കണ്ണു ഉരുട്ടുകയാണ്, കണ്ണ് മിഴിക്കുകയാണ്, വളരെ ഒരു ക്രുദ്ധനാവുകയാണ്, ഒരു വളരെ കോപാകുലനാവുകയാണ്. 20 കണ്ണുകളിൽ നിന്നും രോഷത്തിന്റെ അഗ്നി, രോഷാഗ്നി ജ്വലിച്ചു, കനൽ ചിതറി തെറിച്ചു, കണ്ണുകൾ ഉരുട്ടി തുറച്ചു നോക്കി മിഴിച്ചു. എന്നിട്ട് രാവണൻ പറയുന്നു, തില സദൃശം ഇവനെ വെട്ടി നുറുക്കുവിൻ. ആരെവിടെ എന്ന് ചോദിക്കുകയാണ് രാവണൻ ആ രാജസദസ്സിൽ. ആരെവിടെ? ഇവിടെ ആരുമില്ല. തില സദൃശം, തിലം എന്ന് പറഞ്ഞാൽ എള്ള്, ഒരു എള്ളിന്റെ അത്രയും വലിപ്പത്തിലാക്കി ഇവനെ നുറുക്കണം, ഇവനെ വെട്ടി നുറുക്കണം. തില സദൃശം ഇവനെ വെട്ടി നുറുക്കുവിൻ, എള്ളുപോലെ ഈ വാനരനെ, ഈ കുരങ്ങനെ വെട്ടി നുറുക്കാൻ ഈ രാജസഭയിൽ ആരുമില്ലേ? ആരെവിടെ? എന്നിട്ട് എന്താണ് കാര്യം എന്ന് പറയുന്നത്? ധിക്കാരം ഇത്ര കണ്ടിയില്ല മറ്റാർക്കുമേ, ഇത്രയധികം ധിക്കാരം ഞാൻ ഇതേവരെ എന്റെ ജീവിതത്തിൽ ഒരാൾക്കും കണ്ടില്ല. ഈ വാനരനുള്ളത് പോലെ ഒരു ധിക്കാരം ആയ സ്വഭാവം, പെരുമാറ്റം, വർത്തമാനം ഞാൻ മറ്റ് ആരിലും ഞാൻ കണ്ടില്ല. രാക്ഷസ രാജാവായ രാവണനായ എന്റെ മുഖത്ത് നോക്കി എന്ത് ധിക്കാരമാണ് ഇവൻ പറയുന്നത്. ഇവനെ എള്ളിന് പോയ എള്ളിന്റെ വലിപ്പത്തിൽ വെട്ടി നുറുക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുന്ന ഭാഗത്താണ് ഈ ക്യാപ്സൂൾ അവസാനിക്കുന്നത്. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: This is Radio Santhanam 90.4 FM. Stay tuned.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: കളത്തിലോട്ട് വിളിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ കളത്തിലോട്ട് എത്തുള്ളൂ. അതൊന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.
1: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ?

എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ പൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: സ്വാഗതം തൂവാനം 57-ാം ദളത്തിലേക്ക്. മുൻതളത്തിൽ കൽദകി ക്ഷേത്രത്തിൽ വച്ച് പിടികൂടിയ ഫട്കയെ വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. കൂടെ രുസ്തം എന്ന ഒരു യുവാവുമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ കലാപത്തിലേർപ്പെട്ടു.

കോടതി. അടച്ചുകളഞ്ഞ ജനലുകൾ പലതായിരുന്നു കോടതിക്ക്. എല്ലാം റാ പോലെ മൗനം പൂണ്ടു നിന്നു. കാറ്റും വെളിച്ചവും കടക്കാത്ത നിയമം ഇരുളിൽ വെളുത്ത പൂപ്പലായി മരക്കസേരകളിലും മേശയിലും വിചാരണക്കൂടുകളിലും പറ്റിപ്പിടിച്ച് കനച്ച് വാടവെച്ചു. ഇതിനിടയിലാണ് ഏതോ പൊട്ടിയ ചില്ലിലൂടെ ഒരു കുഞ്ഞു പ്രകാശം കോടതിയിലേക്ക് കടന്നുകൂടിയത്. തറയോടിൻ്റെ പരുപരുപ്പിൽ അതിനായുസ് കുറേ നഷ്ടപ്പെട്ടെങ്കിലും ഇഴഞ്ഞിഴഞ്ഞ് അത് നീങ്ങി പ്രതിക്കൂട്ടിൽ നിവർന്നു നിന്ന ഫട്കിയുടെ കാലുകളെ ചുംബിച്ചു. അത് കണ്ട് വിരളിപൂണ്ട പഴയ നാഴികമണി പരുപരുത്ത് ഒച്ചയിൽ 10 വട്ടം മുട്ടി അതിനോട്

പോയില്ല. അച്ചടക്ക രാഹിത്യത്തെപ്പറ്റി സംസാരിച്ച അഭിഭാഷകർ ശബ്ദത്തിൻ്റെ പല പല കുരിച്ചിലുകളായി കോടതിയിൽ കുമിഞ്ഞു. ആരെയോ തൂക്കിക്കൊല്ലാനുള്ള ദേഷ്യത്തിൽ ജഡ്ജി മരത്തിൻ്റെ കൊട്ടുവടി ആഞ്ഞടിച്ചതും കോടതി ശബ്ദം പറ്റിയ ഒരു പാഴ്ക്കിണറായി. വളരെ പ്രായം ചെന്ന ഒരഭിഭാഷകൻ മാത്രം ഇടം വലം തലവെട്ടിച്ച് ഒരു മരംകുത്തിയെ പോലെ ആ പാഴ്ക്കിണറിന് മുകളിലെത്തി പാളി നോക്കി. നീണ്ടുനിന്ന നിശബ്ദതയുടെ ആനന്ദം പുളിച്ച് തികട്ടി വന്നത് പുറത്ത് കളയാതെ ഇറക്കി ജഡ്ജി പല്ലിൻ്റെ ഇട കുത്തിക്കൊണ്ടിരുന്നു. പല്ലിൻ്റെ ഇടയിൽ പറ്റിയിരുന്ന പദാർത്ഥം പുറത്തെടുത്ത് ജഡ്ജി ഫട്കി ഒന്ന് നോക്കി. അത് വിചാരണയുടെ അവസാന ദിവസമായിരുന്നു. തൻ്റെ നഖത്തിൽ പറ്റിയിരിക്കുന്നത് അന്ന് രാവിലത്തെയോ തലേന്നത്തെയോ അവശിഷ്ടമെന്ന കാര്യത്തിൽ ജഡ്ജിക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയില്ല. അതിൽ ഒരന്തിമ വിധിയിലേക്ക് കടക്കാതെ അയാൾ പ്രതിക്കൂട്ടിലേക്ക് നോക്കി. ഫുക്കിയുടെ പിന്നിൽ തല കുമ്പിട്ട് ഒരു ഭ്രാന്തനെ പോലെ നിൽക്കുന്ന രുസ്തത്തിൻ്റെ ചേഷ്ടകൾ കണ്ട് ജഡ്ജി ഒരട്ടയോർത്തു. മരണം സുനിശ്ചിതമെന്നറിയുമ്പോൾ ഇഴയണോ ചുരുളണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ശങ്കിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരട്ട ജഡ്ജി ഓർത്തു. നെടുനീളത്തിൽ പടർന്നു കിടക്കുന്ന പഴയ വീടിൻ്റെ തെക്കേ പുറത്ത് നൊച്ചിക്കാടുകൾക്കിടയിലെ വരണ്ട മൺകട്ടകൾക്കടുത്താണ് കൊച്ചുനാളിൽ വിളിച്ചിരിക്കാൻ പോവുക. ആരും കാണാതെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ആ സുഖസ്മരണയിൽ ജഡ്ജി ആന വലിപ്പമുള്ള തടിക്കസേരിയിലൊന്ന് ചാഞ്ഞിരുന്നു. വിളിച്ചിരിക്കാൻ പോയൊരു ഉച്ച മയങ്ങിയ നേരത്താണ് ആ അട്ടയെ കണ്ടത്. അത് സാധുവും പരോപകാരിയുമായ ഒരട്ടയായിരുന്നു. ഭയം വരുമ്പോൾ ചുരുണ്ടും, അല്ലാത്തപ്പോൾ ആരെയും പിന്നിലാക്കാതെയും അത് ഇഴഞ്ഞു പോന്നു. കുഞ്ഞുനാളത്തെ ആ കുത്തിയിരുപ്പിൽ നിന്ന് മുന്നോട്ടായുമ്പോൾ അന്ന് വീണു പോകാതെ താഴെ വീണുണങ്ങിയ ഒരു നൊച്ചിക്കവരം കയ്യിലെടുത്തു. അതിൻ്റെ കൂർത്ത മുന അട്ടയുടെ ദേഹത്തേക്ക് അങ്ങോട്ട് കുത്തിയിറക്കി മുകളിലേക്ക് ഉയർത്തിയപ്പോൾ അതിൻ്റെ ഒരു പിടച്ചിൽ. അതോർത്ത് ജഡ്ജിക്ക് ആനന്ദം വീണ്ടും തികട്ടി. പെട്ടെന്ന് കോടതിയിലും

0: അട്ടിവെച്ച പഴയ ബുക്കുകളിലും വക്കീലന്മാരുടെ കറുത്ത കുപ്പായങ്ങളിലും ഒരു അമേദ്യ ഗന്ധം പരക്കുന്നതറിഞ്ഞ് ജഡ്ജി ഇടത് കൈകൊണ്ട് മൂക്കുപൊത്തി പിന്നെ ഫട്ടിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു,
1: വാദം പൂർത്തിയായിരിക്കുകയാണ്, പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കാൻ ആരുമില്ലല്ലോ.
0: പോയ ദിവസങ്ങളിലൊന്നും ഒരൊറ്റ വക്കീലന്മാരും ഫട്ടിയുടെ കേസ് വാദിക്കാനുണ്ടായിരുന്നില്ല. അവസാനത്തെ ആണിയും തറഞ്ഞു കയറിയ ക്രിസ്തുവിനെ പോലെ ഫട്കെ ചിരിച്ചു. ഒരു ശിലയേക്കുള്ള വഴിയിൽ ഇരുട്ട് നിറഞ്ഞു നിന്നു. ഒരു നിഴൽ പോലും അടുത്തുണ്ടായിരുന്നില്ല. നിശബ്ദതയുടെ വെള്ളത്തുണി മൂടി കോടതി മരിച്ചു കിടന്നു. പെട്ടെന്നാണ് പുറത്തൊരാരവും ഉയർന്നത്. കുപിതരായ കുറേ ചെറുപ്പക്കാരെ കോടതി ഗേറ്റിൽ വെച്ച് ഗാർഡുകൾ തടയുന്നു. പ്രതിഷേധം സഹികിട്ടപ്പോൾ അതിനിടയിൽ നിന്ന് ഒരാളെ മാത്രം അകത്തേക്ക് കയറ്റിവിട്ടു. ഒത്ത പൊക്കവും കുനിയാത്ത ശിരസ്സുമുള്ള ഒരഭിഭാഷകൻ. കാറ്റത്ത് വിടർന്ന കറുത്ത ചിറകുകളുമായി അയാൾ കോടതിയുടെ നടക്കല്ലുകൾ കയറി ജഡ്ജിയുടെ മുന്നിലെത്തി.
2: യുവർ ഓണർ, ഞാൻ തയ്യാറാണ് പ്രതിക്ക് വേണ്ടി വാദിക്കാൻ.
0: സാർവജനിക്കാക്ക, തിരിച്ചു കിട്ടിയ നാവുകൾ കൊണ്ട് കോടതി അടക്കി പറഞ്ഞു. പൂന സാർവജനിക് സഭയുടെ അമരക്കാരൻ ഗണേഷ് വാസുദേവ ജോഷി എന്ന സാർവജനിക്കാക്ക മഹാദേവ് ഗോവിന്ദ റാണയുടെ വഴികളിൽ സഞ്ചരിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിക്കാൻ തയ്യാറായവൻ. ഒരു മരംകുത്തിയുടെ ഭാവചേഷ്ടകളുള്ള കോടതിയിലെ പ്രായം ചെന്ന അഭിഭാഷകൻ രാത്തോട് എഴുന്നേറ്റ് ജോഷിയുടെ ചുമലിലൊന്ന് തൊട്ടു. പിന്നെ പൂടിനുള്ളിലെ ഇരയെ കൊത്തിയെടുക്കാൻ പോകുന്നതിന് മുൻപ് ആ മരം കൊത്തി ഇടം വലം തലയൊന്ന് വെട്ടിച്ചു. വെള്ളെടുത്ത് കണ്ണലയിലൂടെ കണ്ണു കൂർപ്പിച്ച് ജോഷിയുടെ കാതിയോട് ചുണ്ടുമുട്ടിച്ച് ചോദിച്ചു,
3: എന്തിനാ വെറുതെ നമ്മൾ ബ്രിട്ടീഷുകാരുടെ നോട്ടപ്പുള്ളിയാവുന്നേ?
0: നികൃഷ്ടമായ ആ മരം കൊത്തിയെ നോക്കി സാർവജനിക്കാക്ക ഉറക്കെയാണ് ചോദിച്ചത്.
2: ഈ മണ്ണിൽ ചവിട്ടിക്കൊണ്ടിത് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ല.
0: മരം കുത്തിയൊന്ന് ചൂട് ആരെയും കേട്ടോ എന്ന് തല വെട്ടിച്ചു നോക്കി.
2: നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പേരക്കുട്ടികൾക്കും അവരുടെ തലമുറകൾക്കും വേണ്ടിയാണ് ഇവർ കൊലക്കയർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത്.
0: റാത്തോട് പിന്നെ അവിടെ നിന്നില്ല, പിറകിലേക്ക് മാറി കസേരയിൽ അങ്ങിരുന്നു. പിന്നെ പഴക്കമുള്ള മേശയിലേക്ക് മുഖം താഴ്ത്തി തലങ്ങും വിലങ്ങും കൊട്ടി,
2: ഫട്കയുടെ കേസ് ഞാൻ ഏറ്റെടുക്കുന്നു.
0: ആ സ്വരം വീണ്ടും ഉയർന്നു. പെരിച്ച കൊലക്കയർ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നത് പോലെ തോന്നി ജഡ്ജിക്ക്. 1877 ഡൽഹി ദർബാറിൽ മുഴങ്ങിയ സ്വരം മഹാരാജാക്കന്മാരും നൈസാമം ഇരിക്കുന്ന സദസ്സിൽ വെച്ചാണ് സാക്ഷാൽ വൈസ്രോയിയോട് ഗണേഷ് വാസുദേവ ജോഷി ഇങ്ങനെ ചോദിച്ചത്.
2: എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല ബ്രിട്ടീഷ് പ്രജകൾ ആസ്വദിക്കുന്ന ആ രാഷ്ട്രീയ സാമൂഹ്യ പദവി?
0: വെള്ളഖാദി വസ്ത്രം ധരിച്ച ആ ചെറുപ്പക്കാരൻ്റെ ചോദ്യത്തിൽ ദർബാർ ഞടുങ്ങി.

0: വാസുദേവ ജോഷിയുടെ മുന്നിൽ കീഴടങ്ങിയ ജഡ്ജി ഒരു പോത്തിനെ പോലെ കഴുത്തൊന്ന് വിറപ്പിച്ചു, മുക്രയിട്ട് പിന്നെ തല താഴ്ത്തി. കേസ് വാദിക്കാൻ ദേഷ്യത്തോട് അനുവാദം കൊടുത്തു. അങ്ങനെ ഫക്കിയുടെ വിചാരണ വീണ്ടും ആരംഭിച്ചു. വാദം കൊടുമ്പിരി കൊണ്ട ദിനങ്ങൾ നിരത്തിലെ ആരവും കൂടിക്കൊണ്ടേയിരുന്നു. ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഫട്കയെ കാണാൻ ഗ്രാമീണർ എത്തിക്കൊണ്ടേയിരുന്നു. വലിയ ഒരു ക്ഷാമത്തിൻ്റെ കയത്തിൽ നിന്നും ഫട്കയെ രക്ഷപ്പെടുത്തിയ നിരവധി കർഷകർ സെമീന്ദാറിൽ പണയം വെച്ച ജീവിതത്തെ ഫട്കയിലൂടെ തിരിച്ചു കിട്ടിയ എത്രയെത്ര കർഷകർ. കൂട്ടം പെരുകുകയായിരുന്നു. ഫട്കയെ കൊലമരത്തിലയക്കാൻ കാത്തിരുന്നവർക്ക് അത് കണ്ട് വിരളി പിടിച്ചു. അവർ രാത്രിയുടെ മട്ടുപ്പാവിൽ പലവട്ടം കൂടി.
1: ഇക്കണ്ട കർഷകരെല്ലാം കൂടി പൂനെയിൽ വീണ്ടും ഒരു കലാപം. ബുൾഷിറ്റ്!
0: കൈകൾ കൂട്ടിത്തിരുമ്പി ത്വര വേവലാതിപ്പെട്ടു. വെള്ളക്കാരുടെ രമ്യഹർമ്മികൾ പലതുണ്ടായിരുന്നു ആ നഗരത്തിൽ. അതിൽ പറ്റിപ്പടർന്നേക്കാവുന്ന തീയിൽ ത്വരയുടെ ഉള്ളുവെന്തു. തീ പടരുന്ന കുതിരവണ്ടികൾ, തീ പടരുന്ന നിലവിളികൾ. തിരക്കിട്ട് രാത്രിയുടെ പടിയിറങ്ങി സായ്പ് ഇരുളിൽ ലയിച്ചു. വീണ്ടും വിചാരം നഷ്ടപ്പെട്ട ജഡ്ജി രക്ഷപ്പെടാനുള്ള കോണിപ്പടി മറന്നുപോയതുകൊണ്ട് ഇരുട്ടിൻ്റെ ആ മട്ടുപ്പാവിൽ ഒറ്റയ്ക്കായി. തൂവാനം തുടരുന്നു അടുത്ത നിലത്തിൽ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ജസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

സുഹൃതങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു. ബാക്ക് ടു സ്കൂൾ കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ, വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയിലെ വൻകിട കോർപ്പറേറ്റുകൾ തങ്ങളുടെ പരസ്യ മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്ററുകളെ വൻതോതിൽ ആശ്രയിക്കുന്നതായി റിപ്പോർട്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കമ്പനികൾ സ്വന്തമായി പരസ്യങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങിയതോടെ പരമ്പരാഗത പരസ്യ ഏജൻസികളെ ആശ്രയിക്കുന്നത് കുറയുകയും പരസ്യ നിർമ്മാണം കൂടുതൽ വേഗത്തിലാവുകയും ചെയ്തു. കിംബർലി ക്ലാർക്ക്, ടാർഗറ്റിന്റെ റൗണ്ടൽ തുടങ്ങിയ പ്രമുഖ US ബ്രാൻഡുകൾ നിലവിൽ ഉള്ളടക്ക നിർമ്മാണത്തിനും ഉപഭോക്തൃ ട്രെൻഡുകൾക്കും അനുസരിച്ച് പരസ്യങ്ങൾ വേഗത്തിൽ മാറ്റുന്നതിനും ഇന്ത്യയിൽ വികസിപ്പിച്ച AI ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. AIയുടെ ഈ കടന്നുകയറ്റം പരമ്പരാഗത പരസ്യ ഏജൻസി മോഡലുകളെ ബാധിക്കുന്നുണ്ടെങ്കിലും സങ്കീർണമായ ആവശ്യങ്ങൾക്ക് ഏജൻസികൾ ഇപ്പോഴും അനിവാര്യമാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ $250 നോട്ടിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ അമേരിക്കയിൽ ശക്തമാകുന്നു. അമേരിക്കയുടെ 250 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ കറൻസി നോട്ടിന്റെ രൂപകൽപ്പന സംബന്ധിച്ച ആലോചനകൾ പുരോഗമിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. പ്രാഥമിക രൂപരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും പദ്ധതി നടപ്പാക്കുന്നതിന് കോൺഗ്രസിന്റെ അംഗീകാരം അനിവാര്യമാണെന്നും ട്രഷറി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയമായ വിദ്യാഭ്യാസ മത്സരങ്ങളിലൊന്നായ സ്ക്രിപ്സ് നാഷണൽ

വെല്ലിംഗ് ബി 2026 ഇന്ത്യൻ വംശജനായ കൗമാര പ്രതിഭ ശ്രേയ പാരിഖ് ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി. 18 റൗണ്ടുകൾ നീണ്ട ആവേശകരമായ മത്സരത്തിന് ശേഷം വിജയിയെ കണ്ടെത്തുന്നതിനായി സ്പെൽ ഓഫ് റൗണ്ട് സംഘടിപ്പിക്കുകയായിരുന്നു. 90 സെക്കൻഡിനുള്ളിൽ 32 വാക്കുകൾ കൃത്യമായി സ്പെൽ ചെയ്ത ശ്രേയ പാരിഖ് അതുല്യ പ്രകടനത്തിലൂടെ 1st ഉറപ്പിച്ചു. 2nd നേടിയ ഇഷാൻ ഗുപ്തയുൾപ്പെടെ മുൻനിര സ്ഥാനങ്ങളിലേറെയും ഇന്ത്യൻ വംശജ വിദ്യാർത്ഥികൾ സ്വന്തമാക്കിയതും ശ്രദ്ധേയമായി. വർഷങ്ങളായി ഈ മത്സരത്തിൽ ഇന്ത്യൻ വംശജരുടെ മികവ് തുടരുന്നതിന്റെ മറ്റൊരു തെളിവായാണ് ഇത്തവണത്തെ ഫലത്തെ വിലയിരുത്തുന്നത്. US പതിനൊന്നായിരത്തോളം ലെബനൻ സ്വദേശികൾക്ക് താൽക്കാലിക സംരക്ഷണ പദവി 6 കൂടി നീട്ടി നൽകി ട്രംപ് ഭരണകൂടം. ഇതോടെ ഇവർക്ക് 2026 നവംബർ 27 വരെ US നിയമപരമായി താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കും. തീരുമാനമെടുക്കാനുള്ള സമയപരിധി ഭരണകൂടം മറികടന്നതിനെ തുടർന്ന് നിയമപ്രകാരം ഈ ആനുകൂല്യം സ്വയമേവ നീട്ടപ്പെടുകയായിരുന്നു. കുടിയേറ്റ നിയന്ത്രണങ്ങളിൽ കർശന നിലപാടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ അപൂർവ നടപടിയെ കമ്മ്യൂണിറ്റി നേതാക്കളും മനുഷ്യാവകാശ സംഘടനകളും സ്വാഗതം ചെയ്തു. ദക്ഷിണ ലെബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ശക്തമായ പോരാട്ടം തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ തീരുമാനം നിരവധി അഭയാർത്ഥികൾക്ക് വലിയ ആശ്വാസമാകും. കേരള ലിറ്റററി സൊസൈറ്റി ഡാളസ് എഴുത്തുകാരനൊപ്പം ഒരു സായാഹ്നം എന്ന പരിപാടി സംഘടിപ്പിച്ചു. പ്രിയപ്പെട്ട സാഹിത്യകാരനും സിനിമാ പ്രവർത്തകനുമായ തമ്പി ആന്റണിയോടൊപ്പം സാഹിത്യ സംഗമമായിരുന്നു പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത്. പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, കഥാപാത്രങ്ങളുടെ പിറവി, എഴുത്തിന്റെ ലോകം എന്നിവ അദ്ദേഹം സൗഹൃദ സാഹിത്യ സംഗമത്തിൽ പങ്കുവച്ചു. 5 മരണത്തിനിടയാക്കിയ വിർജീനിയ ബസ് അപകടത്തിലെ ഡ്രൈവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്ന് US ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി വ്യക്തമാക്കി. വാണിജ്യ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ ആവശ്യമായ ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന ഫെഡറൽ നിയമത്തിന്റെ ലംഘനമാണിതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട സമയം തീരുമാനിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ തനിക്ക് ഉചിതമായ സമയത്ത് മറുപടി നൽകാനുള്ള അവകാശവും മാനിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ അച്ചടിശാലയിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കാൻ വ്യോമസേനയുടെ സഹായം തേടാൻ കേന്ദ്ര നീക്കം. ഇതുവരെ തപാലിലാണ് ചോദ്യപേപ്പറുകൾ എത്തിച്ചിരുന്നത്. ഈ ഘട്ടത്തിലെ ചോദ്യചോർച്ച ഒഴിവാക്കാനാണ് പുതിയ രീതി പരിഗണിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരും ഉന്നത വ്യോമസേനാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ ഓഫീസാകും അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് വിവരം. അടുത്ത വർഷം ആഗോള സമ്പദ് രംഗം തളർച്ച നേരിടുമെങ്കിലും ഇന്ത്യ വളർച്ച കൈവരിക്കുമെന്ന് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ സർവേ. ഹോർമൂസ് തുറമുഖം അടച്ചതുമൂലമുണ്ടായ എണ്ണ വിതരണ പ്രതിസന്ധി ആഗോളതലത്തിൽ പണപ്പെരുപ്പം കൂട്ടുമെന്ന് സർവേയിൽ പങ്കെടുത്ത 94% സാമ്പത്തിക ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെട്ടു. വർഷത്തിന്റെ 2nd പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടർന്നാൽ ഇത് കോവിഡിന് സമാനമായ പ്രതിസന്ധി ആഗോള സാമ്പത്തിക രംഗത്തുണ്ടാക്കും. അതേസമയം 13% സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മാത്രമാണ് ലോകം മാന്ദ്യത്തിലേക്ക് പോകുകയാണെന്ന് വിലയിരുത്തിയത്. ഗൾഫ് രാജ്യങ്ങളും നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളുമാകും കൂടുതൽ പ്രതിസന്ധി അഭിമുഖീകരിക്കുക. ആഭ്യന്തര ഡിമാൻഡും നിക്ഷേപവും ഇന്ത്യയ്ക്കും US തുണയാകുമെന്നാണ് സർവേ. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

കുസൃതങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു. ബാക്ക് ടു സ്കൂൾ കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

സുഹൃതങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു. ബാക്ക് ടു സ്കൂൾ കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

സൗഹൃദങ്ങളുടെ കഥകൾ, ടിഫിൻ ബോക്സ് ഓർമ്മകൾ, മഴയും സ്കൂൾ വഴികളും, ക്ലാസ്സിലെ കുസൃതികളും, സ്കൂൾ ബെല്ലിനൊപ്പം ഓർമ്മകൾ ഉണർത്തുന്നു ബാക്ക് ടു സ്കൂൾ. കേൾക്കാം നിങ്ങളുടെ സ്വന്തം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ മെയ് 31 രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം വൈകിട്ട് 4 മണിക്കും.

പത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.